പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 5-ന്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1774 സെപ്റ്റംബർ 5, ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ഫിലാഡൽഫിയ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1888 സെപ്റ്റംബർ 5, തത്വചിന്തകനായ ഭരണത്തലവന് ഒരു രാഷ്ട്രത്തിൽ മാതൃകാപരവും നീതിനിഷ്ഠവുമായ ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്ലേറ്റോയിയൻ ആശയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രത്തലവനായി മാറിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭൂജാതനായിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അധ്യാപക ദിനം. 1972 സെപ്റ്റംബർ 5, മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ വർണ്ണോജ്വലമായ ഉദ്ഘാടനം കഴിഞ്ഞ് 11-ാം ദിവസം. കറുത്ത സെപ്റ്റംബർ എന്നറിയപ്പെട്ടിരുന്ന പാലസ്തീൻ തീവ്രവാദികളുടെ 8-അംഗ സംഘം വേലിചാടി ഗ്രാമത്തിൽ പ്രവേശിച്ചു. കായിക താരങ്ങളുടെ വേഷമണിഞ്ഞിരുന്ന ആ സംഘം അപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശിച്ച് കായിക താരങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യ സ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യ സ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല. അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല. കാത്തിരിക്കേണ്ട.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ചില മനുഷ്യർക്കെങ്കിലും ദാരിദ്ര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഉണ്ണാനും ഉടുക്കാനുമുള്ള അവസ്ഥയില്ലായ്മ, പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ദാരിദ്ര്യം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നതൊക്കെ അലട്ടുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ ദരിദ്രരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നുപോകരുത്. കൌൺസിലിംഗിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലെത്തുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. മനസ്സ് കിടന്ന് നീറുകയാണ്, നീറിപ്പുകയുകയാണ്, സ്വസ്ഥത തീരെയില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ സ്ത്രീയാണ്, ഭാഗ്യം കെട്ട, എന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം, കൌൺസിലിംഗിന് മുൻപ് ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, ഭാഗ്യക്കേടിന്റെ കാരണം കണ്ടെത്തണമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി മാത്രം എന്തുപറ്റി. ഭർത്താവിന് നല്ല ജോലിയുണ്ട്, മക്കൾ വിദേശത്താണ്, ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ പ്രശ്നം. വലിയൊരു റെസിഡൻസ് ഏരിയയിലാണ് അവരുടെ വീട്. അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരും ധനികരാണ്. ധനികർ എന്നുവച്ചാൽ അതിധനികർ. സ്വിമ്മിംഗ് പൂളുകൾ വരെ സ്വന്തമായുള്ള വീടുകളുടെ ഉടമസ്ഥർ. മിക്കവാറും വീടുകളിലെ പുരുഷന്മാർ അമേരിക്കയിലും കാനഡയിലുമൊക്കെയായി വിദേശത്താണ്. അവരുടെ ഭർത്താവാകട്ടെ ഒരു കോളേജ് അധ്യാപകനും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അവരുടെ പക്ഷം. കോളേജിൽ പോകുന്നത് ടു വീലറിലാണ്, എത്ര പറഞ്ഞാലും കാറിൽ പോവില്ല. മാത്രവുമല്ല, ഉള്ള കാറാണെങ്കിൽ പുറത്തു പറയാൻ കൊള്ളില്ലതാനും. കോടികൾ വിലയുള്ള കാറുകളാണ് അയൽപക്കങ്ങളിൽ കിടക്കുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറാണുള്ളത്. പുറത്തിറക്കാൻ തന്നെ നാണക്കേടാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും ദരിദ്രമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അതിൽ സംതൃപ്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അയൽപക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് വേണമെന്ന് വാശി പിടിക്കരുത്. ഇതാണെന്റെ ജീവിതം, ഇതാണെന്റെ ജീവിത സാഹചര്യമെന്ന് അഭിമാനപൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് സ്വയം വിലയുണ്ടാകുന്നത്. അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടതായി വരുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും, അത് ദുഃഖമുണ്ടാക്കും, നിരാശാബോധമുണ്ടാക്കും, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. അവരവർക്കുള്ളതിൽ അഭിമാനമാകണം, അതിലൂടെ ജീവിതം ധന്യമായി തീർക്കണം എന്ന് കവിവാക്യം. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെയല്ലേ വേണ്ടത്? എങ്കിലേ ജീവിതം സംതൃപ്തമാകൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണും നട്ടിരുന്നിട്ട് അയ്യോ എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പരിതപിച്ചിട്ട് എന്തു കിട്ടാനാണ്. നോക്കൂ, അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് താരതമ്യങ്ങൾ വേണ്ട, പ്രചോദനമാവാം, അത് ഊർജമാണ്. താരതമ്യം ഊർജദായകമായ ഒരു സംഗതിയല്ല, അത് ഒന്നുകിൽ അപകർഷതയുണ്ടാക്കും അല്ലെങ്കിൽ അഹങ്കാരമുണ്ടാക്കും. അങ്ങനെയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. താരതമ്യത്തിന് അതിനേ കഴിയൂ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഊർജമാണ് ഏതൊരാൾക്കും വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് താരതമ്യങ്ങളെക്കാൾ എത്രയോ വലുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ

0: എത്രയോ നല്ലത്. അവരവരുടെ ജീവിതത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, വ്യാപ്തികളിലേക്ക് നോക്കി എത്രത്തോളം അതിനെ കൂടുതൽ സമർത്ഥമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം നോക്കൂ, പരസ്പരം പഴിചാരാതെ, മറ്റാരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാതെ, അവരവരുടെ ജീവിതത്തിന്റെ സുതാര്യതകൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആലോചിക്കൂ. അത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കും. അയത്നലളിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ അതുണ്ടാക്കിത്തരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ജിതുന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
0: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൾവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് ഡിജിഎംഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
0: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് ഐഎംഎൽ ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് ഐഎം കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. ഐഎം കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, യുഎസ്എ, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി, ടി കെ ഗോവിന്ദൻ എംഎൽഎയും സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി കെ സുധാകരൻ എംപിയും ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പി പി ഉമ്മർഗോയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം പി മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് കെ അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. ഏഴു പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. കെ എസ് യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം സി അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകർ മർദ്ദിച്ചതായി എസ് എഫ് ഐയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ യു ജി സി നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അവളുടെ സ്വപ്നങ്ങൾ എന്ന കഥ കേൾക്കാം. ഇനി ഈ വീട്ടിൽ വിൽക്കാനായി ഒന്നുമില്ല എന്റെ സ്വപ്നങ്ങളല്ലാതെ. ഇത് കേട്ട അയാൾ പറഞ്ഞു, ചുമ്മാ കൂട്ടിവെച്ചിട്ടെന്തിന്, നീ അതെല്ലാം കൂടി ഒരു സഞ്ചിയിലാക്കി മക്കളുടെ കൈവശം കൊടുത്തുവിട്, ഇന്ന് ചന്ത ദിവസമല്ലേ. അവൾ അതുപോലെ ചെയ്തു. മക്കളെ, കിട്ടുന്ന രൂപയ്ക്ക് ആദ്യം അച്ഛനുള്ള മരുന്ന് വാങ്ങിക്കണം, എന്നിട്ടേ മറ്റെന്തും വാങ്ങാവൂ. ദാ ഈ കുറിപ്പടി സൂക്ഷിച്ചു വെച്ചോ. ശരിയമ്മേ, എന്റെ സ്വപ്നങ്ങൾ കൂടി കൊടുത്തുവിടാമായിരുന്നു, അയാൾ പറഞ്ഞു. വേണ്ട, ഒരാളുടെ സ്വപ്നമെങ്കിലും നമുക്കൊപ്പം ഉണ്ടാവട്ടെ. രണ്ടുപേരും കൂടി എന്തൊക്കെ വാങ്ങിക്കുമോ ആവോ, ഒരു ലിസ്റ്റുമായിട്ടാ പോയിരിക്കുന്നത്. നീ ഏതായാലും വെള്ളം അടുപ്പത്ത് വെക്ക്, കുട്ടികൾ അരി വാങ്ങാതിരിക്കില്ല. വെള്ളം തിളച്ച് വറ്റാറായി മക്കളെ കണ്ടില്ലല്ലോ, ചന്ത പിരിഞ്ഞു കാണും. നല്ല വില കിട്ടിക്കാണും, സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. നീ ഇങ്ങനെ ധൃതി വെച്ചിട്ട് കാര്യമുണ്ടോ? അതാ കുട്ടികൾ വന്നു. എന്തായി മക്കളെ, എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടല്ലോ. മരുന്ന് വാങ്ങിയോ? അരിയോ? എല്ലാം വാങ്ങി. അപ്പോൾ എന്റെ സ്വപ്നങ്ങൾക്ക് നല്ല വില കിട്ടിയല്ലേ. എന്താ രണ്ടാളും ചിരിക്കുന്നേ? അമ്മേ, അമ്മയുടെ പഴഞ്ചൻ സ്വപ്നങ്ങൾ ആർക്കും വേണ്ട. ആൾക്കാർ ഞങ്ങളെ കളിയാക്കി. പിന്നെ ഈ സാധനങ്ങൾ, ഇതാ ഇവളുടെ സ്വപ്നങ്ങൾ വിറ്റുകിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയതാ. ആര് പറഞ്ഞു നിന്നോട് അവളുടെ സ്വപ്നങ്ങൾ വിൽക്കാൻ? ഞാൻ തന്നെയാ അമ്മേ ചേട്ടനോട് പറഞ്ഞത്. ഞാൻ സ്വപ്നങ്ങൾ കൂട്ടിവെച്ചിട്ട് എന്താ കാര്യം? പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിച്ചി ചീന്തപ്പെടാമെന്ന് അമ്മ തന്നെ പറയാറില്ലേ. എന്നാലും മോളെ വേണ്ടായിരുന്നു. സാരമില്ല, വിറ്റുപോകാത്ത എന്റെ സ്വപ്നങ്ങൾ ഇവിടെ. ആർക്കും വേണ്ടാത്ത ആ പഴഞ്ഞൻ സ്വപ്നങ്ങൾ ഞങ്ങൾ തോട്ടിലെറിഞ്ഞു കളഞ്ഞു. വേണ്ടായിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാം.

അനാദിയായ കാലത്തിന്റെ ഏതവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ SRadhakrishnanന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP Radhakrishnan ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: अहमदाबाद गुजरात और भारत आने वाले दिनों में खेल जगत के चाहे वो ओलंपिक्स से जुड़े हुए खेल हो चाहे पैरा ओलंपिक्स से जुड़े हुए खेल हो सभी प्रकार के खेल का ये बहुत बड़ा सेंटर बनने वाला है.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന യു ജി സി നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGCNET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. UN പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച

0: ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. യു എസ് ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പറയേണ്ടത് പറയേണ്ടിടത്ത് പറയുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ഭാരമായി തീരും, ചിലപ്പോ ദുരന്തമായി തീരാനും വക. നോ പറയേണ്ടിടത്ത് നോ പറയാൻ കഴിയണം. എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെന്തു തോന്നും, മറ്റവർക്കെന്തു തോന്നും എന്ന വിചാരങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. അല്ലാതെ അപ്പോൾ മിണ്ടാതിരുന്നിട്ട് പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാര്യമെന്താണ്? ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ പിന്നെ മിണ്ടാതിരുന്നതാണ്? ഇയാളോട് ആരെങ്കിലും പറഞ്ഞു മിണ്ടാതിരിക്കാൻ, വ്യക്തിത്വമില്ലായ്മ കൊണ്ട് മിണ്ടാതിരുന്നു, അതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ വേറെ ചിലരെ കുറിച്ച് നമ്മൾ പറയും, കച്ചി വളരെ സ്ട്രെയിറ്റ് ആണ്, നേരെവാ നേരെവോ. അങ്ങനെയുള്ളവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ സമ്മർദ്ദരഹിതമായിരിക്കും, വളരെയേറെ അസർട്ടീവായിരിക്കും, ആത്മവിശ്വാസവും സ്വയം മതിപ്പുമുണ്ടാകും. ഇവർക്ക് വിധേയത്വം കാണിക്കേണ്ട ആവശ്യവുമില്ല. ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചമുള്ളവർക്ക് മറ്റൊന്നിനെയും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പറയേണ്ടതായ ഒരു കാര്യം, അത് ആഗ്രഹമാകട്ടെ, ആവശ്യമാകട്ടെ, അഭിപ്രായമോ പരാതിയോ ആകട്ടെ, നേർക്കു നേരെ പറയുക തന്നെ വേണം. ഇക്കാര്യത്തിൽ എന്റെ ആഗ്രഹം ഇതാണ്, അല്ലെങ്കിൽ എന്റെ ആവശ്യകത ഇതാണ് എന്ന് ചോദിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? സത്യത്തിൽ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു കളയേണ്ടത് മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്ന ചിന്തയാണ്. മറ്റുള്ളവരുടെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കാനാവില്ല തന്നെ, അങ്ങനെ ജീവിച്ചിട്ട് അർത്ഥമില്ല. അവരവരുടെ ജീവിതം അവരവരാണ് ജീവിച്ചു തീർക്കേണ്ടത്. അത് മറ്റുള്ളവർക്ക് വിധേയമായാൽ എങ്ങനെ ശരിയാകും? ജീവിതമെന്നത് ഒരു മഹാത്ഭുതമൊന്നുമല്ല. അങ്ങനെയാകുന്നുവെങ്കിൽ അത് അത്രമേൽ സ്വതന്ത്രമായി ആസ്വദിക്കുന്നതുകൊണ്ട് മാത്രമാണ്. വളഞ്ഞ വഴികളിലൂടെയുള്ള യാത്രകളാണ് ജീവിതത്തിൽ ഭാരമുണ്ടാക്കുന്നതെന്ന് മറന്നുപോകരുത്. അതുകൊണ്ടാണ് നേരെ വാ നേരെ പോ എന്ന സമ്പ്രദായം തന്നെയാണ് ഏറ്റവും നല്ലത്. സ്വയം മതിപ്പുണ്ടാകാനും മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടാകാനും അത് സഹായിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ക്ലാസ് എടുക്കുന്നയാൾ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അതും എല്ലാവരും കേൾക്കെ ചോദിക്കാൻ വയ്യ. ഒരു ഉൾവലിയിൽ നിങ്ങളെ പൊതിഞ്ഞിരിക്കുകയാണ്, ആ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരാൻ വയ്യ. അതാണ് പ്രശ്നം. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഞാൻ എണീറ്റ് സംശയം ചോദിക്കട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയാനുള്ള സാധ്യത എന്താണെന്നറിയാമോ? വെറുതെ ഇരിക്ക്, പ്രശ്നമുണ്ടാക്കാതെ എന്നായിരിക്കും. കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആർജവക്കുറവാണ് ഇതിന്റെ പിന്നിൽ. അതിനെ ധൈര്യക്കുറവ് എന്നൊന്നും പറയാൻ വയ്യ. ഉൾവലിയൽ സ്വഭാവം ഒരിക്കലും ഒരു ധൈര്യക്കുറവല്ല, അത് വ്യക്തിയുടെ ഒരു പ്രകൃതമാണ്. അത് വിധേയത്വമായി മാറരുത് എന്നേ ഉള്ളൂ. ക്രമത്തിൽ പരിശീലിച്ചാൽ ആർജവം എന്നത് വികസിപ്പിച്ചു കൊണ്ടുവരാവുന്നതേയുള്ളൂ എന്ന് മറന്നുപോകരുത്. പറയേണ്ടത് പറയേണ്ടിടത്ത് പറയുക. പ്രതികരിക്കാതിരിക്കുന്നത് ഒരു കാര്യമല്ല തന്നെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ വേണം. അതല്ലാത്തിടത്തോളം ഭാരമായി തീരും കാര്യങ്ങൾ, ചിലപ്പോൾ ദുരന്തമായി തീർന്നു എന്നും വരാം.

നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതല്ല, നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് കരുതുന്നു, എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് കാര്യം. അങ്ങനെയായാലേ ആത്മവിശ്വാസം ആർജിക്കാനാവും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പുസ്തകങ്ങൾ വിപണികളിൽ ഉണ്ടാകും, പക്ഷെ അവയ്ക്ക് എങ്ങനെ സഹായിക്കാനാകും എന്നത് പരിശോധിക്കേണ്ടതായ കാര്യമാണ്. ഒരു വ്യക്തിയിൽ തന്നെയുള്ള വിശ്വാസ്യത, ഉത്തരവാദിത്വം, മൂല്യബോധം, കർമ്മശേഷി എന്നിവയെല്ലാം ചേർന്നാണ് ഒരാളിൽ ആത്മവിശ്വാസം ഉടലെടുക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് ഉറച്ച ധാരണയുണ്ട് ഒരാളിലെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മളൊക്കെ എത്രത്തോളം ധാരണയുള്ളവരാണ് എന്നതാണ് കാര്യം. ഈ ധാരണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം എന്നൊന്നും വിചാരിച്ചു കളയരുത്. സാമൂഹിക ബോധം തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹികമായ ഇടപെടലുകൾ ഒരു വലിയ കാര്യമാണ്. എന്നാലാകട്ടെ, എന്തുകൊണ്ടോ നമ്മളിൽ പലരും ഐസൊലേഷൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് സമൂഹത്തിൽ നിന്ന് മാറി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന രീതി ഒരുതരം അരാഷ്ട്രീയ പ്രവണതയാണ് അത് എന്നുകൂടി മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമ്മളിൽ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ, അതിൽ നിന്നേ നിലപാടുകൾ ഉണ്ടാവുകയുള്ളൂ. പ്രാഥമികമായി പറഞ്ഞാൽ ഈ നിലപാടാണ് ഒരാളുടെ രാഷ്ട്രീയം എന്നത്. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു വ്യക്തിയും രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് മുക്തമല്ല, മുക്തമാവാൻ പാടില്ല തന്നെ. ഒരാൾ പറയുകയാണ്, ഏയ് എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല എന്ന്. എന്താ അതിനർത്ഥമെന്നറിയാമോ? സ്വന്തമായി ഒരു നിലപാടില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ നിലപാട് തർക്കങ്ങൾക്കോ എതിർപ്പുകൾക്കോ വിധേയമാവുക സ്വാഭാവികമാണ്. നിലപാടുകളില്ലാതെ പോകുമ്പോഴാണ് വ്യക്തിപരമായ എതിർപ്പുകൾക്ക് വിധേയമാവുന്നത്. നോക്കൂ, ഒരു വ്യക്തിയെ എതിർക്കുക, തോൽപ്പിക്കുക എന്നതൊക്കെ പഴഞ്ചൻ ഏർപ്പാടുകളാണ്. ഒരു വ്യക്തിയോടും കലഹിക്കേണ്ടതില്ല. സാമൂഹിക അവബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിലപാടുകൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുക എന്നത് സാംസ്കാരികമായ ഔന്നത്യമുണ്ടാക്കും. താങ്കളോട് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ല, എന്നാൽ താങ്കളുടെ നിലപാടുകളെ എനിക്ക് വിമർശിച്ചേ തീരൂ. നിലപാടുകളുടെ സമുച്ചയവും സംഘർഷവുമാണ് രാഷ്ട്രീയ ചിന്തകളുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഇപ്രകാരം നിലപാടുകൾ തമ്മിലുള്ള വിമർശനങ്ങൾ അപര്യാപ്തമാകുമ്പോഴാണ് രാഷ്ട്രീയ ചിന്തകൾ തരംതാണുപോകുന്നത്. ആത്മവിശ്വാസവും നിലപാടുകളും അഭിപ്രായങ്ങളും അങ്ങേയറ്റം നിലവാരമുള്ളതാവുക എന്നത് വ്യക്തിത്വ വൈശിഷ്ട്യത്തിന്റെ അടയാളമാണെന്ന് പറയാം. ഒരു വിവേകശാലിയായിരിക്കുക എന്നത് വലിയ കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമല്ലതാനും.

ഒരു വ്യക്തി എന്നതിന്റെ നിർവചനം ഒട്ടും നിസാരമല്ല. മറ്റൊരു ജീവജാലത്തെയും നമ്മൾ വ്യക്തി എന്ന് പറയാറില്ല. വ്യക്തതയുള്ളതാണ് വ്യക്തി എന്ന് പറയാമോ എന്നറിയില്ല. അങ്ങനെയല്ലെങ്കിലും വ്യക്തതയുണ്ടാകണം എന്നത് ആവശ്യമായ കാര്യം തന്നെയാണ്. എന്തിലാണ് വ്യക്തത എന്ന് വച്ചാൽ, കാര്യകാരണങ്ങളെ വ്യവച്ഛേദിക്കുന്നതിലും ധാരണയിലും അവബോധത്തിലുമൊക്കെയാണ്. അതൊക്കെ ചേർന്നതാണ് ഒരാളിന്റെ രാഷ്ട്രീയമെന്നും നേരത്തെ സൂചിപ്പിച്ചല്ലോ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു റേഡിയോ ഗീതത്തിന് എന്ത് സ്വാധീനമാണ് നമ്മളിൽ ചെലുത്താനാവുക? കേട്ട് ആസ്വദിക്കാം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും പറയുക. എന്നാൽ ഒരു റേഡിയോ ഗീതത്തിന്റെ വലിയ സ്വാധീനത്തിന്റെ കാര്യമാണ് തളിരിലയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാം തകർന്ന് നിരാശയിൽ അടിപ്പെട്ടു പോയൊരു സ്ത്രീ, തുച്ഛമായ ശമ്പളമുണ്ടായിരുന്ന ഭർത്താവും കൂടി മരിച്ചതോടെ അവരാകെ തളർന്നുപോയി എന്ന് വേണം പറയാൻ. ഇനി ജീവിക്കാനാവില്ല എന്നവർ ഉറപ്പിച്ചു. കുട്ടികളെ തീറ്റിപ്പോറ്റണം, പഠിപ്പിക്കണം, ഒന്നിനും കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. അവർ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു മുറിക്കകത്ത് കയറുകയും വാതിലുകളും ജനലുകളും അടച്ച് കുറ്റിയിടുകയും ചെയ്തു. എല്ലാ സുഷിരങ്ങളും കടലാസ് ചുരുട്ടി അടച്ചു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. പോയി കട്ടിലിൽ കിടന്നു. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, നമ്മളിപ്പോ ഉറങ്ങി എണീറ്റതല്ലേ ഉള്ളൂ, ഇനിയും എന്തിനാ ഉറങ്ങുന്നേ? അമ്മ പറഞ്ഞു, സാരമില്ല, കുറച്ചുകൂടി ഉറങ്ങാം. വിഷവായു അകം മുഴുവൻ നിറഞ്ഞ് മരിക്കാനാവും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ കണ്ണടച്ചു കിടന്നു. സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പുറത്തുപോകുന്ന ശബ്ദം മാത്രം. മരണം പ്രതീക്ഷിച്ച് നിശ്ചേഷ്ടമായി അങ്ങനെ കിടക്കവേ പെട്ടെന്ന് മനോഹരമായൊരു ഗാനം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒഴുകി വന്നു. അടുത്ത മുറിയിലെ റേഡിയോ നിർത്താൻ അവർ മറന്നുപോയിരുന്നു. മരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കറണ്ട് പോയിരുന്നു. കറണ്ട് വന്നതും റേഡിയോ പാടിത്തുടങ്ങി. റേഡിയോയിലൂടെ ഗാനം ഒഴുകി വന്നു. ജീവിതം എത്ര സുന്ദരം, അതിൻ പാതകൾ കഠിനമെങ്കിലും തളർന്നിടായിക നാം. പെട്ടെന്ന് ഒരു ഉണർവ് വന്നതുപോലെ അവർ ചാടി എണീറ്റ് സിലിണ്ടർ ഓഫ് ചെയ്തു. ജനലുകളും വാതിലുകളും തുറന്നിട്ടു. കുട്ടികളെയും എടുത്ത് പുറത്തേക്കോടി. തന്റെ പ്രവൃത്തി തെറ്റിപ്പോയെന്ന് തോന്നിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നതാണ്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മുന്നേറുക തന്നെ വേണം. തളർന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം മാധവിക്കുട്ടിയുടെ പാതിവൃത്യം എന്ന കഥ. വളരെക്കാലം പരിശ്രമിച്ചതിനു ശേഷം മാത്രമേ അവൾക്ക് തന്റെ ഭർത്താവിന്റെ കാമുകിയെ കാണാൻ സാധിച്ചുള്ളൂ. പലപ്പോഴും അവർ ഡ്രൈവറോട് പറയും, നിനക്ക് ആ വീട് അറിയാതിരിക്കില്ല, എന്നെ ഒരിക്കലെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകും. ഡ്രൈവർ കാറിന്റെ പുറം തുടയ്ക്കുന്നതിനിടയിൽ വളരെ അശ്രദ്ധയോടെ പറയും, ബൈ സാഹിബ, എനിക്ക് എങ്ങനെ അറിയും, അങ്ങനൊരു വീടുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അവൾക്ക് ദേഷ്യം വരും, നീയും നിന്റെ യജമാനെ പോലെയാണ്, നാക്കെടുത്താൽ നുണ പറയുകയായി. എനിക്ക് ഈ വീട്ടിന് പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ലെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് അവളെപ്പോലെ ഇംഗ്ലീഷ് അറിയില്ല, ശരി തന്നെ, അവളെപ്പോലെ പച്ചമാംസം തിന്നുകയോ ദേഹത്തിൽ പച്ചവെള്ളം തൊടാതെ നടക്കുകയോ ഒന്നും വയ്യ, ശരി തന്നെ, പക്ഷേ എന്റെ മുൻപിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഡ്രൈവർ ചിരിക്കും, നീ ചിരിക്കണ്ട ബലിറാം, നിനക്കെന്നെ പരിഹസിക്കാറായിട്ടില്ല. തേജ്പൂരിലെ സെമീൻദാരുടെ മകളെ നോക്കി ചിരിക്കാറായിട്ടില്ല നീ. ഭ്രാന്തി പിടിച്ച ഒരേക്കാരാ നിന്നെ ഞാൻ. പക്ഷെ അവളുടെ കോപം എന്നും കാണുന്നൊരു വസ്തുവായിരുന്നതുകൊണ്ട് ആരും തന്നെ അതിനെ വിലവച്ചില്ല. രാവിലെ കുളി കഴിഞ്ഞ് അലക്കി തേച്ച വേഷവിധാനവുമായി കോണിപ്പടികൾ ഇറങ്ങി വരുന്ന തന്റെ ഭർത്താവിനെ കാണുമ്പോഴും അവൾ പെറുവിർത്തു. വാസനിക്കാൻ സെന്റും പൊടിയും പൂശിപ്പോകുന്ന ഈ പോക്കൊക്കെ ഞാൻ നിർത്തിക്കളയും. ഒരിക്കലും ഈ ഓഫീസിലേക്ക് ഞാനും വരും, അപ്പോൾ കള്ളക്കളികളൊക്കെ വെളിച്ചത്താവും. അവളെ നോക്കുകയോ അവളോട് യാത്ര ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ അയാൾ കാറിൽ കയറിയിരിക്കും. കയ്യിൽ തുളസിയിലകളും വെള്ളിപ്പൂക്കളും പിടിച്ചുകൊണ്ട് അവൾ ആ കാറ് പടികടന്ന് തെരുവിലേക്ക് തിരിയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും. അടുത്ത വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ മതിലിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അവളെ നോക്കി ചിരിക്കും. പക്ഷെ അവർ അവളെ ഭ്രാന്തിയമ്മായി എന്ന് വിളിച്ചിരുന്നുവെന്ന് അവൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അവൾക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറഞ്ഞു. ഇല്ലെങ്കിൽ ഇത്രയധികം പണമുണ്ടായിട്ടും അവൾ എന്തിനാണ് ഇത്ര പഴയതും കീറിയതുമായ വെള്ളസാരികൾ ഉടുത്ത് നടന്നിരുന്നത്? ഇത്ര പ്രായമായിട്ടും കുട്ടികളെപ്പോലെ ഉറക്കെ ശണ്ട കൂടിയിരുന്നത്? കറുത്ത പൂച്ചയെടുത്ത് ഉമ്മ വച്ചിരുന്നത്? പക്ഷേ അതൊന്നും അവൾ കേട്ടില്ല, കേട്ടാൽ തന്നെ ശ്രദ്ധിച്ചില്ല. നീ ഭ്രാന്തിയാണ്, നീ പറയുന്നതൊക്കെ കേട്ടു നടന്നാൽ എന്നെ ആളുകൾ പരിഹസിക്കും, ഒരിക്കൽ അവളുടെ ഭർത്താവ് പറഞ്ഞു. അയാൾ പഠിപ്പ് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങിയതിനു ശേഷം അവളോട് ഒരു ഭർത്താവിനെ പോലെ പെരുമാറാൻ മടിച്ചു. അയാളുടെ പെട്ടികളും അലമാരികളും കട്ടിലും എഴുത്തുമേശയും എല്ലാം തന്നെ അവളുടെ മുറിയിൽ നിന്ന് നീക്കി വേറൊരു മുറിയിലാക്കി. അവൾ വേലക്കാരോട് സംസാരിച്ചും കലഹിച്ചും കൊണ്ട് ചുവട്ടിലെ ഭക്ഷണമുറിയിൽ തനിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു. അവൾ തന്റെ ഭർത്താവിനെ അപമാനിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചു. അയാളുടെ സ്നേഹിതന്മാർ മാസത്തിൽ ഒരിക്കലോ മറ്റോ അവിടെ വന്നെത്തിയാൽ അവൾ കോണിപ്പടികൾ ബുദ്ധിമുട്ടി കയറി കിതച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് വഴിതെറ്റിയോ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാര്യയുടെ അടുത്ത് എന്നാലേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ, എല്ലാം പരമാനന്ദമായിരിക്കും. അയാൾ അവരുടെ മുൻപിൽ അവളോടൊന്നും പറഞ്ഞില്ല. പക്ഷേ വളരെ ധൃതി കലർന്ന ഒരു സ്വരത്തിൽ അവരോട് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് പറയുമായിരിക്കുമല്ലേ, നിങ്ങൾക്ക് ബംഗാളി മനസ്സിലാവോ കൂട്ടരെ? ഞാൻ സത്യം പറയാം, ഞാൻ ഭ്രാന്തിയെപ്പോലെ ആയത് ഇയാളുടെ കുറ്റം കൊണ്ടാ. എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് കാലം എത്രയായി? എന്റെ ഒപ്പം ഇരുന്ന് കുറച്ച് ചോറ് കഴിച്ചിട്ട് എത്ര കാലമായി? ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്റെ അച്ഛൻ തേജ്പൂരിലെ സെമീന്ദാരായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്നെ വെറുത്തു തുടങ്ങി.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുത്ത ഇപ്പഴും ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളഞ്ഞെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ?
5: ഞങ്ങൾ അവിടെ ജോലി ചെയ്യിക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ.
4: ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഞങ്ങൾ ജോലി ചെയ്യിക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ.
6: അഞ്ച് പെങ്ങന്മാരിലൊരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ?
5: അത് തന്നെയാ. അവിടുത്തെ പെൺപിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്.
4: വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും.
6: ആ, അത് നന്നായി.
4: ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെൺപിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാണാവില്ലേ? കോന്തമ്മാര്,
6: അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം.
5: എടാ അമ്മച്ചി, ഇവിടെ എത്തിക്കെ.
4: സുലൈമാനെ, അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കിക്കോണേ. മകനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം. അമ്മച്ചി,
5: ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ.
7: ഏയ്, അധികാരമില്ല, ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളൂ.
6: ഞാൻ നിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ?
4: അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്കെല്ലാരെയും കാണാം.
6: അതല്ല, ആ കരുപ്പുടുപ്പിട്ട ആള്
4: അതാ മാധവൻകുട്ടി.
6: ഏയ്,
4: മാധവൻകുട്ടി അതല്ല. പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചുതരും.
6: പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടി എന്ന് മാത്രം ചോദിച്ചാൽ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി?
4: ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുകാരാ?
6: അതെ.
4: നല്ല പേരല്ലേ?
6: ഇല്ല, ഞാൻ ചോദിക്കും. അയാൾ അപ്പൊ കാണിച്ചത്.
4: താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല.
6: ഇതൊക്കെ എന്ത്
5: ഉപകാരം? താങ്ക് യു.
4: ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ?
7: ഇതെന്താ ചെയ്തു കേട്ടൂടെ?
4: എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്?
7: പണി നടക്കട്ടെ. അമ്മച്ചേ, കാലി പോലില്ലേ?
5: ഉണ്ടായിരുന്നത് ഇപ്പൊ കാലിയായി.
7: ഓ, അത് ശരി.
6: ഈ തള്ളേ വിടണോ? അവർക്ക് ഇപ്പഴേ തീരെ കാറ്റില്ലാത്ത നീമുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
4: അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു.
5: കിടക്കുകയും ചെയ്തു? അതെന്തൊരു ജോലി?
4: അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. നീ ഇവിടെ ഇരുന്നോ?
6: ആ നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആളെ അമ്മച്ചി കാണാമോ?
5: പിന്നെ നല്ല കലക്കനായിട്ട് കാണാം.
6: അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്?
5: എന്ത് മാധവൻകുട്ടി?
6: ഹിറ്റ്ലർ.
4: ഹിറ്റ്ലർ?
6: ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ ഇല്ലയ. മതിയാ, പിന്നെ പരീക്ഷയ്ക്ക് പോകല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചി ഒന്ന് പറഞ്ഞു, ഹിറ്റ്ലർ.
5: ഹിറ്റ്ലർ
6: മറന്നു പോകാതിരിക്കാൻ മനസ്സ് പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ, ഹിറ്റ്ലർ,
5: ഹിറ്റ്ലർ, ഹിറ്റ്ലർ, ഹിറ്റ്ലർ, ഹിറ്റ്ലർ, ഹിറ്റ്ലർ.
8: മനുഷ്യനെ കൊല്ലുമല്ലോ, തള്ളും കുടിച്ച് വഴിയിലാണ് വന്ന് കമ്മുന്നൊടിച്ച് കിടക്കുന്നത്. എങ്ങോട്ട് മാറിക്കടക്കാൻ അതറിയാം?
5: ഈ മാധവൻകുട്ടിക്കാരെ ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്കാരെ ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേ എന്ന്. എന്തുവാ?

0: തള്ള ചാകാൻ വരെ വഴിയൊന്നില്ലേ? ഹിറ്റ്ലറിനെ വിളിച്ച ഒരുത്തനെ തല്ലി ബോധം കെടുത്തിട്ടിരിക്കുന്ന കണ്ടില്ലേ?
1: എന്തോ സത്യവാലല്ലേ ഇത്, സത്യവാലോ.
0: രണ്ട് പരിപ്പ് വേടേ.

വാദപ്രതിവാദങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വാക്പാടവം കൊണ്ടും യുക്തിഭദ്രത കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പ്രതിയോഗിയെ മുട്ടുകുത്തിക്കുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ വാദത്തിൽ ജയിച്ചുവെങ്കിലും നിങ്ങൾക്കൊരു സ്നേഹിതനെയാണ് നഷ്ടപ്പെട്ടത്. ജീവിതത്തിൽ വാഗ്വാദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വെറുതെ സമയം പാഴാക്കാം എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ തർക്കമുണ്ടാകുന്നത് ഈഗോയിൽ നിന്നാണ്, ഞാനാണ് ശരി എന്ന വിചാരത്തിൽ നിന്നാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് തർക്കം എന്ന് മറന്നുപോകരുത്. വിട്ടുകൊടുക്കുക, മറുഭാഗം ജയിച്ചോട്ടെ എന്ന് കരുതുക. എത്ര പെട്ടെന്ന് അവിടെ ശാന്തതയുണ്ടാകും എന്നറിയുമോ? യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ധർമ്മപുത്രർ മറുപടിയായി പറഞ്ഞു, നാൾതോറും ജീവജാലങ്ങൾ പോകുന്നുണ്ട് യമാലയെ, ശേഷം പേർ

സ്ഥിരമെന്നോർപ്പൂ, എന്താശ്ചര്യം ഇതിൽ പരം. നാൾതോറും നമുക്കറിയാവുന്നവരും അല്ലാത്തവരുമായി പലരും മരിക്കുന്നു. അത് കണ്ടിട്ടും കേട്ടിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല, തനിക്കു മരണമില്ല എന്ന മട്ടിൽ ആലോല ചേതസാ നാമെല്ലാം ഭോഗങ്ങൾ തേടുന്നു. ഇതിൽ പരം ആശ്ചര്യം വേറെന്താണ്? ഇത്രയും യാഥാർത്ഥ്യം കൺമുന്നിലുണ്ട്, എന്നിട്ടും മനുഷ്യൻ ആയുധമെടുക്കുന്നു, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നു, വിലക്കുകൾ വെക്കുന്നു, ഉപാധികൾ വെക്കുന്നു, തമ്മിൽ തല്ലുന്നു, തർക്കിക്കുന്നു, അലറുന്നു, പകയും പ്രതികാരവും കാത്തുസൂക്ഷിക്കുന്നു, ചതിയും വഞ്ചനയും നടത്തുന്നു, സ്വാർത്ഥരാവുന്നു, പിടിച്ചുപറിക്കുന്നു. ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ മരണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആൾ പിന്നെയും ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവമായിട്ടാണ്. അയാൾ ഉണ്ണും ഉറങ്ങും, പക്ഷേ അയാളുടെ ഉള്ളിലെ തീ കെട്ടുപോയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ വിലക്കരുത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് നാളികേരത്തെ കുറിച്ച് കേൾക്കാം. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ട് എന്നും കേരനിരകളാടും ഹരിതചാരു തീരം എന്നുമൊക്കെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഒരു ശരാശരി പഴഞ്ചൻ മലയാളിയെ ഗൃഹാതുരത്വത്തിലാഴ്ത്തും. ന്യൂജനിന് ഇതൊന്നും ബാധകമല്ലതാനും. കാട്ടുകോഴിക്കെന്തോ ഓണവും ചങ്കരാന്തിയും. അവർക്ക് പറഞ്ഞിട്ടുള്ളത് അത്രേ മൊബൈലിലെ തേക്കലും തടവലും. ഓലത് വെടിപ്പായി ചെയ്യുന്നുണ്ട്. മലയാളിയുടെ ജീവിതത്തോട് ഇത്രമേൽ ഇഴയടുപ്പം തെങ്ങിനെപ്പോലെ മറ്റൊരു വിളയ്ക്കുണ്ടോ രമണ? ആഹാരത്തിനും പാർപ്പിടത്തിനും വിറകിനും വിശ്വാസ ആചാരങ്ങൾക്കും സൗന്ദര്യ സംരക്ഷണത്തിനും കരകൗശല വസ്തു നിർമ്മാണത്തിനും എന്തിനേറെ ഒരു കാലത്ത് കയ്യിൽ പത്ത് പുത്തൻ വേണമെങ്കിലും തേങ്ങ തന്നെ വേണമായിരുന്നു. മലബാറിലെ മലയാള വായ്മൊഴി വഴക്കത്തിന്റെ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു തമാശ തന്നെയുണ്ട്. ഈ സ്കൂളിൽ കുട്ടിയോട് പുസ്തകം വാങ്ങിയില്ലേ എന്നും ആഷി ചോദിച്ചപ്പോ കുട്ടി തേങ്ങാ ബിറ്റിറ്റ് മാങ്ങാമെന്നും ഫീസ് അടയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാങ്ങാ ബിറ്റിറ്റ് അടയ്ക്കാമെന്നും മറ്റും. തേങ്ങായുടെയും മാങ്ങായുടെയും ഒരു കാലത്തെ സാമൂഹ്യ പ്രസക്തി. തെങ്ങിനെക്കുറിച്ച് വർണ്ണിക്കാത്ത മലയാള കവികളുണ്ടോ? ചങ്ങമ്പുഴയും ഇടശ്ശേരിയും ഭാസ്കരൻ മാഷും വൈലോപ്പിള്ളിയും പി കുഞ്ഞിരാമൻ നായരും അക്കിത്തവുമൊക്കെ മലയാൺമയെയും അതിന്റെ സചേതന ചിഹ്നമായ നാളികേരത്തെയും കുറിച്ച് എമ്പാടും എഴുതിയിട്ടുണ്ട്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ചലനമുണ്ടാക്കിയ നാളികേര വിപണനത്തിൽ ഒരു മതേതര ശൃംഖല തന്നെ രൂപപ്പെട്ടിരുന്നു. തറവാടുകളിൽ വിളവെടുത്ത തേങ്ങ കൊണ്ടുപോകാൻ വരുന്ന മുസൽമാനായ കഥാപാത്രം പഴയകാല സിനിമകളിൽ ഒരു സ്ഥിര കാഴ്ചയായിരുന്നു. അങ്ങനെ നന്മ മരമായിരുന്ന തെങ്ങിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? തേങ്ങ കൊണ്ട് ജീവിത ചെലവുകൾ കഴിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും അരയ്ക്കാനുള്ള തേങ്ങ പോലും കാശുകൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ നിബന്ധിച്ചത് എന്തുകൊണ്ടാണ്? തെങ്ങ് നട്ടുവളർത്തുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് റബ്ബർ, കാപ്പി, തേയില, ഏലം എന്നിവയെപ്പോലെ ഒരു തോട്ടവിളയാണ്. തോട്ടവിള എന്നാൽ അതിന്റെ പരിപാലന മുറകൾ ഒരു വാർഷിക കലണ്ടർ പ്രകാരം ചിട്ടയായി ചെയ്യേണ്ടതാണെന്നത്രേ. മേൽപ്പറഞ്ഞ എല്ലാ വിളകൾക്കും നടീൽ, കളപറിക്കൽ, വളമിടൽ, വിളവെടുപ്പ് ഒക്കെ ചെയ്യുന്നതിന് ചാക്രികമായ ഒരു ചിട്ടയുണ്ട്. പക്ഷേ നമ്മൾ പരിഷ്കാരവും വിയർപ്പ് രോഗവും മറ്റു തരത്തിലുള്ള വരുമാനങ്ങളുമൊക്കെ ആയപ്പോൾ തെങ്ങിനെ ഒരു തോറ്റവിളയാക്കി കണ്ടം വഴി ഓടിച്ചു. ഇന്നത് ശാസ്ത്രീയ പരിപാലനം കിട്ടാതെ ഒരനാഥനെപ്പോലെ നമ്മുടെ വളപ്പുകളിൽ മരുന്നു. മണ്ട നോക്കിയാൽ പട്ടിണിക്കോലത്തിന്റെ വാരിയെല്ല് തെള്ളി നിൽക്കുന്ന പോലെ തേമ്പിയ പത്തിരുപത് ഓലകളും നല്ല തെങ്ങിന് 40 മടൽ എന്ന് പറഞ്ഞ മഹാൻ താനങ്ങനെ പറഞ്ഞത് തമിഴന്റെയും തെലുങ്കന്റെയും തെങ്ങ് കണ്ടിട്ടാണെന്ന് പറയാനും പറഞ്ഞു. തെങ്ങിന് ശരിയായ വളർച്ചയ്ക്ക് 16 മൂലകങ്ങൾ വ്യത്യസ്ത അളവിൽ ആവശ്യമുണ്ടെന്നും അത് ചിട്ടയായി നൽകി മൂലക നഷ്ടം വരാതെ പുതയിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും നമ്മുടെ സാക്ഷരർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കൃഷി സാക്ഷരത അഥവാ അഗ്രി ലിറ്ററസി എന്ന ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങണമെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമെന്നല്ലേ? തീരപ്രദേശങ്ങളിലും ദ്വീപ സമൂഹങ്ങളിലും തെങ്ങ് നന്നായി വളരുന്നതിന്റെ ഗുട്ടൻസ് പിടികിട്ടിട്ടുണ്ടോ? ഒന്ന്, മറ്റു മരങ്ങളുടെ തണലോ സൂര്യപ്രകാശത്തിന് വേണ്ട പിടിവലിയോ അവിടെയില്ല. രണ്ട്, മണ്ണിൽ വലിയ അളവിലുള്ള സോഡിയം, ക്ലോറിൻ എന്നിവയുടെ സാന്നിധ്യവുമാണ്. അപ്പോൾ തടയില്ലാത്ത സമൃദ്ധമായ വെയിലും ചുവട്ടിൽ ആവശ്യമായ വെള്ളവും വളവും ഇത് നമ്മുടെ പുരയിടങ്ങളിൽ സാധ്യമാണോ? പലപ്പോഴുമല്ല എന്നാണ് ഉത്തരം. കൊച്ചുമകന് കട്ടിലും കട്ടളയും പണിയാൻ പുരയിടമായ പുരയിടമൊക്കെ തേക്കും മഹാഗണിയും വെച്ചു പിടിപ്പിക്കുന്ന അപ്പൂപ്പൻ ആ പാച്ചിലിനിടയിൽ പാവം തെങ്ങിന് തന്റെ ഇടം നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അല്ലെങ്കിലും തെങ്ങിന് തന്റെ ഇടം ഇല്ലല്ലോ. കവുങ്ങ് ബ്രാഹ്മണനും തെങ്ങ് ജാതിയിൽ കുറഞ്ഞവനും എന്നാണ് മറ്റൊരു ചൊല്ല്. ജാതി വിവേചനം കൊടികുത്തി നിന്ന കാലത്തെ കഥയാണേ. കവുങ്ങ് ഏതെങ്കിലും മരത്തിന്റെ മുൻപിൽ കുമ്പിട്ട് വളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മറ്റ് മരങ്ങളുടെ മുഷ്കിനു മുന്നിൽ വളഞ്ഞു കുമ്പിട്ട് ദുഃഖിച്ച് നിരാശ്രയനായി നിൽക്കുന്ന തെങ്ങിനെ ഏത് വീട്ടുവളപ്പിലും കാണാം. യോദ്ധ സിനിമയിൽ മീന പറയുന്നത് പോലെ അപ്പുക്കുട്ടന് ക്ഷീണമാകാമെന്നാണ് നമ്മുടെ നിലപാട്. പക്ഷേ കാശ് കൊടുത്ത് ചന്തയിൽ നിന്നും ഉൾക്കട്ടിയില്ലാത്ത വരത്തൻ തേങ്ങ വാങ്ങുമ്പോൾ അപ്പുക്കുട്ടന് ക്ഷീണം വരാതെ നോക്കാമായിരുന്നു എന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്. പോയ പുത്തി പിടിച്ചാൽ കിട്ടില്ലല്ലോ. രണ്ടു തെങ്ങുകൾ തമ്മിൽ 7 മുതൽ 7.5 മീറ്റർ വേണമെന്നും ഇതേ അകലം തെങ്ങും മറ്റു മരങ്ങളും തമ്മിലും വേണമെന്നും ആരോട് പറയാൻ? ആയതിനാൽ തെങ്ങിനെ പരിപാലിക്കാൻ പഠിക്കുക. തെങ്ങ് നടാൻ കുഴിയെടുക്കുമ്പോൾ ശരിയായ അകലം, ആഴം, അടിവളം എന്നിവ കൃത്യമായിരിക്കണം. നടാൻ തെരഞ്ഞെടുക്കുന്ന തൈകൾ നല്ല കണ്ണാടിക്കനവും ഓലക്കാലുകൾ നേരത്തെ വിരിഞ്ഞു തുടങ്ങുന്നതുമായിരിക്കണം. നട്ട് 3 മാസം മുതൽ ശാസ്ത്രീയ വളപ്രയോഗം തുടങ്ങണം. ഒരു ദീർഘകാല വിളയായ തെങ്ങിന്റെ വളപരിപാലനത്തിൽ ഒരു ജൈവ തീവ്രവാദിയാകരുത്. തറവാട്ടിൽ പണ്ടത്തെ പോലെ കന്നിൻകൂട്ടവും വിറകെടുപ്പുമൊന്നുമില്ല. നൈട്രജനും പൊട്ടാസ്യവുമുള്ള ചാണകപ്പൊടിയും ചാമ്പലും തരാൻ എന്നത് മറക്കരുത്. തെങ്ങിന് വർഷത്തിൽ കുറഞ്ഞത് 2 വളങ്ങൾ എന്ന പതിവ് പാലിക്കണം. 1-ാം വളം ഇടവപ്പാതിക്ക് മുൻപും 2-ാം വളം തുലാവർഷം തീരുന്നതിന് മുൻപും. കുംഭം മീനമാസത്തിലെ തേങ്ങയിടാൻ കയറുമ്പോൾ 2-3 പച്ചവലകൾ വെട്ടി വേണമെങ്കിൽ തെങ്ങിലെ വെള്ളം കാക്കാം, നനയില്ലെങ്കിൽ. പണ്ട് വീട് മേയാൻ ഓല വേണ്ട കാലവുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊരു ആവശ്യമില്ല. ഉപ്പിട്ട തെങ്ങിന് വളർച്ച, കൊത വെട്ടിയ തെങ്ങിന് തളർച്ച എന്നത്രേ. മറ്റു വഴിയില്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ പകുതി സോഡിയം എന്നാണ് തെങ്ങിന്. തായ്തടിയിൽ കൊത വെട്ടിയാൽ ചെമ്പൻ ചെല്ലി വരാൻ പിന്നെ താമസമുണ്ടാകില്ല. വലിപ്പച്ചെറുപ്പമില്ലാതെ ആരെയും കൂടെ കൂട്ടാനുള്ള മനോവലിപ്പം തെങ്ങിനുണ്ട്. തെങ്ങിന്റെ വേരുപടലത്തിന്റെ 80% ചുവട്ടിൽ നിന്നും 2 മീറ്റർ ചുറ്റളവിലുമാണ്. പ്രായപൂർത്തിയായ തെങ്ങ് 25% കൃഷിസ്ഥല വിസ്തൃതിയും 45% സൂര്യപ്രകാശവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലവും സൂര്യപ്രകാശവും ഇടവിളകൾക്കായി പ്രയോജനപ്പെടുത്താം. പെടുത്തണം. നാടൻ വാഴകൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കൈതച്ചക്ക, തീറ്റപ്പുൽ, ഇഞ്ചി, മഞ്ഞൾ, കൂവ ഒക്കെ തന്നെ ശരിദൂരം പാലിച്ച് തെങ്ങിൻ തോപ്പിൽ കൃഷി ചെയ്യാം. ഒപ്പം 1-ോ 2-ോ പശുവും 50-ോ 100-ോ മുട്ടക്കോഴിയും 1-2 ആടും 2-3 തേനീച്ചക്കൂടുമൊക്കെ വീട്ടുകാരുമായി ചേർന്ന് പരിപാലിച്ചാൽ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും തേങ്ങാ വിറ്റിട്ട് മാങ്ങാം. തെങ്ങിനിടാനുള്ള വളം തേടി നാടലയുകയും വേണ്ട. അതേസമയം ഒരു കാലത്ത് നമ്മുടെ കണ്ണിലുണ്ണിയായിരുന്ന റബ്ബർ എന്ന ബ്രസീലുകാരന്റെ കാര്യം നോക്കിക്കേ. ലവൻ ഒറ്റയാൻ, ഫാസിസ്റ്റ്, നോമിന്റെ കൂടെ നോ മാത്രം മതി എന്ന സ്വാർത്ഥൻ. ഇജ്ജ് കയറിപ്പോരി എന്ന് തെങ്ങ് പറയുമ്പോ അനിയാ നിൽ എന്ന് പറയുന്നവൻ റബ്ബർ. വില പോയപ്പോൾ റബ്ബറിന്റെ വിലയും പോയി. തെങ്ങധിഷ്ഠിത കൃഷി സമ്പ്രദായം തന്നെയാണ് കൃഷിയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന കർഷകന്റെ മുന്നോട്ടുള്ള പോക്കിന് നല്ലത്. പക്ഷെ നവകർഷകൻ തെങ്ങ് കയറ്റം കൂടി പഠിക്കണമെന്ന് മാത്രം. പക്ഷെ വിയർപ്പ് രോഗമുള്ള സാക്ഷര മലയാളിക്ക് അതിന് കഴിയില്ല രമണ. ചെറിയ കുട്ടികളെ മരം കയറാൻ കൂടി പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? ആ ഒരു നൈപുണ്യം അഥവാ സ്കിൽ കിട്ടിയാൽ വളരുമ്പോൾ അവൻ തേങ്ങയും ഇടും, അതിന്റെ മണ്ടയിൽ മരുന്നും വയ്ക്കും. അറിവിനൊപ്പം സ്കില്ലും മുഖ്യം. ബിഗിലേ വാൽക്കഷണം. തെങ്ങ് സാറിനെ കുറിച്ച് ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞെങ്കിലും അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല ഒരു പഠനത്തിൽ തെങ്ങിനെ ഒരു വില്ലനാക്കി കളഞ്ഞു. കഷ്ടമേ കഷ്ടം. നാളീകേരം എക്കോസിസ്റ്റത്തെ തകിടം മറിക്കുന്നു, ജൈവ വൈവിധ്യത്തിന് തുരങ്കം വയ്ക്കുന്നു എന്നൊക്കെയായി ധ്വരകൾ. ശാന്തസമുദ്ര തീരത്ത് നടത്തിയ പഠനമത്രേ അതിന് ആധാരം. പക്ഷികൾ തെങ്ങിൽ കൂടുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പോൽ. ആയതിനാൽ അവരുടെ കാഷ്ഠം മണ്ണിൽ വീഴാൻ ഇടയാകുന്നില്ലെന്നും തൽഫലമായി മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നുവെന്നും. അവരോടെനിക്ക് ഒന്നേ പറയാനുള്ളൂ, പഠനത്തിന് ഇങ്ങ് കേരളത്തിലെ കിജുബ കാണിച്ചു തരാം.
1: അവതരണം ഷാൽമ. തയ്യാറാക്കിയത് LR മധുജൻ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് ലുവ്ര മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാം.
1: അതിപുരാതനമായ ഒരു രാജകൊട്ടാരം ഒരു മ്യൂസിയമായി മാറുക, പിന്നെ ആ കെട്ടിടം തന്നെ ഒരു ചരിത്ര സ്മാരകമായി മാറുക, അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയം തയ്യാറാവുക, ഇതൊക്കെയാണ് പാരീസിലെ ലൂവ്ര മ്യൂസിയത്തിന്റെ പ്രത്യേകതകൾ. ഒരു ചിത്രത്തിന്റെയോ ശില്പത്തിന്റെയോ മുന്നിൽ 30 സെക്കൻഡ് നിൽക്കുകയാണെങ്കിൽ 730 ദിവസം കൊണ്ട് മാത്രമേ ഇതിനുള്ളിലും പുറത്തും ഉള്ള എല്ലാ ചിത്രങ്ങളും ശില്പങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതും രാത്രിയും പകലും കാണണം. അതായത് 2 വർഷമെടുക്കും എന്നർത്ഥം. അപ്പോൾ മ്യൂസിയത്തിന്റെ വൈപുല്യം മനസ്സിലായി കാണുമല്ലോ. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്നാൽ മാത്രമേ നമുക്ക് മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിക്കുവാനാവുകയുള്ളൂ. 11:30 ക്യൂവിലാണ് ഞങ്ങൾ കയറി കൂടിയത്. 10:30 പ്രവേശനം അവസാനിച്ച് കഴിയുമ്പോഴാണ് 11:30 വിളിക്കുക. അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള ഓരോ ബാച്ചുകളായി കടത്തിവിടുകയും അതനുസരിച്ച് ആളുകൾ തിരിച്ചിറങ്ങുന്ന മുറയ്ക്ക് അടുത്ത ആളുകളെ വിടുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള ഓരോ ബാച്ചുകളായി കടത്തിവിടുകയും അതനുസരിച്ച് ആളുകൾ തിരിച്ചിറങ്ങുന്ന മുറയ്ക്ക് അടുത്ത ആളുകളെ വിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ക്രൗഡ് മാനേജ്മെന്റ് പാലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ തിരക്കോ പ്രശ്നങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എങ്കിലും അവിടെ ചെല്ലുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഫ്രാൻസിലെ പാരീസിൽ 1793 ഓഗസ്റ്റ് 10 ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ഫിലിപ്പ് 2 12 ലൂവ്ര കൊട്ടാരം പണിതീർത്തത്. അതിനുശേഷം അത് രാജകീയ വസതിയായി മാറി. ഇന്നത് ചരിത്രത്തിന്റെ ഭാഗമായ ഒരു മ്യൂസിയമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഇത് മ്യൂസിയമായി തുറക്കുന്നത്. ഒരു പ്രതിരോധ കോട്ടയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നായി മാറിയ ഈ മാറ്റം വളരെ കൗതുകകരമാണ്. ഇതിനുള്ളിൽ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കൾ, നിയർ ഈസ്റ്റേൺ പുരാവസ്തുക്കൾ, ഗ്രീക്ക്, എട്രോസ്കൻ, റോമൻ പുരാവസ്തുക്കൾ, ഇസ്ലാമിക കല, ശില്പങ്ങൾ, അലങ്കാര വസ്തുക്കൾ, 1848 വരെയുള്ള യൂറോപ്യൻ ചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ പ്രിന്റുകളും ഡ്രോയിങ്ങുകളും കാണുവാനാകും. ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച മോണാലിസ പ്രധാന ആകർഷണമാണ്. അവിടെ കാര്യമായ തിരക്കുമുണ്ട്. ഒരു വ്യാപാരിയുടെ ഭാര്യയായ ലിസയെ മോഡലാക്കി ഡാവിഞ്ചി വരച്ച അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണിത്. മോണ എന്നാൽ മാഡം എന്നർത്ഥം.

0: 1513-16 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡൈയിംഗ് സ്ലേവ് ഇവിടെയുണ്ട്. റബല്യ സ്ലേവിന്റെ അതേ ഉദ്ദേശ്യത്തോടെ നിർമ്മിച്ച ഈ ശില്പവും ലുബ്രയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങൾ ഒന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പല രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ അവിടെ നിന്നുള്ള വിലയേറിയ കലാസൃഷ്ടികൾ ലുവ്രിലേക്ക് കൊണ്ടുവന്നു. ഈ ശേഖരം ലുവ്ര മ്യൂസിയത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ നെപ്പോളിയൻ പരാജയപ്പെട്ട ശേഷം പല വസ്തുക്കളും അതത് രാജ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. 1911 ഓഗസ്റ്റ് 21 ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ ചിത്രം മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയി. ഈ സംഭവം ലോകമെമ്പാടും വലിയ വാർത്തയായി. 2 വർഷത്തിന് ശേഷം ഒരു ഇറ്റാലിയൻ ചിത്രകാരനായ വിൻസെസോ പെറുഗിയ എന്നയാൾ മോഷ്ടിച്ച ചിത്രം ഫ്ലോറൻസിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പിടിയിലായി. ലുവ്ര മ്യൂസിയത്തിൽ ജോലി ചെയ്തിരുന്ന പെറുഗിയ ഇറ്റലിക്ക് തിരികെ നൽകാനാണ് ഈ ചിത്രം മോഷ്ടിച്ചതെന്നാണ് അന്ന് പറഞ്ഞത്. ഈ മോഷണം മോണാലിസയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി. ലുവ്ര കൊട്ടാരത്തിന് താഴെ രഹസ്യ തുരങ്കങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ തുരങ്കങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. രക്ഷപ്പെടാനും സാധനങ്ങൾ രഹസ്യമായി കൊണ്ടുപോകാനും ഇത് ഉപയോഗിച്ചിരിക്കാം എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിന് കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല. ലുവ്ര മ്യൂസിയത്തിൽ ബലീവ് എന്ന ഒരു പ്രേതമുണ്ടെന്ന് ചില കഥകളുണ്ട്. 1598 മരിച്ച ഒരു പ്രൊട്ടസ്റ്റന്റായ മിഷേൽ ഷെവർട്ട് എന്ന ആളുടെ പ്രേതമാണിത്. കാതറിൻ ഡി മെഡിസിയുടെ കാമുകനായിരുന്നു ഇയാൾ. കൊട്ടാരത്തിൽ വെച്ച് എതിരാളികളാൽ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് ലുവ്രിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്നുമാണ് വിശ്വാസം. ഈ കഥകൾ സാങ്കല്പികമാണെങ്കിലും ലുവ്ര മ്യൂസിയത്തിന്റെ ചരിത്രത്തിനും കലയ്ക്കും ഒരു പ്രത്യേക ആകർഷണം നൽകാൻ ഈ കഥകൾക്കായി. ചരിത്ര പഠനം നടത്തുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും എന്നല്ല, ചിത്രകലയെയും ശില്പങ്ങളെയും സ്നേഹിക്കുന്നവർക്കും മതിയാവോളം ആസ്വദിക്കുവാനുള്ളത് എന്തും അവിടെ ലഭ്യമാണ്.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിത്രമല.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കൂട്ടി നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം എസ് രാമനാഥനായിരുന്നു. കെ എൻ പിഷാരടിയുടെ സംഭാഷണം, വി കെ ബി മണിയുടെ ഛായാഗ്രഹണം, ജി വെങ്കിട്ടരാമന്റെ ചിത്രസന്നിവേശം, ശബ്ദലേഖനം എ കൃഷ്ണൻ. നാടോടികൾ എന്ന ചിത്രത്തിനുവേണ്ടി 10 ഗാനങ്ങൾ പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. പി ബി ശ്രീനിവാസ്, മെഹബൂബ്, പി ലീല, ശാന്താ പി നായർ, ജിക്കി, എ പി കോമള, പുനിത, കമല എന്നിവരായിരുന്നു ഗായകർ. ചിത്രത്തിൽ പ്രേം നവാസ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, ജി കെ പിള്ള, അംബിക, സുകുമാരി, അടൂർ പങ്കജം, ഓമന, ബഹദൂർ, പി എ തോമസ്, വാണക്കുട്ടി, എസ് സരോജ, ജമിനി ചന്ദ്ര, ജെ എ ആർ ആനന്ദ്, ജോൺസൺ എന്നിവരായിരുന്നു അഭിനേതാക്കൾ.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര! പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി: മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽനാഥം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് നരതം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മനുവെങ്കിൽ. സംവിധാനം ഡെന്നിസ് ജോസഫ്. നിർമ്മാണം ജോയ് തോമസ്. തിരക്കഥ ശിബു ചക്രവർത്തി. ഛായാഗ്രഹണം ജയനൻ വിൻസെന്റ്. അഭിനേതാക്കൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, കുര്യൻ ചാക്കോ, അമിത്, അനൂപ്, സോണിയ, സന്ദീപ്, എം ജി സോമൻ, ലിസി, പ്രതാപചന്ദ്രൻ, കെ പി എസ് ലളിത, ത്യാഗരാജൻ തുടങ്ങിയവർ.
3: ഹലോ.
4: ഹലോ, അവറാച്ചനല്ലേ?
3: അല്ല.
4: അല്ലെന്ന് പറഞ്ഞ എങ്ങനാ ശരിയാവുന്നേ?
3: നിങ്ങൾ ആരാണ്?
4: ഞാൻ ആരെങ്കിലും ആവട്ടെ, അവറാച്ചനല്ലേ?
3: ഏ മനുഷ്യ, ഞാൻ അവറാച്ചനല്ല, ഞാൻ മനു ആണ്. മനു, മനു
4: പിന്നല്ലേ? എടാ കവർത്തവറാനെ, നിന്റെ ഒച്ച കേട്ടാ എനിക്ക് മനസ്സിലാവില്ലേ.
3: എന്റെ പൊന്ന് സഹോദര, ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതായിരിക്കും.
4: നീ ഉറങ്ങാതിരിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ആ കാറിന്റെ സി സി എന്താ അടയ്ക്കാത്തത്?
3: ഏത് കാറിന്റെ?

0: മനുഷ്യ ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്.
1: എന്തോ?
0: ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്.
1: ശാസ്ത്രജ്ഞനോ? നീ എന്നാടാ കമത്തവറാണ് ശാസ്ത്രജ്ഞനായത്?
0: നിന്റെ മറ്റവനാണാ കമത്തവറാൻ. അയ്യോ എന്റെ അമ്മ.
2: തുടങ്ങിയോ രാവിലെ? ഇന്ന് ഏതാ കച്ചി? യുറേനസോ നെപ്റ്റ്യൂനോ അതോ പ്ലൂട്ടോയോ? ഓ, വാല് നക്ഷത്രം ആയിരിക്കും. എന്നെ കൂടെ ഒന്ന് കാണിക്കോ.
0: വാല് നക്ഷത്രമല്ല, വാല് നക്ഷത്രം, കോമറ്റ്, ഹാലീസ് കോമറ്റ്. വാല് മുളച്ചു വരുന്നതേ ഉള്ളൂ.
2: ചുമ്മാ പുളു അടിക്കാതെ ഏട്ടാ, പകല് നോക്കിയ വാൽ നക്ഷത്രം കാണാൻ പറ്റില്ലെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ.
0: ആ ശരിയാ, ഞാനും ഏതോ പത്രത്തിൽ വായിച്ചിരുന്നു.
2: ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കെടുന്നുണ്ടെന്നറിയാമോ? കോളേജില് വക്കീല് പരീക്ഷയും എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സായതിന്റെ ചേട്ടൻ എന്തടി വെറും മാനം നോക്കിയായി പോയെന്ന് എല്ലാരും ചോദിക്കുന്നത്.
0: മാനം നോട്ടമല്ല, നീ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വാന നിരീക്ഷണം, അസ്ട്രോണമി, ഈ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങളുടെ എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും. നീ കണ്ടോ?
2: അഴിച്ചോ അഴിച്ചോ. മാനം നോക്കിയിരിക്കാതെ എയർപോർട്ടിൽ പോയെന്ന് അച്ഛൻ പറഞ്ഞു. ജേട്ടൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു കുട്ടികൾ അവിടുന്ന് പോകുന്നെന്ന്.
0: ഫോർ എക്സാമ്പിൾ, ശനി അഥവാ സാറ്റേൺ, ദ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി. അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും 13 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 14-ാമെന്ന് ഞാൻ കണ്ടുപിടിച്ചു.
3: സ്കൂളുള്ളപ്പോ 10 മണിയായാലും പായി എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു, അതും അവധിക്കാലത്ത്. എന്ത് പറ്റി നിന്റെ പിള്ളേർക്ക്?
4: അപ്പുറത്തെ വീട്ടിലെ ശങ്കുന്റെ എണ്ണം വരുന്നുണ്ടത്രേ. ഇനി ഒരു 2 മാസത്തേക്ക് ഉമ്മയുടെ പാട് കണ്ടവരുണ്ടാവില്ല.
2: ഇനി വയസ്സ് കാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീഴണോ?
3: വയസ്സോ? ആർക്കാടി വയസ്സായത്?
2: അല്ല, ഈ വയസ്സ് കാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ
3: ഓർത്തിട്ടാ.
2: അച്ഛ, ചേട്ടനെ ഒന്ന് വഴക്കു പറഞ്ഞു.
3: എന്താ കാര്യം?
2: എയർപോർട്ടിൽ പോവാൻ പറഞ്ഞപ്പം പോവാതെ ചുമ്മാ ടെലിസ്കോപ്പിന്റെ മുന്നിൽ കുത്തിയിരിക്കുക.
3: ഇന്നാരാ കക്ഷി? പ്ലൂട്ടോയാ?
2: അല്ല, ഹാലീസ് കോമറ്റ്.
3: അവനെ ഞാൻ പിടിച്ചോളാം. ആ നീയേ, ആ ലക്ഷ്മിയെ വിട്ട് കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിപ്പിക്ക്. പിള്ളേർക്ക് അവിടെ ഇതൊക്കെ കിട്ടുവോ? ഉച്ചക്കുണ്ണാ ഞാനും ഉണ്ടാവും.
5: നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നെ വേണം അടിക്കാൻ. അമ്മച്ചിയൊക്കെ കഷ്ടമാ, ഡ്രസ് മാറണം 1.5 മണിക്കൂർ.
6: എങ്ങോട്ടാടാ?
5: എയർപോർട്ട്.
6: മറ്റവനെവിടെ?
5: വരുന്നുണ്ട്.
4: നിക്കറിട്ടുണ്ട് പോടാ. എടാ ഇക്കുറി നിക്കറിട്ടുണ്ട് പോവാനാ പറഞ്ഞേ. ഈ ചെക്കനെ ഞാനിന്ന് എടാ ഇക്കുറി അവിടെ നിക്കാനാ പറഞ്ഞേ.
3: അല്ല, ഇതാരിക്രു മോനോ, ഇതെന്ത് വേഷം? വാ വന്നേ വാന്നേ. അവനെവിടെ ലോതർ?

0: എന്തായിരിക്കും?
1: ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്.
2: ഹലോ, സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ? ആ, ഞാൻ മനുവാണ്. നമ്പിയാറുണ്ട് അവിടെ? വന്നിട്ടില്ലേ? വന്നാ ഞാൻ വിളിച്ചു എന്ന് പറയണേ, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാ. വി ആർ ഇൻ ഡേഞ്ചർ. എന്താടാ? ഹലോ, കൂവിയതല്ലടാ, ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം.
3: എന്തോന്ന്?
2: അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല.
3: ഓ പിന്നെ,
2: എടാ, നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു. അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു.
3: കൊഴയുമല്ലോ.
2: കൊഴയും. പക്ഷെ കൊഴയുന്നതിന് മുമ്പ് ഞാൻ ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കും.
3: മനു അങ്കിളേ,
4: ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഇറ്റി, പാറ്റ, നമ്മുടെ പാറ്റ, ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ.
5: മനു, മനു, മേ ഐ കം ഇൻ? ഇവനോടൊത്ത ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. എടാ,
2: പേടിച്ചു പോയല്ലോ.
5: പേടിക്കും. നീ മാത്രമല്ല, എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും. എന്താ നിന്റെ ഭാവം?
2: അച്ഛനിപ്പ എന്താ വേണ്ടത്? രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു. എത്ര രൂപയുടെ കെമിക്കൽസ് വേസ്റ്റ് ആയെന്ന് അറിയോ?
5: ഓ പിന്നെ, ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലയോ കിടക്കുന്നത്? സൾഫ്യൂറിക് ആസിഡ് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് നവസാരം വാരിയിടുക. തിളപ്പിക്കുക, തണുപ്പിക്കുക, വീണ്ടും തിളപ്പിക്കുക, തണുപ്പിക്കുക. ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട്? എന്താ നിന്റെ ഭാവം? കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന് ആരെയും കാണാതെ വിഷമിക്കും. നീ പോകുന്നുണ്ടോ ഇല്ലയോ?
2: ഒന്നുമില്ല, ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ്.
5: ലേറ്റ്? ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആകാറില്ലല്ലോ. നീ ഫോൺ ചെയ്ത് ചോദിച്ചോ.
2: ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണ്.
5: എടാ ഫോൺ ചെയ്യാതെ അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ചോദിക്കുന്നത്?
2: ഞാൻ പിന്നെ എന്തിനാ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
5: ആണുങ്ങൾ കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കിയ ടെലിഫോൺ ഈ വീട്ടിലുണ്ട്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഏ, ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ? എത്ര മിനിറ്റ്? 30 മിനിറ്റോ? താങ്ക്സ്. 30 മിനിറ്റ് എന്നുള്ളത് ദാണ്ടങ്ങ് പോവും. പിള്ളേരോടൊന്ന് വിഷമിച്ചാ നിന്നെ ഞാൻ. ആ

0: എന്താടാ അന്തോണി, നീ വലിയ കൃത്യനിഷ്ഠക്കാരനായിട്ട് 7 മിനിറ്റ് ലേറ്റ്.
1: സാറേ, ഉടുതനെ ഇല്ലാതെ ഒരുത്തന അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങാനും വന്നോ?
0: വന്നേ വന്നു, തുണിയും എടുത്തു. മനുവിന്റെ കൂടെ ഇപ്പൊ എയർപോർട്ടിൽ പോകും. കൂട്ടുകാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ്.
2: ആ, ഈ 2 മാസത്തേക്ക് തകർത്ത് പാരാമല്ലോ. ആ സാറേ, വൈകിട്ട് കാണണം.
0: നിർത്തി, കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി. രൊക്കം കാശുണ്ടോ? ഇല്ലല്ലോ.
2: അത് കണക്കിൽ വെച്ചോ സാറേ, മാസാവസാനം തരാം.
0: അതേ, നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി. മുടിഞ്ഞ കള്ളക്കളി എങ്ങാനും തോറ്റ കാടോ.
3: ഒന്ന് വേഗം നടന്ന് വേണം. എന്താ ഇത്ര താമസിച്ചത്? ഫ്ലൈറ്റ് ലേറ്റാണോ? ആ, അരമണിക്കൂർ. ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. ഇടം എടുക്കാ, നീ അങ്ങ് വളർന്നു പോയല്ലോ.
4: ഞാനും വളർന്നു,
3: പിന്നെ വലിയ പെണ്ണായി പോയി.
4: അങ്കിളും വളർന്നു, വയസ്സനായി പോയി.
3: നിങ്ങളുടെ മുത്തശ്ശന് ഞാനും ഒരു പ്രായക്കാരാ. ഞാൻ വയസ്സനാണെങ്കിൽ അങ്ങേരും വയസ്സനാ അല്ലേ ശങ്കു?
5: വയസ്സിലാണെങ്കിലും ഞങ്ങളെ മുത്തച്ഛൻ നല്ല സ്മാർട്ടാ.
3: അതെ.

0: നീ എന്തിനാടാ അവനെ കരയിച്ചത്? മോൻ കരയണ്ട, കരയാതെ കരയണ്ട. ഇക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ.
1: അപ്പൊ എനിക്കോ?
0: നീയോ? നീ കള്ളനാ. എന്നെ വയസ്സാന്ന് വിളിച്ചപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞോനല്ലോ നീ.
1: അത് പിന്നെ കറക്റ്റ് അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ.
2: ഞാൻ സ്കൂളിൽ മുത്തശ്ശനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ?
0: എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്?
2: കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് ഓഫീസറാ മുത്തശ്ശൻ.
0: പിന്നെ
2: കള്ളന്മാരും കൊള്ളക്കാരും മുത്തശ്ശനെ കണ്ട വിറയ്ക്കും. ഏത് കളവും മുത്തശ്ശൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും.
1: And moreover, he is the mister of James Bond and Sherlock Holmes.
2: And Phantom.
3: And Lover.

0: அதனி. என்னடா சோம்பேறி?
1: நீ இக்கோட போய் போறங்க.

0: മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. എടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും?
1: എന്തിനാ?
0: അല്ല, വല്ല ചുളുവലക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ.
1: റാണിക്ക് എന്നാ മാർത്താണ്ഡവർമ്മയുടെ കിരീടം?
0: ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ. ഒരു സ്റ്റൈലിന് നല്ല രസമായിരിക്കല്ലേ.
2: Excuse me, young gentleman.
0: Yes, gentleman.
2: What is this?
1: This is Marthanda Varma's crown.
2: Who is he?
1: Sorry, I don't know, sir. This fellow knows everything.
2: What is your name?
1: And the parent of my Jojo.
0: Manasrai. Danny.
2: Oh, Danny. Very nice to meet you.
1: You he belongs to Marthanda Varma's family.
2: Oh, really? You from royal family?
0: Yes, yes.
2: Oh, royal blood.
0: Yendo?
2: Who is this Marthanda Varma?
0: Marthanda Varma, he's a king.
2: He's a king?
0: No. Past tense virumbo, was a king.
2: Yeah. Which was his kingdom?
0: Kingdom?
2: Yeah.
0: Adani, idani kingdom.
2: This kingdom? You useless fellow.

എന്ന വർമ്മയുടെ കിരീടം. ഈ ആർ ഒ ഡബ്ല്യു എൻ ഓ

0: അതിന്
1: അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിള് മറിഞ്ഞത്. നീ ഇതൊരു മാതിരി
2: ശങ്കുവിന്റെ സൈക്കിൾ ഇക്കറു കേറിയത്.
3: ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ മറിഞ്ഞത്.
1: അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ?
3: ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്.
1: ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു?
3: രണ്ടാള്.
1: അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ?
3: ഇല്ല.
1: ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ?
3: ഇല്ല.
1: ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മെടുക്കൻ.
2: സൈക്കിളിനെ തല്ലി അലച്ച് വീഴുന്നിടയ്ക്ക് ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം?
4: എടാ, നീ ഇനിയും
2: മേടിക്കണ്ടല്ലേ പറഞ്ഞത്?
4: അടികൊള്ളു നീ.
1: അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്?
5: നിങ്ങളുടെ ഒക്കെ മട്ടും മാതിരിയും കണ്ട, കിരീടം മുട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ, ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ, അവരെന്ത് വിളിച്ചു?
4: നീ എങ്ങോട്ടാ
3: കളിക്കാൻ?
6: വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണു, വീട്ടിൽ പോണ.
1: പെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ, അതിനിടയിൽ ഒരു കിരീടമോഷണം.
5: അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ലേ?
7: അല്ല, അത് പിന്നെ
5: വിശ്വാസമുണ്ടോ?
1: ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ?
5: ഇല്ല.
1: എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം.
2: നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. എന്തെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിലും ഒരു പുലിവാളുണ്ടാവും, തള്ളി വരുമ്പോ അത് നിക്കിട്ട് വരിക.
3: എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും?
2: ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആരോ പോലീസോ?
3: എടാ മണ്ട, നമ്മുടെ മിടുക്കുള്ള കള്ളനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ നല്ല രസമല്ലേ?
2: ആ കേൾക്കുമ്പോ നല്ല രസാ, ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അതൊന്നും നടപ്പില്ല.
3: ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? ഇക്രമണ എന്താ പറയുന്നേ? വെള്ള കുതിര. ജീപ്പ്, ജീപ്പ്, ജീപ്പ്. ആ ജീപ്പ്, ആ ജീപ്പ് കണ്ട എനിക്കറിയാ. ജീപ്പ്, ജീപ്പ്, എനിക്കറിയാ.
2: എങ്ങനെ പറ? ഇക്രമോൻ പറ.
3: പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ.
2: പറയടാ കുട്ടാ.
3: പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ?
2: നല്ല കുട്ടനല്ലേ ഇപ്പോഴും. പറ. പറയടാ കുട്ടാ.
3: ആ ജീപ്പിന്റെ മുന്നിലേ ഒരു കുതിര ഉണ്ടായിരുന്നു.
2: കുതിരയോ? എന്ത് കുതിര?
3: വെള്ള കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കൊറിഞ്ഞത്.

0: വരുന്നില്ല.
1: വാളെ പോ.
2: അന്ന് പസങ്ങൾക്ക് സന്ദേഹം, കുതിര വെച്ച ജീപ്പ് തേടുറാങ്കന്ന് തോന്നുന്നു. போலீஸ்காரன் வீட்டு பசங்க, அவங்க கண்ணில் நம்ம படக்கூடாது. ஜாக்கிரத.
0: வேன் அம்பாசடர்
3: ஹோண்டா
0: மெட்டடோ
3: அம்பாசடர்
0: அம்பாசடர்
3: ஆ டால்டா ஒரு ஜீப் வாடா.
0: குதிரை இல்ல,
3: குதிரை இல்ல, போடா வருங்க. ആ ജീപ്പ് ഇവിടെ പോളല്ലെന്നാ തോന്നുന്നേ.
0: കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നല്ലടാ.
4: മോനെ ഐസ്ക്രീം.
3: ആ ഫാൻറ് ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തിക്കളയും.
0: ആളെ കൈ കിട്ടിയാലേ ഫാൻറ് ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ വിടുക്കാൻ.
3: ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡമാ ഫാൻഡം ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയൊട്ടി.
0: അത് ശരിയാ, പക്ഷെ ഫാൻഡത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർന്റലിന്റെ തലവനാരാ? മാൻഡ്രക്ക.
3: ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ.

அது என்ன ஜீப்? நான்

0: അവരവിടെ
1: നമുക്ക് തിരിച്ചു പോയി മുത്തശ്ശനെ വിളിച്ചോണ്ടരാ.
0: അങ്ങനെ അങ്ങ് പേടിച്ചു ഞാനില്ലടാ.
1: നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചോണ്ട് പോയിട്ട് അതൊക്കെ പറ.
0: തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട തിന്നാനുള്ളതല്ലേ.
2: എനിക്ക് വിശക്കുന്നു.
0: എനിക്കും വിശക്കുന്നു.
1: എന്റെ കാശുണ്ടോ?
0: പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ.
3: ഓർഡർ പ്ലീസ്.
0: ഓർഡർ? എന്ത് ഓർഡർ? ചോറുവാ.
1: വി വാണ്ട് മീൽസ്.
3: വിച്ച് ടൈപ്പ് മീൽസ് യു വാണ്ട്?
0: വി വാണ്ട്
1: ചിക്കൻ ഫ്രൈ, മസാല ദോശ, തന്തൂരി ചിക്കൻ, ഫ്രൈഡ് റൈസ്,
4: ചിക്കൻ ഫ്രൈഡ് റൈസ്.

0: Excuse me. Phone.
1: അയ്യോ എന്നെ ഒന്ന് വിടൂ, ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടാണോ?
2: കാശ് മുഴുവൻ കൊടുത്തിട്ട് പോയാ മതി.
1: എന്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടാണ്. അയ്യോ ഇത്രയും കാശാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിയാൻ പറ്റുന്നല്ലേ.
0: ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ,
1: ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടാണ് കാശ്. അയ്യോ അറിയാൻ പറ്റുന്നല്ലേ, ഞാൻ സൈക്കിളിൽ പോയി
2: എടുത്തോണ്ടാണ്.
1: എന്റെ വീട് ഇവിടെ അടുത്താണ്, നിങ്ങൾക്ക് പറഞ്ഞിരുന്നാലും മനസ്സിലാവില്ലേ. ഞാൻ വീട്ടിൽ പോയി
2: എടുത്തോണ്ടിരാ.
1: വീട് ഇവിടെ അടുത്താണല്ലോ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ.
0: എന്ത് പറ്റി? എന്താ ഒരു ബഹളം?
2: ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല.
0: കുട്ടി ഏതാ, എവിടെ ഉള്ള?
2: വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിട്ടാ മതി.
0: എന്താ ഇത്, പാവം പയ്യൻ. എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്?
1: ഒറ്റയ്ക്കല്ല,
0: ഓ അത് ശരി, ഒറ്റയ്ക്കല്ല കുറെ പേരുമായിട്ടാ. സാരല്ല, ബില്ല് ഞാൻ പെയ്തേക്കാം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്?
3: നിങ്ങൾ കാണല്ലേ, മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത് നിങ്ങളല്ലേ?
0: മ്യൂസിയത്തിലെ കിരീടം
1: ഞങ്ങൾ കണ്ടല്ലേ, അന്നൊരു വെള്ളക്കുതിരയുള്ള ജീപ്പില് വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്.
0: വെള്ളക്കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്.
1: ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ?
0: ഇതുവരെ മനസ്സിലായില്ല.
1: മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്.
0: നിങ്ങൾ സിനിമ കാണാറില്ലേ?
1: ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്, അസൽ കള്ള ലക്ഷണം.
0: ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. ഞാൻ കാണിച്ചുതരാം, കണ്ടോ. ഇപ്പൊ
1: മനസ്സിലായോ?
0: ശരി, ഞാൻ പോട്ടെ.
1: അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയതിനാ ഞങ്ങളെ കണ്ട് പേടിച്ച്?
0: നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ.
1: ആ എന്തൊക്കെയായാലും കണ്ടു. ഒരു ഓട്ടോഗ്രാഫിന്റെ സൗകര്യം ഉണ്ടോ?
0: തരാം, വാ. പിന്നെ നീ ആരാടാ? ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്. നിനക്ക് ഞാൻ തരാം. ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി?
1: ഓട്ടോഗ്രാഫ് തരുമോ? മനുണ്ട്, നിർത്ത് നിർത്ത്.
3: അറിഞ്ഞാ നാണക്കേടാവൂല്ലോ.
1: എവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ ഒരു പുളു അടിക്കും.
3: അതെന്താ പുളു?
1: ഒക്കെ കാണിച്ചുതരാം, ആര് ചിരിക്കരുത്. നിന്നോട് കൂടെ പറഞ്ഞത് കേട്ടോടാ.
4: എന്താടാ എവിടെ തെണ്ടി തെഞ്ഞിട്ട് വരിക?
1: ഞങ്ങള് മോഹൻലാലിനെ കണ്ടു.
4: സിനിമ കാണാം മോഹൻലാല്, പോടാ.
1: ദൈവത്തിനാണേ നേര്.
4: എന്നിട്ട്?
1: എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി.
4: പാട്ടോ? അത് വല്ല ഷൂട്ടിങ്ങിനും പാടിയതായിരിക്കും.
1: ഞങ്ങളിവിടെ ഡ്യൂറ്റ് പാടി, രാജാവിന്റെ മകൻ.
4: ഡ്യൂറ്റ്? അതെന്ത്
5: പാട്ടാണ്? സംഗീതമേ.
4: ആ ഒരു പാട്ടേ പാടിയുള്ള,
1: പിന്നെ ഒരു ശോകം കൂടി പാടി.
4: ശോകം?
1: ആ അങ്ങേർക്ക് എന്തോ സങ്കടമുണ്ട്.
4: അതിന് അസുഖമൊക്കെ മാറിയല്ലോ.
1: മാറി, എന്നാലും എന്തോ സങ്കടമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശോകം പാടൂ.
4: നീ വല്ല അനാവശ്യം പറഞ്ഞ അയാളെ സങ്കടപ്പെടുത്തി കാണും.
1: അതൊന്നും അല്ലെന്നേ, അങ്ങനെ സന്തോഷം വരുമ്പോഴും ശോകമാ പാടുന്നേ അല്ലേ?
3: അതെ,
4: എന്റെ മരുമക്കളാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ.
1: നാളെ നമ്മളെ വീട്ടിലേക്ക് വരാൻ തന്നിട്ടുള്ള അല്ലേ?
4: എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ടാ. മനുവിനെ അറിയോന്ന് ചോദിച്ചില്ലേ നിങ്ങള്?
1: ഞാൻ ചോദിച്ചു, പക്ഷെ മനുവിനെ അറിയില്ലാന്ന് പറഞ്ഞു.
4: ഓ, അവൻ വലിയ പുള്ളിയായിപ്പോയി. ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്, ചിലപ്പോ ഓർമ്മ കുറവുണ്ടായിരിക്കും. നിങ്ങൾ വയ്ക്കും, നിങ്ങൾ വയ്ക്കും. മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്കവനറിയാം. വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല, പക്ഷെ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മനു അങ്കിൾ.
2: ആ റെഡി. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ ആരാത് മടയൻ നടുവില്.
3: ഹലോ ഹലോ ഹലോ
2: ഹലോ കിട്ടു കിട്ടു.
4: അതേ കിട്ടുവാ.
2: ഞാൻ ഗോമസാണ്.
4: செவ்வாய்க்கிழமை
2: அடுத்த வாரம் அடிக்கணும்னா அந்த வாளை நம்ம சுத்தமா மறந்துட வேண்டியதுதான்.
3: புரியுதா? இன்னைக்கு அடிச்சாவணும்.
2: சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே.
5: நிக்க நிக்க. நம்ம உடனே தானே பத்மநாபபுரம் கோட்டத்திலேக்கு போனோம். மார்த்தாண்டவர்மையோட வாள் மோட்டிக்கு போனா போகணும் இன்னு
4: தானே. அது நீ எங்க அறிஞ்சு?
5: ஆரோ ரெண்டு பேர் வயர்லெஸ்ல சம்சாரிக்கிறது ഞാൻ கேட்டதா ஒரு கோமசம் கிட்டு. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലിൽ ഞാൻ തനിച്ചു പോകും.
4: അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ടും തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെ വിളിച്ചോട്ടു.
5: പോലീസും പട്ടാളവും ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും.
4: രവണി, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ. മുത്തശ്ശ, ഞങ്ങളും വരട്ടെ. വേണ്ട വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ.
6: അവനെ പിടിക്കുന്നു കാണാൻ പറ്റത്തില്ലല്ലോ.
4: പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും.

0: മനു എന്താ ഒന്നും മിണ്ടാത്തത്?
1: കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ
2: ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങോലങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക്
1: ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനാ പറയുന്നത്.

0: ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: മനുവങ്ങളും ഉമേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ.
2: പറഞ്ഞൂടാ.
1: പോയാ പിന്നെ ഇവിടെ
2: ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചെലപ്പം വെക്കും. അല്ലേ ശങ്കു?
3: ആ
1: വീട് വിറ്റ പിന്നെ വെക്കേഷനുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ?
2: വരാലോ. നിങ്ങളുടെ വീടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ.

0: ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ?
1: വേണ്ട.
0: റേഡിയോ കേൾക്കണോ?
1: വേണ്ട.
0: മോന് പിന്നെ എന്താ വേണ്ടേ?
1: മനുവങ്ങളിൽ പോണ്ട.
0: എവിടെ?
1: ഡൽഹിക്ക് പോണ്ട. പോണ്ട മനുവങ്ങളിൽ പോണ്ട.
2: നിനക്കൊന്ന് റീത്തിങ്ക് ചെയ്യണമെന്ന് തോന്നിയാ?
0: അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റിനങ്ങ്
1: വരും. മനുവങ്കളി ഡൽഹിക്ക് പോണ്ട.
0: ഇല്ല മോനെ, അങ്കിൾ എവിടെ പോനാ? ഇക്രമോനാ ഭയങ്കര പേര്. ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു.
3: നിങ്ങൾ വരുന്നില്ല എയർപോർട്ടിലേക്ക്?
4: ഇല്ല.
3: അതെന്താ?
4: കളിക്കാൻ പോവാ.
3: കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ.
5: കൊടുത്തേക്കും ചേച്ചി.
3: കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്.
5: വരട്ടെ.

ആഹാ, അവനെ അങ്ങനെ വിട്ടവരുല്ലോ. വാ.

0: ഒന്നുമില്ല. പിന്നെ ആരാ ഓടിച്ചത്?
1: അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ വിട്, ഞാൻ പോട്ടെ.
0: അങ്ങനെ നോണ പറഞ്ഞ രക്ഷണൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ പോലീസ് വിളിച്ചു കൊടുക്കും. പറയാ, പോലീസ് വിളിക്കട്ടെ, വിളിക്കട്ടെ.
1: പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലേം ചെയ്യും.
0: ആ തല്ലും? അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ അടിക്കും. എന്റെ ഇടിയെന്ന് പറഞ്ഞാ പാലത്തിന് ഇടി പോലാ, ഒരു തലയോട്ടിയുടെ കുറവുള്ളൂ.
1: ഇടിക്കണ്ട ഡാനി, ഉള്ള സത്യം പറയണേ. നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല, നീ ഇനിയും കാണാൻ പറഞ്ഞാണി, നിന്നെ ഞങ്ങൾ ഇടിക്കും.
2: പടച്ചോനെ, അവരിപ്പോ എവിടെന്നാലും ചാടി വരും, എന്നെ കൊല്ലുകയും ചെയ്യും.
0: അത് ആരാന്ന് പറയണ?
2: അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്.

0: അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു.
1: അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്.
2: അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ.
0: എങ്ങനെ വരും? ഡാഡി അങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല.
1: അവൻ എങ്ങനെ അകത്തു വരും? ഒരു പണിയുണ്ട്, അടുക്കള വശത്തെ വാതില് ഒച്ചണ്ടാക്കാതെ തുറന്നിട്ടാ മതി.

ഇല്ല. പിടി കിട്ടിയപ്പോഴേ ഒരൊറ്റ ഇടി വെച്ചു കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കാറുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ.

0: വരുത്തലറലാം. എന്റെ മുറി എന്തോ കുഴപ്പമുണ്ടായിരുന്നു.
1: കള്ളം
0: കണ്ടോ കണ്ടോ, അലാറം അടിക്കുന്നേ കള്ളം തന്നെയാ കള്ളൻ.
2: അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ.
3: നല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും.
0: പിന്നെ മെക്കാനിക്കൽ ഡിഫക്ട് നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നേ.
4: ശരിയാ, മനുവിന്റെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടുന്ന് കാക്ക അറിയുമ്പോഴും മനുവിന്റെ അലാറം അടിച്ചിരുന്നു.
5: പറമ്പിൽ പട്ടി ഉള്ളപ്പോ അലാറത്തിന് തീയുണ്ടോ അല്ലടാ.
4: പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി.
0: അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെയൊക്കെ കളി അല്ലേ. അല്ലാതെ നീ എങ്ങനെ കാണുന്നേ.
3: ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറുക.
0: അങ്ങനെയൊന്നും അല്ലെന്നേ, നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല വെറിയുടെയും കാണിച്ചു.
3: വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ
4: മനുവിന്റെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം. വാ കള്ള തിരുവാലി. അതുകളാ, മര്യാദക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ?
5: ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു.
4: പെണ്ണോ? ഏത് പെണ്ണ്?
5: വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്.
4: ഉമേദി ആയിരിക്കും. ആന്റി കേക്കണ്ട, നിന്റെ പേരെന്താ? നിന്റെ വീട് എവിടെയാ?
5: എനിക്കിപ്പോ വീടില്ല. ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ ഒരാളെ ഇറക്കി വിട്ടു.
4: എങ്ങനെയാ മരിച്ചത്?
5: മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണോന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു കളഞ്ഞു. പട്ടിണി അടന്ന് മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല. പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്.
4: നീ പാട്ടും പാടു.
5: പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോനെ കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാരെ ഒന്ന് പിടിച്ചോണ്ടുപോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി.
4: സ്കൂളിലോ?
5: ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല, സാറന്മാരും ഇല്ല. തല്ല് മാത്രം മുടങ്ങാതെ കിട്ടു. തല്ല് കൊണ്ടും എടുത്തപ്പോ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ചാടി.
4: നീ എന്തിനാ ചാടി പോന്നത്?
5: ബീഡി വലി പിടിച്ചതിന്.
4: ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ.
5: ഞാനല്ല, മത്തായി.
6: മത്തായിയോ? അതോരാ?
5: എന്റെ ഒരു ചങ്ങാതിയാ. നല്ല
7: രസാ.
5: തിരിച്ചോ തിരിച്ചോ, നിങ്ങളെ കെട്ടി

0: അവനെവിടെ? ചത്തോ?
1: ഇല്ല, ഞങ്ങൾ അവനെ കൊന്നു.

0: അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ.
1: അവരുടെ ജീപ്പിൽ കുതിര ഉണ്ടായിരുന്നു.
0: കുതിരയോ?
1: ആ കുതിര, വെള്ള കുതിര ആ ജീപ്പിന് മുമ്പിൽ.
0: ആ ഉണ്ടായിരുന്നു, ചാടാ നിക്കുന്ന കുതിര.
2: ആ ഇപ്പൊ പിടിയിട്ടി, ഇവന്റെ മാജിക് അങ്ങനെ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
1: ഡാനി, നാളെ ഇവനെയും കുട്ടി നോക്കാൻ പുഴക്കര വരെ പോയാലോ? നീ വരാവോ?
2: പേടിക്കണ്ടടാ, ഞാനില്ലേ.
1: വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും.
3: പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ.
1: സാന്റത്തിന്റെ ഇടി പോലെ ഇരിക്കും.
2: കറക്റ്റ്. ഇല്ല, ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനു അങ്കലിനോട് പറയാൻ, അല്ലേ?
0: അതെ. നീ വരുമോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ.
2: ഇല്ല, സത്യം. ഡാഡി ആയിരുന്നോ?
4: എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ?
2: അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും.
1: ഗുഡ് ഈവനിങ് അങ്കിൾ.
4: ഗുഡ് ഈവനിങ്ങോ ഈ പാതിരാത്രിക്കോ?
1: അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യൻ എന്ത് പറഞ്ഞു?
2: വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്.
4: ആരുടെ കാര്യമാ പറയുന്നേ?
2: വേതാളത്തിന്റെ.
4: വേതാളം വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ?
1: അങ്കിളെ, കഥ.
4: ആ കഥയൊക്കെ ഇനി നാളെ, വീട്ടിൽ പോടാ.
5: ഹലോ, ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്.
6: എന്താ മുതലാളി?
5: കിരീടവും വാളും എല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം.
6: ഓക്കെ സർ.
5: നാളെ തന്നെ നമുക്കത് വിൽക്കാം.
6: സരി സർ.
5: ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ?
6: ഒരു ചിന്ന തപ്പ് നടന്നു പച്ചി, ഞാൻ പൊടിച്ചിട്ടാണ് നാളേക്ക്.
5: ഹലോ, ഹലോ, ഹലോ, ഹലോ,
6: ഹലോ. എവനോ ഒരു മഡർ റാസ്ക് നടുവിൽ പോന്ന് ഡിസ്റ്റർബ് പണ്ടാണ്.
2: ആരാണ്?
6: എവനോ ഒരുത്തൻ.
5: ഹലോ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ
6: സാർ? എനിക്ക് ഒരു ചിന്ന സന്ദേഹം. നമ്മ പേശുന്നത് എവനോ നടുവിൽ ഒട്ടി കേൾക്കാൻ നനിക്കാനാ.
5: ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു തീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും നീ എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവമുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു,
7: മര്യാദക്ക് ജീവിച്ചു.
5: ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും.
7: ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും. അല്ലടാ, വിൽക്കുവിടാ. ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും.
5: നോക്കി കാണാം.
2: ആളെ അറിയാൻ പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രശ്നമാണേ. എന്റെ സ്വഭാവം മാറും, ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാൻറത്തിന് ഇടി പോലാ. അല്ല, നിനക്കറിയാമല്ലോ.
8: എന്താടോ ഒരു കള്ളലക്ഷണം? വാ, എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ? എന്ത് പടം?
1: ആനയുടെ.
8: ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ.
2: എവിടെ, ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല.
1: Mind your words.
2: Sorry, sorry.

0: നേതാവ്, ഇവൻ തന്നെ ആള്, വേറെ രണ്ടുപേരും കൂടി ഉണ്ട്.
1: ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട, ആളിവൻ തന്നെയാ. അതെന്നെ, നിനക്ക് വഴിയറിയോ?
0: പുഴയുടെ അടുത്തുവരെ പോവാൻ എനിക്ക് വഴിയറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയില്ലാത്തത്. വള്ളത്തേക്കര അവരങ്ങ് പോയി.
2: ഡാനി, ഡാനി, ഡാനി, എന്താടാ അത് പരിപാടി?
1: ഒന്നുമില്ല.
2: എന്താടാ, എവിടെ നീ വരിച്ച ആന?
3: അമ്പലത്തിലാ.
2: അമ്പലത്തിലോ? എന്തിന്?
3: ആരാട്ടിന്റെ പോയി.
2: ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം, നിന്നോട് കൂടെയാ പറഞ്ഞ.
1: ഈ ഉമേന്റെ എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്!

0: എന്താ രാവിലെ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഇട്ട്? ഇതാർക്കാ?
1: ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ. രാവണി ഞങ്ങൾ വലിയ എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബാറ്റും ബോളും കൊണ്ട് തരാത്തത്? ഇനി പരാതിയില്ലല്ലോ.
2: ആ
1: നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? ആ പിള്ളേരെ ഇങ്ങനെ
3: അവന്റെ മുഖം കണ്ടില്ലേ? അസലി കള്ളന്റെ മുഖം തന്നെ.
4: ആളുകളെ കൊല്ലുന്നവനാ.
5: ഞാനൊരു കാര്യം പറയാം, ഏതായാലും ആ പുഴക്കര വരെ ഒന്ന് പോവാം. വഴി നിനക്ക് അറിയാമല്ലോ.
4: അറിയാം. ഡാനി, ഡാനി, എടാ ഡാനി, കഥ തുറക്കടാ ഡാനി.
5: മാറടാ. എന്താടാ ഇതിനകത്ത് ഞാൻ കാലത്തോടെ ശ്രദ്ധിക്കുക? എല്ലാത്തിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം. ഓരോന്നിന്റെ മോന്ത കണ്ടില്ലേ? ആറാട്ടിന് പോയാണ് തിരിച്ചു വന്നോടാ. ഡേ, ടൗണേട്ടൻ വിളിക്കുന്നു. ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.

0: ഇത് ആരാ? ഇത്
1: അവ എനിക്കറിയില്ലേ, ഇക്കള് വരച്ചതാ.
0: ആ ഇത് ആരായി വന്നേ? എന്താ അവിടെ നിൽക്കുന്നത്? വാ വന്നേ, വാ മോനിങ് വന്നേ. പറ കരണ്ട കരണ്ട, ഇത് കണ്ടോ വാറ്റുമ്പോളും. വാ ഒന്നാന്തര ഫോറിൻ ബാറ്റ, അസൽ ഇംഗ്ലീഷ്. നാല് പേർക്ക് ഓരോന്ന്. മോളെ ഇതൊന്നും എടുത്തു കൊടുക്കും, ഇഷ്ടപ്പെട്ടോ? ഇതാരാ വരച്ചത്? പിന്നെ എന്തിനാ നീ
2: വരച്ചേ?
0: കണ്ടിട്ട് നല്ല മുഖപരിചുണ്ട്. എന്നാ ഞാനും ഒന്ന് കാണട്ടെ ഇക്രുമോന്റെ ചിത്രകല. മനു പറഞ്ഞത് ശരിയാ, ഞാനും ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. കൊച്ചുകുട്ടിയാണെങ്കിലും ഇക്രു നന്നായി വരയ്ക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. എനിക്ക് കന്യാകുമാരി വരെ പോയി ഒരു പാത്തയെ കാണണം. കുറച്ച് കാശിന്റെ കാര്യത്തിനാ. മനു വരുന്നോ?
3: ഞാനെന്തിനാ വരുന്നു ചേട്ടൻ? ഞായറാഴ്ച കളിക്കാൻ പറ്റും.
0: പിന്നെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മനു അങ്കിൾ.
2: എങ്ങോട്ടാടാ?
3: എങ്ങോട്ടുമില്ല.

0: കളി വീട്ടിനകത്ത് മതി.
1: അതിന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ.
0: ആ അതാ നല്ലത്.
2: എന്താ
1: തേങ്ങ ചുണ്ടാണോ?
2: അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ.
1: ഞാൻ വിചാരിച്ച് കറിക്ക് അരിയാണ്.
3: ഇത് കൊള്ളാമല്ലോ, ഇനിയിപ്പൊ നിക്കറിടേണ്ട ആവശ്യമില്ലല്ലോ.
1: കൊള്ളാമല്ലോ.
4: എങ്ങനെയുണ്ട്?
1: പിന്നെ നന്നായിട്ടുണ്ട്. കരഞ്ഞു.
5: ഒരു രക്ഷയുമില്ല. രണ്ടു വാതിലും കാവൽ, വാതിക്കൽ ആന്റി, അടുക്കല ഭൂതം.
4: ഇനി എന്ത് ചെയ്യും?
1: ഞാനേ അടുക്കള ചെന്നൊരു പണി ഒപ്പിക്കാം. ഉമ്മ ആന്റി ഓടി അടുക്കളയിലേക്ക് വരും. ആ സമയം കൊണ്ട് നിങ്ങൾ നാലുപേരും ഉമ്മറവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോണം.
5: അതെന്ത് പണി?
1: അതൊക്കെ ഉണ്ടടാ, ഫാൻഡത്തിനാണോ പണിയില്ലാത്തത്?

姐跟你有练了。姐，你那个骨肉。

0: മറുപടിയില്ല.
1: രാവണേട്ടനോട് പോയി
0: പുറത്തു പോയി കന്യാകുമാരി.
1: അയ്യോ, ഒരു എസ് ടി ഡി വിളിക്കണമായിരുന്നല്ലോ. വീട്ടിലെ ഫോണ് കേടാ. താക്കോലുണ്ടോ?
0: താക്കോല്?
1: അയ്യോ, ഉള്ളിയൊന്നും പറയത്തില്ല. രാവണേട്ടനൊന്നും പറയത്തില്ല, ഞാനാന്ന് പറഞ്ഞാ മതി.

0: അവരെ വഴി തന്നെയാണോ എന്തെങ്കിലും കാണാമോ?
1: ഇല്ല, മരങ്ങൾ മാത്രം.
0: വഴി തന്നെയാണല്ലോ
1: ഇത് തന്നെ.

0: ഇറങ്ങാം
1: ഇറങ്ങണ്ടി പേടിയുണ്ടോ
0: എനിക്കോ ഏ പേടിയുണ്ടോടാ നിനക്ക് പേടിയുണ്ടോ
1: ഇല്ല
0: ഇവനിപ്പൊ കറി പേടിയുണ്ടോടാ
1: ഇറങ്ങാം

0: ഒരു മനോഗ്രഹം വിളിച്ചു തരാം.
1: അതിനെന്താ ആളാരണെന്നൊന്നറിയാം.

0: കേട്ടോ മിസ് തമ്പി, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞ വിലക്ക് ഇതെല്ലാം കൂടി തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ രണ്ട് വിഗ്രഹങ്ങൾ തന്നേക്കാം. കിരീടത്തിന് മാത്രം 10 ലക്ഷം, വാളിന് 15. വിഗ്രഹങ്ങൾ കൂടി ചേർത്ത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 2 ലക്ഷം കുറച്ച് തന്നേക്കാം.
1: അത് വളരെ കൂടുതൽ അംശമാവണ്ണി.
0: ഈ കിരീടത്തിന്റെ ഒരു രത്നക്കല്ല് പറിച്ച് വിറ്റാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ പിന്നെ കാശിന്റെ അത്യാവശ്യം കൊണ്ട് വിൽക്കുന്നേ ഉള്ളൂ. തോമസ്.
2: ഹലോ തോമസ് ഇയർ.
3: എന്താ
2: സാറുണ്ട്?
3: എന്താ
2: സാർ?
0: ഹലോ, രാവണി സ്പീക്കിംഗ്.
4: മനു, മനു.
0: അത് ശരി, ആകെ കുഴപ്പമായി. നമുക്ക് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടാം.
3: എന്ത് പറ്റി സാർ?
0: നമ്മുടെ ഈ താവളം മനു മനസ്സിലാക്കി. അവൻ ഉടനെ ഇവിടെ എത്തും. മിക്കവാറും പോലീസ് കൂടെ കാണും.
1: ആരായി മനു?
0: അതൊക്കെ പിന്നെ പറയാം. തോമസ്, അവരെ വിട്ടിരിക്കട്ടെ, നിങ്ങൾ വാ.
4: ചങ്കു, മനുവിനെ പോലീസ് വരുന്നതിന് മുമ്പ് ഇവർ രക്ഷപ്പെട്ടാലോ?
5: ഒരു പണിയുണ്ട്, ഇവരുടെ ബോട്ടിൽ നിന്ന് കഴിച്ചുകൂടാ.
4: കറക്റ്റ്, വാ.

0: എടുത്തോടാ.
1: ഏയ് ബോധം കെട്ടുകയാണ്.
2: അത് ശരി. അപ്പം ഗോമസിന്റെ പടം വരച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു. എവിടെയാ അവര്?

0: ഞാൻ തന്നെടാ രാവുണ്ണി, നിന്റെ ഫാമിലി ഫ്രണ്ട്. നീ ഇന്നലെ വയർലെസ്സിലൂടെ എന്നോട് എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ എന്നെയും എന്റെ ആൾക്കാരെയും പിടിക്കുമെന്ന്. അല്ലടാ,
1: 24 മണിക്കൂറാകാൻ ഇനിയും സമയമുണ്ട്.
0: പക്ഷേ അതുവരെ നീ ജീവിച്ചിരിക്കണ്ടേ? ഏതായാലും നീ വന്നത് നന്നായി. നീ വരുന്നതിന് മുമ്പ് നിന്റെ മരുമക്കൾ ഇവിടെ എത്തിയിരുന്നു.
1: കുട്ടികളോ? അവരെ ഒന്നും ചെയ്യരുത്.
0: ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല. അമ്മാവനെയും മരുമക്കളെയും ചേർത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. സമയമില്ല. നീ പോലീസിന് ഫോൺ ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഗോമസേ,
2: പത്ത് വരെ ഞാൻ എന്നും അതിനുള്ളിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ മനുവിനെ ഞങ്ങൾ കൊല്ലും.
0: ഇറങ്ങി വരരുത്. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ. 7 ഡാനി ചങ്കു, ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്.

0: ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ സാർ.
1: അറിയാണോ? അറിയാം, മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. കർമ്മനിരതനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ, എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. വീടാവിടെ ഈഴാൻ കണ്ട സമയം.
2: സാർ, ഇത് രക്ഷിക്കണം സാർ.
1: എന്നാ താൻ എങ്ങനെങ്കിലും എത്തിക്കോ.

ഒറ്റ രക്ഷപ്പെടാൻ പാടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ധീരതയ്ക്കുള്ള അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും. ചാർജ്!

വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. അറ്റാക്ക്! ഒന്ന് വേഗം വേണോ? എടാ പെട്ടെന്നാടാ, ഒന്ന് പിടിക്കണം. മിന്നൽ പ്രതാപനായിട്ട് ഓടിക്കരുത്.

0: ഇങ്ങോട്ട് ഇറങ്ങി വാടാ, കളിക്കാ, കേറണോ?
1: അയ്യോ
0: കൊള്ളാം.
1: നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇറങ്ങി വേണം.

0: Master Manu.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മനു അങ്കിൾ. സംവിധാനം ഡെന്നിസ് ജോസഫ്. നിർമ്മാണം ജോയ് തോമസ്. തിരക്കഥ ഷിബു ചക്രവർത്തി. ഛായാഗ്രഹണം ജയനൻ വിൻസെന്റ്. അഭിനേതാക്കൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, കുര്യൻ ചാക്കോ, അമിത്, അനൂപ്, സോണിയ, സന്ദീപ്, എം ജി സോമൻ, ലിസി, പ്രതാപചന്ദ്രൻ, കെ പി എസ് ലളിത, ത്യാഗരാജൻ തുടങ്ങിയവർ. സാങ്കേതിക സഹായം വിഷ്ണുമോഹൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10 മുതൽ 11 വരെ 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തിരമോ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089391209 8593025639 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘ കൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ്, കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫോം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/9/2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കെ അക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കോൺകൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ 2026 സെപ്റ്റംബർ 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കോൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 5-ന്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1774 സെപ്റ്റംബർ 5, ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ഫിലാഡൽഫിയ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1888 സെപ്റ്റംബർ 5, തത്വചിന്തകനായ ഭരണത്തലവന് ഒരു രാഷ്ട്രത്തിൽ മാതൃകാപരവും നീതിനിഷ്ഠവുമായ ഭരണം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്ന പ്ലേറ്റോയിയൻ ആശയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രത്തലവനായി മാറിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭൂജാതനായിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അധ്യാപക ദിനം. 1972 സെപ്റ്റംബർ 5, മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ വർണ്ണോജ്വലമായ ഉദ്ഘാടനം കഴിഞ്ഞ് 11-ാം ദിവസം. കറുത്ത സെപ്റ്റംബർ എന്നറിയപ്പെട്ടിരുന്ന പാലസ്തീൻ തീവ്രവാദികളുടെ 8-അംഗ സംഘം വേലിചാടി ഗ്രാമത്തിൽ പ്രവേശിച്ചു. കായിക താരങ്ങളുടെ വേഷമണിഞ്ഞിരുന്ന ആ സംഘം അപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശിച്ച് കായിക താരങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം.

0: മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി.
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

എല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നുമ്പോൾ ഇലകൾ നഷ്ടപ്പെട്ടിട്ടും തല ഉയർത്തി തന്നെ നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച് ഓർക്കുക. നല്ല നാളുകൾക്കായി കാത്തിരിക്കുക. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ അധ്യാപക ദിന പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, അറിവിന്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന ഓരോ ഗുരുവിനും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇഷ്ടഗാനം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 5 ഭാരതത്തിന്റെ മഹാപ്രതിഭയും രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. നല്ല അധ്യാപകരാണ് നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ അധ്യാപകന്റെയും ജീവിത ദൌത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ വഴിവിളക്കുകളായി മാറിയ എല്ലാ അധ്യാപകർക്കും വേണ്ടി ആദ്യഗാനം. ചിത്രം ഗുരു. ഇളയരാജ സംഗീതം പകർന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എസ് രമേശൻ നായർ. ജി വേണുഗോപാൽ, സുജാത മോഹൻ, ലാലി, അനിൽ, രാധിക തിലക്, മാസ്റ്റർ കണ്ണൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് നാദാപുരത്തു നിന്നും ഹമീദ്, ഹക്കീം, ആയിഷ എന്നിവർ.

അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ ആ ഗുരുമുഖം ഓർമ്മയില്ലേ? ആദ്യാക്ഷരത്തിന്റെ മാധുര്യവും അറിവിന്റെ വിശാലതയും നുകരാൻ പഠിപ്പിച്ചവർ. വെറും പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ പാഠശാലകളിൽ നമ്മളെ നയിച്ചതവരാണ്. ഒരു ശില്പി കല്ലിൽ നിന്ന് ഒരു പ്രതിമ കുത്തിയെടുക്കുന്നത് പോലെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ആ മഹത്തായ അധ്യാപക സമൂഹം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം തൃഷ്ണ എന്ന ചിത്രത്തിലെ ഗാനം. ബിച്ചു തിരുമല രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് ചിറ്റൂരിൽ നിന്നും ബാലശങ്കർ.

അധ്യാപകർ വെറും അറിവ് പകർന്നു നൽകുന്നവർ മാത്രമല്ല, അവർ സ്നേഹവും വാത്സല്യവും കരുണയും പങ്കുവെക്കുന്നവരാണ്. ഒരു രക്ഷിതാവിന്റെ കരുതലും ഒരു സുഹൃത്തിന്റെ പിന്തുണയും ഒരു വഴികാട്ടിയുടെ ഉൾക്കാഴ്ചയും അവർ നമുക്ക് നൽകി. ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ആ നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് എന്നും ഇപ്പോഴും ആദരം. ചിത്രം അക്ഷരത്തെറ്റ്, ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ശ്യാമിന്റെ സംഗീതം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും വിഷ്ണു, ജോയൽ, രാഖി എന്നിവർ.

ഒരു പുഴ അതിന്റെ ഒഴുക്കിൽ എത്രയോ കുന്നുകളും താഴ്വരകളും താണ്ടുന്നു. അതുപോലെ ഒരു അധ്യാപകന്റെ ജീവിതം എത്രയോ തലമുറകളെയാണ് വാർത്തെടുക്കുന്നത്. അവരുടെ പ്രതിബദ്ധതയും കഠിനാധ്വാനവുമാണ് ഓരോ വിദ്യാർത്ഥിയെയും നല്ലൊരു പൗരനാക്കി മാറ്റുന്നത്. സമൂഹത്തിന്റെ നട്ടെല്ല് രൂപപ്പെടുത്തുന്ന നിസ്വാർത്ഥ സേവനം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം. ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. കെ ജെ യേശുദാസും സിന്ധുദേവിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിനോബ നികേതനിൽ നിന്നും രേവതി, അശ്വതി.

കുട്ടിയുടെയും ഉള്ളിലെ കഴിവുകൾ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അധ്യാപകർ കാണിക്കുന്ന ആ താൽപര്യം ഒരു വിത്തിന്റെ ഉള്ളിലെ മരത്തെ കണ്ടെത്തുന്നത് പോലെയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിപ്പിച്ച് നല്ലൊരു നാളെയിലേക്ക് നമ്മെ നയിച്ച ആ വഴികാട്ടികൾ, അവർ തെളിച്ച വഴികളിലൂടെ നാം നടന്നു. അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ വഴികൾ നമുക്ക് തെളിക്കാം. കാരണം വഴിയെന്നാൽ നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. അതിന് നടന്നേ തീരൂ, അല്ലാതെ എങ്ങനെ തെളിയാനാണ്? കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. അമരം എന്ന ചിത്രത്തിനുവേണ്ടി എൻ ലതിക ആലപിച്ച ഗാനം. ആവശ്യപ്പെടുന്നത് പള്ളിക്കൽ നിന്നും പാർവതി, സുജ, ഹരിത എന്നിവർ.

കാലം എത്ര മാറിയാലും സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും ഗുരുവിന്റെ സ്ഥാനം എന്നും ഉയർന്ന നിലയിൽ തന്നെയായിരിക്കും. വെറും വിവരങ്ങൾ നൽകുന്നതിൽ കവിഞ്ഞ് മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതും ധാർമ്മിക ബോധം വളർത്തുന്നതും ഒരധ്യാപകരാണ്. അറിവിനൊപ്പം വിവേകവും പകർന്നു തന്നവർ ആരെയൊക്കെയോ ഓർക്കേണ്ടതുണ്ട്. ശക്തി സാറിനെ, ബേബി സാറിനെ, അതിഥി ടീച്ചറിനെ, ഇനിയും ആരൊക്കെ ആരൊക്കെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ഇഷ്ടപ്പെടുന്നത് ഈഞ്ചപ്പുരിയിൽ നിന്നും സുമ, സതി, സിന്ധു എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: സമൂഹത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഒരു നന്ദി വാക്ക് ആദ്യം നൽകേണ്ടത് സത്യത്തിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടാണ്. ആ സ്നേഹത്തെക്കാൾ മധുരമായത് മറ്റൊന്നില്ല തന്നെ. നമ്മുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ് അവർ. നമ്മുടെ വിജയമാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. കാർത്തിക എന്ന ചിത്രത്തിലെ ഗാനം മണ്ഡപത്തിൻ കടവു നിന്നും രാജേന്ദ്രൻ, മിനി എന്നിവർക്കു വേണ്ടി കേൾപ്പിക്കുന്നു. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്, ആലാപനം KJ യേശുദാസും

അറിവിന്റെ ആഴക്കടലിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയതും ജീവിതമെന്ന കടമ്പകൾ കടക്കാൻ നമ്മെ പഠിപ്പിച്ചതും അവരാണ്. ഒരു വിളക്ക് സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുപോലെ അധ്യാപകരുടെ ജീവിതം എത്രയോ ത്യാഗങ്ങൾ നിറഞ്ഞതാണ്. ആ ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിതത്തിന് മുൻപിൽ ഈ ഗാനം നമുക്കൊരു തിരുനാളമായി സമർപ്പിക്കാം. വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നത് മൈലത്ത് നിന്നും രജി, സജി, കുക്കു എന്നിവർ

ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എല്ലാ അധ്യാപകരുടെയും ദിനമായി നാം ആഘോഷിക്കുന്നു. കാരണം ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. അവരുടെ ചിന്തകളാണ് ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഭാവിയുടെ വിത്തുകൾ പാകുന്നത്. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ഗാനം ഒരു പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തിരുമല നിന്നും രാജകുമാർ. സ്ത്രീ എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

ഓരോ അധ്യാപകനും ഓരോ കലാകാരനാണ്. വിരലുകളിലൂടെ മണ്ണിൽ മായാജാലം തീർക്കുന്ന ഒരു ശില്പിയെപ്പോലെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുട്ടികളുടെ മനസ്സിൽ അവർ അറിവിന്റെയും സ്നേഹത്തിന്റെയും ശില്പം കൊത്തിയെടുക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും മഹത്തായ കല അധ്യാപനമാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിൽ നിന്നും വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ സംഗീതം നിർവഹിച്ച ഗാനം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കുറുപുഴ നിന്നും ഹരിത, മൃദുല എന്നിവർ.

ഗുരുവിന്റെ സ്ഥാനം ഒരു മാതാവിനും പിതാവിനും തുല്യമാണ്. മാതാപിതാക്കൾക്ക് ശേഷം നമ്മെ സ്നേഹിക്കുകയും നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നത് അധ്യാപകരാണ്. അവരുടെ ഈ അധ്യാപന ജീവിതം ഒരു മഹത് കർമ്മമാണ്. ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ അവസാനിക്കുമ്പോൾ ശ്രോതാക്കളോട് പറയാൻ തോന്നുന്നത്, ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന ചലച്ചിത്രം എന്തെങ്കിലും കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അധ്യാപകർക്ക് അതേക്കാൾ നല്ലൊരു സമർപ്പണം വേറെയില്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഒടുവിൽ അയൽക്കാരി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് പഴകുട്ടിയിൽ നിന്നും പ്രകാശ്, ലീല എന്നിവർ. ജി ദേവരാജൻ ഈണമിട്ട ഗാനം. രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നടക്കണം, നടന്നാലേ പറ്റൂ. വ്യായാമം ചെയ്യണം, വ്യായാമം ചെയ്താലേ പറ്റൂ. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇത്രയും ലളിതമായ രണ്ടുപാധികൾ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് എന്തബദ്ധമാണെന്ന് ആലോചിച്ചു നോക്കൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: കല്യമാണത്തിക്കൊച്ചിലാന്റെ പോലെ കുഞ്ഞില സംക്രാന്തി നാളിൽ കുഞ്ഞില അതിരാവിലെ ഉണർന്നു. അന്ന് അവൾക്ക് ഒരു ജോലിയുണ്ട്, മൂധേവി അടിച്ച് പുറത്തു കളയണം. മൂധേവി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ ദേവത, അതൊരാചാരമാണ്. കുഞ്ഞില പഴമുറം എടുത്തു, പഴഞ്ചോറും പഴഞ്ചീനിയും അതിൽ തട്ടിയിട്ടു, കുപ്പയും ചവറും തൂത്തുകൂട്ടി അതിന് പുറത്തിട്ടു, പഴംതിരികയും കുറ്റിച്ചൂലും അതിന്റെ മീതയിട്ടു. കുഞ്ഞില പഴമുറം താങ്ങിയെടുത്ത് മുറ്റത്തിറങ്ങി മാടത്തിന്റെ പൊടിഞ്ഞ മേച്ചിലോലയിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് മുറത്തിലിട്ടു. ആ മുറം താങ്ങി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞില പാടി.
2: പഞ്ഞും പിഞ്ഞും അങ്ങോട്ട് പച്ചൻ പാക്കെ ഇങ്ങോട്ട്, പഞ്ഞും പിഞ്ഞും അങ്ങോട്ട് പച്ചൻ പാക്കെ ഇങ്ങോട്ട്.
1: അങ്ങ് ചിറക്കാലുകളുടെ മുക്കവലകളിലും നീരൊഴുക്ക് ചാലിന്റെ കടവുകളിൽ നിന്നുകൊണ്ട് പുരക്കിടാത്തികൾ ഏറ്റുപാടി.
2: പഞ്ഞും പതിരും പോ പോ ആട്ടും പാട്ടും വാ വാ വാ, പഞ്ഞും പതിരും പോ പോ ആട്ടും പാട്ടും വാ വാ വാ.
1: എന്നിട്ട് അവർ ഒന്നിച്ചു പാടി.
2: പഞ്ഞും പിഞ്ഞും അങ്ങോട്ട് പച്ച പാക്കെ ഇങ്ങോട്ട്, പഞ്ഞും പിഞ്ഞും അങ്ങോട്ട് പച്ച പാക്കെ ഇങ്ങോട്ട്.
1: എന്നിട്ട് ആ പഴമറത്തിലിരുന്നതെല്ലാം മുക്കവലകളെ തട്ടിയിട്ടു മൂദേവി അടിച്ചു പുറത്താക്കുന്ന സമാധാനത്തോടെ പുലപ്പെണ്ണുങ്ങൾ തിരിച്ചു പോകുന്നു. വലിയമാർത്തി കൊച്ചിലാന്റെ മാടത്തിൽ തലേന്ന് രാത്രി തന്നെ ദേവകൾക്കും ചാവുകൾക്കും പൂജയും കുരുതിയും ഉണ്ടായിരുന്നു. അതും മൂദേവിയ അടിച്ചു പുറത്താക്കാനുള്ള പൂജയും കുരുതിയാണ്. വലിയമാർത്തി കൊച്ചിലൻ വലിയ പൂജക്കാരനാണ്, ഒരുപാട് മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം. പക്ഷെ എഴുത്തറിഞ്ഞുകൂടാ, എങ്കിലും വലിയ പൂജയും മന്ത്രവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. സംക്രാന്തിയുടെ തലേന്ന് സന്ധ്യയ്ക്ക് കൊച്ചിലാൻ തോട്ടിൽ പോയി കുളിച്ചു വന്നു, പട്ടുടുത്തു, ദേഹമാസകലം ചന്ദനവും ഭസ്മവും പൂശി മാടത്തിന്റെ കന്യമൂലയ്ക്ക് കുര്യാലയ്ക്ക് ചുറ്റും വിളക്ക് വച്ചു, ദേവകൾക്കും ചാവകൾക്കും ഇലയിട്ടു, തൂഷണലയിട്ടു, അത് അറിവലെ അമ്മാവന്, പിന്നെ കീറ്റല നിരത്തിയിട്ടു, അത് മല്ലൻ മാടൻ മലമാടൻ തുടങ്ങിയവർക്ക് എല്ലാറ്റിനും ഒരുപോലെ ഒരുക്കുകൾ വിളമ്പി. മീൻ ചുട്ടത്, പരലട, ചേമ്പ് പുഴുങ്ങിയത്, കിഴങ്ങ് പുഴുങ്ങിയത്, എന്നിട്ട് ഒരു കടം കള്ള്, അത് അറുവലെ അമ്മാവന്. അറുവലെ അമ്മാവന് ഇത്തിരി അടിക്കുന്ന കൂട്ടത്തിലാ. രണ്ടു കുപ്പി ചാരായം, അത് മലമാടന്. ഒരുക്കോളെല്ലാം വിളമ്പി വെച്ചിട്ട് കൊച്ചിലാൻ പതുക്കെ മണിയെടുത്തു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൊച്ചിലാൻ ഉറക്ക വിളിച്ചു പാടി.

മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. വല്യമാണത്തി കൊച്ചിലാണ് എല്ലാം തല തിരിച്ച് കാണുക. മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. വല്യമാണത്തി കുഞ്ചലാനും ഇത്തിരി അടിച്ചു നിൽക്കുക. മേപ്പോട്ട്

പന്തല്, കൊച്ചിലാന്റെ കവിത കൊള്ളാം. നക്ഷത്രം വിളക്ക് അകായം പന്തല്, ആയിരത്തെട്ട് കതിരട്ടബന്ധം ചാവേ, അഞ്ചും നാലും എട്ട് കൊട്ടാരം, അഞ്ചും നാലും എട്ട് കൊച്ചിലാൻ കിറുങ്ങി നിൽക്കല്ലേ, അഞ്ചും നാലും എട്ട് കൊട്ടാരം, ഒമ്പത് വലിക്കല്ല്, ആയിരത്തെട്ട് കതിരട്ടബന്ധം.

0: വർത്തമാനം.
1: ഈ മന്ത്രം പൂജക്ക് നടക്കുമ്പോ മാടത്തിന്റെ അടക്കത്ത് കുറെ അധികം പെണ്ണുങ്ങൾ വട്ടമിട്ടിരുന്ന് വർത്തമാനം പറയുന്നു. അവരുടെ ഇടയ്ക്ക് ഇരിക്കുന്നു വലിയ മാടത്ത് കൊച്ചിലെന്റെ മകൾ നീലമ്മ. നല്ല ഈട്ടും തടിയും കടഞ്ഞെടുത്ത മാതിരി അതിസുന്ദരിയായൊരു പെണ്ണ്. അവൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അത്ര കൂടുതൽ അണിഞ്ഞൊരുങ്ങാൻ ഒരു കാര്യമുണ്ട്. അന്ന് അവളെ പെണ്ണ് കാണാൻ അവിടെ ഒരാള് വന്നിട്ടുണ്ട്. അവളെ മുറച്ചെറുക്കൻ കണ്ണൻ കരിപ്പഴല്ലേ, ആ ചാത്തം നിറയ കണ്ണൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്. പള്ളിപ്പടിക്കല ഭത്തായ കൂട്ടർ വിളിച്ചാണോ വന്നിരിക്കുന്നത്? അമ്മാവന്റെ മന്ത്രവും തന്ത്രവും ഒക്കെ ഏറ്റുപാടുന്നെങ്കിലും കണ്ണന്റെ മനസ്സിന്റെ മന്ത്രം അവന്റെ പെണ്ണിനെ കുറിച്ചായിരുന്നു. എണ്ണക്കറുപ്പുള്ള പെണ്ണേ.

0: ഇടയ്ക്ക് കുഞ്ഞിനെ ചെന്ന് അവർ രണ്ടുപേരെയും
1: കാപ്പ് കുടിക്കാൻ വിളിച്ചു. മത്തായിയും കണ്ണനെയും കാപ്പ് കുടിക്കാൻ വിളിച്ചു.
0: എന്തോന്ന് കാപ്പി, കരിപ്പോട്ടി കാപ്പിയും അവന് കൊടുത്തത്. അവര് കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞിലെ പറഞ്ഞു, പിന്നെ നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, സംക്രാന്തി ആയിട്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും പാലത്തേക്ക് വിടാം. അയ്യോ അമ്മായിയേ, നാളെ പാലത്തേക്ക് വരാൻ പറ്റത്തില്ല. അതെന്താ, നാളെ കരിപ്പഴ ഞങ്ങൾക്ക് ആണെങ്കല്ല ആണെങ്കല്ല ഒന്നും കൊണ്ട കാര്യമില്ല.
1: അയ്യോ അപ്പോ കൊച്ചാൾ മാത്രമേ വരത്തില്ല.
0: കൊച്ചാൾ അമ്മ വരാതിരിക്കോ, നല്ല കാര്യമായി. അങ്ങളുടെ വീട്ടിൽ സംക്രാന്തി ആയിട്ട് വരുന്നവരായിരിക്കോ, അമ്മ വരും.
1: മയ്യേ, അപ്പൊ ഞങ്ങളങ്ങ് പോട്ടെ, അമ്മാവന്റെ മന്ത്രവും തന്ത്രമൊക്കെ തീരാന് എളുപ്പാക്കാലോ, ഞങ്ങളങ്ങ് പോയെന്ന് പറഞ്ഞാല് വാടാ മത്തായി. കണ്ണൻ മുമ്പേ, മത്തായി പിമ്പേ. അവരിറങ്ങി പിന്നൊന്നൊരു വിളി
0: വന്ന് തന്നേ വന്ന് തന്നേ. മത്തായി തിരിഞ്ഞു നോക്കുമ്പോ നിൽക്കുന്നു നീലമ്മ.
1: എന്താ നീലമ്മേ,
0: ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. വിളിക്കാം വിളിക്കാം വിളിക്കാം. കണ്ണോ ഡാ കണ്ണോ, നിന്റെ പെണ്ണ് വിളിക്കുന്നതാ, നിന്റെ പെണ്ണ് വിളിക്കുന്നതാ.
1: കണ്ണൻ തിരികെ വന്നപ്പോ നിൽക്കുന്നു നീലമ്മ. എന്താ നീലമ്മ,
0: എന്താ നീലമ്മ?
1: പിന്നെ നാളെ സംക്രാന്തി ആയിട്ട് ഇവിടെ പാലത്തേക്കിന് വരണം. പക്ഷ വരാം, പക്ഷെങ്കിൽ വേണ്ട, കട്ടായമായിട്ടും വരണം.
0: അത് കരിപ്പുഴ വള്ളംകളി ഒന്നല്ലോ, കരിപ്പുഴക്കടവിലേ വള്ളംകളി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വരാം.
1: പോട്ടെ പോട്ടെ നീലമ്മ, മത്തായി
0: കണ്ണൻ മുമ്പേ, മത്തായി പിമ്പേ. അവരങ്ങോട്ട് ഇറങ്ങുമ്പോ ചത്തു തലയ്ക്കും മോളിലിരിക്കുന്ന എന്റെ അപ്പനപ്പൂപ്പന്മാരെ. അപ്പോഴും മന്ത്രവും പൂജയും വളരെ സീരിയസ് ആയിട്ട് നടക്കുക. ചത്തു തലയ്ക്കും മോളിലിരിക്കുന്ന എന്റെ അപ്പനപ്പൂപ്പന്മാരെ, നിങ്ങൾ എന്നോട് കാണിച്ചത് കടുങ്കൈ, നിങ്ങൾ എന്നോട് കാണിച്ചത് കടുങ്കൈ. അപ്പനപ്പുമ്മമാര് തന്നോട് കടുങ്കൈ കാണിച്ചെന്ന് പറയാൻ കാര്യമുണ്ട്? ഒന്നും സമ്പാദിച്ചു വെച്ചില്ല. മേപ്പോ

0: മന്ത്രവും തന്ത്രവും എല്ലാം എളുപ്പാങ്കാരം പറഞ്ഞു കൊണ്ടുപോയി. ഇതാ സംക്രാന്തി ദിവസം പൊട്ടിവിടരുന്നു. സംക്രാന്തി ദിവസത്തിന്റെ സുപ്രഭാതം പൊട്ടിവിടരുന്നു. കല്യമാണത്തിൽ കൊച്ചിലാണ്. അതിലെ അത് രാവിലെ എഴുന്നേറ്റ് തോട്ടിൽ പോയി കുളിച്ചു. പിന്നെ പോയത് കോയിക്കത്തറവാട്ടിലേക്ക് തമ്പറാണ്ടടുത്തേക്ക്. അന്ന് സംക്രാന്തിയാണ്. തമ്പറാണ്ടെത്തി എന്നാൽ ഒരു അലക്കെ മുണ്ട് കിട്ടും. രണ്ട് കൈ നീട്ടി മുണ്ട് വാങ്ങിച്ച് നിവർത്തി നോക്കിയപ്പോ ഈരേഴ് പതിനാല് ലോകവും കാണാം. ആ ഉള്ളതാവട്ടെ, അലക്കാണല്ലോ. അതങ്ങ് കൊടുത്തു. കൊടുത്തിട്ട് തലയിൽ കിട്ടി. പിന്നെ കൊച്ചിലാൻ പോയത് ഷാപ്പിലേക്ക്, കള്ള് ഷാപ്പിലേക്ക്. സംക്രാന്തി ചേട്ടന്ന് മിനുങ്ങാന്ന് വിചാരിച്ചു. മിനുങ്ങി, കാര്യമായിട്ട് മിനുങ്ങി. ഇതാ പാടത്തിന്റെ വരമ്പത്തൂടെ വരുന്നു.
1: നിൽക്കാനൊരു നിലയില്ല, പോകാനൊരു വഴിയില്ല.
0: ഇപ്പോഴാണ് മന്ത്രം കയറി ഫലിച്ചത്. വീട്ടിലോട്ട് കയറി വന്നപ്പോ ഇരിക്കുന്നു കൊച്ചാളി പെങ്ങള്.
1: നീ എപ്പോ വന്നു കൊച്ചേ? ഞാൻ വന്നിട്ട് പറയുന്ന നേരം അയച്ചിട്ട.
2: സംക്രാന്തി ഊണ് കഴിഞ്ഞു. വിഭവ സമൃദ്ധമായ ഊണ്. കരിമാർക്ക് കൊച്ചിലാൻ വീണു. ഇവിടെ പെണ്ണുങ്ങൾ രണ്ടും
0: നാത്തോനും നാത്തനും വീട്ടിന്റെ വടക്കുവശത്ത് മാടത്തിന്റെ വടക്ക് വെച്ചിരുന്നു. വർത്തമാനം പറയുന്നു. ഇടയ്ക്ക് പേന്നോട്ടവും. ആ പെണ്ണുണ്ടല്ലോ നീലമ്മ, വേലിക്കരികിച്ചത് വടക്കോട് നോക്കി നിൽക്കുന്നു. അവിടെ മനസ്സിൽ കണ്ണന്റെ മനസ്സിന്റെ മന്ത്രം.

ഇതെനിക്ക് വള്ളം കളി കാണാൻ പോയ രണ്ടുപേരുടെ ആ പാടത്തിന്റെ വരമ്പത്തോടെ നേരെ സെക്കോട്ട് വെച്ച് വീക്കുന്നു. അപ്പൊ കുഞ്ഞിനെ വിളിച്ചു ചോദിച്ചു, ഡേ കുട്ടി നിങ്ങൾ എന്താ ഓടുന്നേ, അവിടെ വല്ല ഉണ്ടായോ? അയ്യോ മയ്യെ, പുഴക്കടവിൽ അടി നടക്കടവിൽ അടി ആരൊക്കെ തമ്മിലാടാ? നമ്മുടെ കണ്ണനും മയിലനും എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. എന്താ ദൈവേ, ഞാൻ കേക്കണ നാത്തൂനെ നാത്തൂനെ, നഞ്ചത്തടിക്കാതെ നഞ്ചത്തടിക്കാതെ നമുക്ക് പുഴക്കടവിലേക്ക് ഓടാം. പെണ്ണുങ്ങൾ രണ്ടും പുഴക്കടവിലേക്ക് ഓടി. ആ പെണ്ണ് നീലമ്മ കൈകൂപ്പി പ്രാർത്ഥിച്ചു, എന്റെ അമ്പലത്തിൽ തേവരെ എന്റെ കണ്ണൻ കൊച്ചാട്ടന് ഒരാവത്തും വരുത്തരുത്, അടുത്ത ദിവസത്തിന് ഞാനൊരു താലപ്പള്ളി എടുത്തേക്കാവേ.

0: നിൽപ്പ് കണ്ടിട്ടുണ്ടോ? കരുതി വന്ന ലക്ഷണം ഒരു പേശകായ നിൽപ്പ്. അവൻ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുന്നല്ലോ.
1: ശരിയാണ്, മൈലൻ ആ നാട്ടിൽ ഇന്ന് ചർച്ചാ വിഷയമാണ്. സത്സ്വഭാവിയായ മൈലൻ ഇവിടെ കുടികളഞ്ഞിരിക്കുന്നു. കുട്ടി കഴിഞ്ഞാൽ നാൽക്കവലിൽ ഇറങ്ങി തമ്പ്രാക്കന്മാരെ തെറി വിളിക്കും.
0: ആ തമ്പ്രാക്കന്മാരെ പുല്ലുകളെ, നിന്നേക്കം മൈലൻ ഒറ്റയ്ക്ക് വെല്ലു വിളിക്കുന്നതാ പട്ടികളെ.
1: കാരണമുണ്ട്. കണ്ടങ്കോരന്റെ മകൾ, ഈ കണ്ടങ്കോരന്റെ മകൾ ശങ്കരിയെ ഈ മൈലൻ കല്യാണം കഴിക്കാൻ നിശ്ചയം കഴിച്ചു വെച്ചിരിക്കുക. നാലുകണ്ടത്തിലെ കണ്ടങ്കോരന്റെ മകൾ ശങ്കരി. ഒരു ദിവസം ഈ മൈലൻ അവിടെ ചെന്നപ്പോ മാർത്തി മറ്റാരുമില്ല. ശങ്കരി മൂടിപ്പോച്ച് കിടക്കുന്നു. ശങ്കരി അവളു മുഖം ഉയർത്തി മൈലനെ കണ്ടപ്പോഴേ,
0: എന്റെ പൊന്നോടേ
1: ജീവിച്ചിരിക്കത്തില്ല. അപ്പൊ അയൽ വീട്ടിലെ മാല ഇറങ്ങി വന്നു. മാല മൈലനെ വിളിച്ച് കാലിലെന്തൊക്കെ മന്ത്രിച്ചു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞു മൈലന്റെ കണ്ണ് ചുവന്നു,
0: അവന്റെ സ്ഥിരകളാകെ ത്രസിച്ചു. അപ്പൊ അതാ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ.
1: ഒരു പോക്ക് മൈലൻ കൊടുങ്കാറ്റ് മാതിരി പോയി ചെന്ന് കരുത് കള്ളുഷാപ്പി. ജീവിതത്തിൽ ആദ്യമായി കള്ളുഷാപ്പി കയറി അവിടുന്ന് കുടിച്ചു, മൂക്കറ്റം കുടിച്ചു. ഇറങ്ങി വന്നു നാൽക്കവലെ എന്ന് വിളിച്ചു.
0: കൊച്ചമ്പിളാനെ, എന്റെ പെണ്ണിന്റെ മാനം കറിച്ച് നിന്നെ എന്റെ കൈ കിട്ടൂടാ. നിന്നെ നടു ഞാൻ ചവിട്ടി ഓടിക്കോളാം. പട്ടി തമ്പാക്കന്മാരെ പുല്ലുകള്, നിന്നെ മൈലൻ ഒറ്റയ്ക്ക് വെല്ലു വിളിക്കുന്നതാ.
1: ആ മൈലനാണ് ചെറുചാടികളെ അമരച്ചാടി ചരിവെക്കുന്നത്. സമയമായി, മത്സരത്തിന് സമയമായി. നാല് വള്ളങ്ങൾ ചിറക് വീഴ്ത്തി ആതിവേഗം മുമ്പോട്ട് നീങ്ങിയപ്പോ കരയ്ക്ക് നിൽക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വള്ളത്തിൽ നിന്നും ഉത്സാഹ തിമിർപ്പിന്റെ പാട്ടുയർന്നു.

അടി കൂട്ടയടി. കരയ്ക്കുന്നവരെല്ലാം ഓടി, അടി നടക്കുന്ന കായല്ല, ഓട്ടം കരയ്ക്ക്. അങ്ങനെ ഇവനും കൊണ്ട് ഓടിയ രണ്ടുപേരാണ് പേനോക്കിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾക്ക് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കടന്നുകളഞ്ഞത്. പെണ്ണുങ്ങൾ രണ്ടും പുഴക്കടവ് വന്നപ്പോ കണ്ടെന്താ, പരന്തുവാനെന്ന വള്ളം കവിണ് കിടക്കുന്നു. കോയിക്കത്തറ വാട്ടിൽ ജോലിക്കാർ തിരുവഞ്ചനും പാച്ചനും കറുകളായിരിക്കുന്ന രണ്ടെണ്ണം വെളുവളാവിരിക്കുന്ന ഒരാളിനെ ചെമ്പിള്ളൊക്കെ ചമ്പ്രാനെ വെള്ളം താങ്ങിപ്പിടിച്ചോണ്ട് വരുന്നു. അയാളെ വായിൽ നിന്ന് മൂക്കുന്നു, കുടുകുടാ ചോര ഒഴുകുന്നു. ചാരായത്തിന് രൂക്ഷമായി എന്നുള്ള ചോര. കണ്ണനും മലനും അസായും ഗ്ലൂക്കോസും ജലത്തിനൊക്കെ കൂടി ചെറചാട് തുഴഞ്ഞു പോകുന്നു. അവരങ്ങ് ദൂരെ ചെന്ന് മറന്നു സംഭവം. നാല് വള്ളങ്ങൾ ഒന്നിച്ചു പുറപ്പെട്ടു, കെട്ടക്കെട്ട നിൽക്കുകയായിരുന്നു. പൊടുന്നതിനെ ഈ ചെറചാടി മുമ്പെടുത്തു, മുമ്പെടുത്ത് പരിന്തുവാലിന് കുറുക്ക് വെച്ചു. വള്ളങ്ങൾ നമ്മൾ കൂട്ടുപൊടി അടിയും വീണു. അന്ന് വൈകിട്ട് കരിപ്പുഴ ചന്തയിൽ നമ്മുടെ ഗോപാലനാട് ചായക്കടയെ ചർച്ച. ഉത്സവത്തിനോ ഓണത്തിനോ ചങ്കളാന്തിക്കോ നമ്മുടെ നാട് വരെ അടി നടക്കുന്ന പതുവ, അത് സാധാരണ പതുവ. ഇതല്ലോ, ഇതല്ലോ, അല്ലല്ലോ. ആരാരെ അടിച്ചു അതാ പ്രശ്നം. കിടാളന്മാര് നിലാളന്മാരെ അടിച്ചിരിക്കും എന്ന് പറഞ്ഞാല് സാധാരണ അടി കൊള്ളുന്നവര് ഈ തവണ തിരിച്ചടിച്ചിരിക്കുന്നു.

0: ഇതെവിടെ ചെന്ന് നിൽക്കും?
1: എന്തെങ്കിലും
0: നടക്കുന്ന ലക്ഷണം അറിഞ്ഞോ? ചുമ്പിള്ള ചുമ്പിള്ളയുടെ വിശേഷം വല്ല അറിഞ്ഞോ? ആ ഞാൻ അതിലെ ഒന്ന് കറങ്ങി നിർത്താനൊക്കെ അതിന് സമയമായില്ലല്ലോ. അങ്ങനെ ചെല്ലുമ്പോ മാത്രമല്ല, ഈ ചുമ്പിള്ള ഞാനുമായിട്ടൊരു ചെറിയ അകന്ന ബന്ധമുണ്ട്. അയാൾക്കൊരു അക്കടി പറ്റിയപ്പോ ഞാൻ ചെന്നില്ല എന്നൊരു പരാതി പറഞ്ഞു. ചെന്നപ്പോ കോഴിക്കത്തറവാട്ടിന്റെ മുറ്റത്ത് ആള് കൂടി കിടക്കുക, അകത്ത് ചിത്തൂഴ നടക്കുന്നു, മണല് വറുത്ത് മർമ്മത്തൊക്കെയാ ചുമ്പിള്ളയുടെ മർമ്മത്തൊക്കെയാ വെച്ച് കൊടുക്കുന്നത്. ചുമ്പിള്ള
1: കണ്ടിട്ടുണ്ടോ?
0: രാജകലയല്ലയോ രാജകല. പുള്ളിക്കാരൻ ചിരിച്ചാ നല്ല വെട്ടാ, സാധാരണ അങ്ങനെ ചിരിച്ചാ നല്ല വെട്ടമാണ്. പക്ഷെ ഇന്ന് പോലെ ചുമ്പിള്ള ചിരിച്ചാ വെട്ടാ ഇരുട്ടാ. എന്താ മുൻവയത്ത് മൂന്ന് പല്ലു പോയിരുന്നു? ആരാ അടിച്ചു കളഞ്ഞത്? ആരാ അടിച്ചു കളഞ്ഞത്? പൊലേര്. എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും
2: ശരിയാണെന്നൊക്കെ നടക്കാതിരിക്കില്ല. നാലഞ്ച് ദിവസം കഴിഞ്ഞ് കോഴിക്കത്തറ വാട്ടിലെ കാര്യസ്ഥൻ ശങ്കനായൻ ഒരു മുളിപ്പാട്ടും പാടി ഇതാ കണ്ടങ്ങന്റെ വീട്ടിലോട് കയറി.
0: കണ്ടങ്ങോരോ പുത്തോലെ ഇല്ലോടാ?
3: ഇല്ലേ, അച്ഛൻ വെളുപ്പാൻ കാലത്തെ മാടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാന്ന്.
2: ഗരി
0: ഗരി നാട്ടുകാര് പറയുന്ന ശരിയാണ്. നിന്നെ കണ്ടിട്ട് ഒരു വ്യത്യാസമില്ല, ഞങ്ങളുടെ കല്യാൺ പ്രാന്റെ ലക്ഷണം തന്നെ. ആ മൂക്കും ചുണ്ടും ചിരിയും, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് സ്വർണവർണം, നിനക്ക് കാർവർണം. സാരമില്ല, ഭഗവാന്റെ വർണ്ണവും കാർവർണമാണല്ലോ.
3: കറുത്ത പെണ്ണ് കരിങ്കുഴൽ, നിനക്കൊരുത്തൻ കിഴക്കുടിച്ചു നമ്മേന്തിയടി.
0: വേറെ കൊച്ചയ്യേ ഇങ്ങോട്ടൊന്ന് പാടി, അവിടെ ഒരു വരവ്. മുടില്ലാത്തൊരു മുണ്ട് കൊണ്ട് മുടിയും മൂടിയിട്ട് പെൺകറ്റയും പെറിക്കൊണ്ടരിവാൾ പുറത്തു തിരുകി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയൊടുത്തു മേനി മുഴുവൻ ചെറും പുരണ്ടിപ്പൊഴി പണത്തൂന്ന് വരുന്ന നിൻവരവ് കണ്ടേറ്റം കൊതിച്ചെന്ന് ഞാൻ. ഈ തമ്പ്രാൻ എന്താ നടന്നത്? രണ്ടായിരം പറയുന്നു
3: ചെയ്യേ. നിന്റെ പെണ്ണിന്റെ കല്യാണം കൊതിച്ചോ? നീ ചേച്ചാ
2: ചെറുക്കൻ ഏതാ?
3: ആ കണ്ണമംഗലത്തുകാരൻ മൈലനാണോ?
2: ആന്നേ കൊള്ളാം, ആള് കൊള്ളാം, ചെറുക്കൻ കൊള്ളാം. പക്ഷേലേ
0: ആ കല്യാണം നടത്താൻ വേറെ മാടൻ തിരക്കിക്കോണം. എന്താണ് ഈ കുറിച്ച് നോക്കുന്നത്? ഇനി നമ്പറാൻ പറഞ്ഞോട്ട് രണ്ടു മന്ത്രി നിറഞ്ഞോളാം, ഇല്ലെങ്കിൽ വരുന്നൊക്കെ അനുഭവിച്ചോ.
2: ഞങ്ങളായൊരു പോക്ക്
3: മോളെ, അത് ഞാൻ എന്തോ പറഞ്ഞത്
2: ഉമ്മയ്ക്ക് മനസ്സിലായില്ലേ? മൈലം കൊച്ചാടെ കൊണ്ട് വിരോധം കൊണ്ടാ, മൈലം കൊച്ചാടുള്ള വിരോധം കൊണ്ടാ. സന്ധ്യായപ്പം പാവം കണ്ടംപോരം വന്ന് ഈ വാർത്ത കെട്ട് വാവളിച്ചിരുന്നു പോയി.
0: തമ്പ്രാൻ പറഞ്ഞോ ഏ ഇവിടെ ഇറങ്ങിക്കൊടുക്കണം. ഈ വയലിലാണ് ഈ പെങ്കൊച്ചിനെ കൈക്ക് പിടിച്ചോളെ, എങ്ങോട്ട് ഇറങ്ങിപ്പോണോ? പറഞ്ഞു
2: ഇടയ്ക്കും മൈലം വന്നു. അമ്മാവ അമ്മാവും തഞ്ചപ്പെടും, അമ്മാവും തഞ്ചപ്പെടും.
0: എങ്ങനെ തഞ്ചപ്പെടാനെ കൊണ്ടാടാ? ഈ വയതുകാലത്ത് ഇപ്പൻ കൊച്ചിന്റെ കൈക്ക് പിടിച്ചോട്ടെ, ഞാൻ എങ്ങോട്ട് പോകണമെന്ന ഈ തമ്പ്രാൻ പറയുന്നത്?
2: അമ്മാവ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കത്തില്ല, നമ്മളെ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കത്തില്ല.
0: അധികം വന്ന് കറിയിച്ചാലോ?
2: കറിയിച്ചാ വിളിച്ചു പറയണം എങ്ങോട്ട് ഇറങ്ങിപ്പോ, ഫലമില്ലെന്ന് പറയണം.
0: അതൊന്നും വേണ്ട, വഴക്കും പുക്കാറും ഒന്നും വേണ്ട. ഇത്തളം വരെ അവിടുത്തെ ഇടം കൊണ്ട് കഴിഞ്ഞിട്ട് ഇനി അത് എന്നെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ ഞാൻ ആളല്ല. നീ അതിന് വാശ് കെട്ടണ്ടാമായില്ല.
3: ഈ അമ്മാവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ?
2: നാലഞ്ച് ദിവസം കഴിഞ്ഞു, ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് കോഴിക്കത്തറ വാട്ടിലെ നമ്മുടെ ഗായത്രി ചങ്കനായർ ശ്രീവജ്ജനും പാച്ചനും കത്താറുമായിട്ട് രണ്ടു മൂന്ന് അണ്ടാമ്മാർ കാര്യത്തിന് വിളിച്ചു പറയുന്നു.
0: കണ്ടങ്കോരോ മൂത്തു പറഞ്ഞപ്പോ പറയാ, പറഞ്ഞാ കേക്കണ്ടായില്ലേ? വീടിന്റെ കൈ പൊടിച്ചോളൂ, മാറുന്ന ഇങ്ങോട്ടിറങ്ങും. കയറി വെട്ടിപ്പിടിക്കണം, വെട്ടിപ്പിടിക്കണം. തൊട്ട് പോരുന്നു എന്നെ, മാറട്ടെ, തൊട്ട് പോരുന്നു. അച്ഛ അച്ഛ വഴക്കിന് പോണ്ട, അച്ഛ അവരെന്തെങ്കിലും കാണിച്ചു പോണ്ട, അച്ഛ വഴക്കുമോ? എന്റെ മാറട്ടെ, തൊട്ട് പോരു.
2: തിരുവഞ്ചിനും കൊണ്ടുവന്നു കൊടുത്ത് കണ്ടങ്ങൊന്റെ കരണക്കുഞ്ഞിക്ക് വലിയ കാറ്റ് പാവം വീണുപോയി. വേണം വലിച്ചേച്ചോണ്ട് പോകുന്നു, കൊണ്ടി ചെന്നു വലിച്ചു വെച്ചു വലിച്ച് കെട്ടുന്നു.
0: അയ്യോ എന്റെ അച്ഛനെ കൊല്ലാൻ പോലെ മാളോരെ, എന്റെ അച്ഛനെ കൊല്ലാൻ പോലെ.
2: കണ്ടപ്പോ എന്റെ വിട്ടുമുറ്റത്ത് ഭയങ്കര ജനക്കൂട്ടം, ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഒഴിക്കത്തറ വാട്ടിലെ പരിപാടി നടക്കല്ലേ, ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതിനിടയ്ക്ക് ആരോ വിളിച്ചു പറഞ്ഞു,
0: ആ എല്ലാവരുടെയും പൗരുഷം കാണണം, അവര് വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്.
2: അതെ, കണ്ണനും മൈലനും ലൂക്കോസും ചെല്ലപ്പനും മത്തായും ഒരു കൊടുങ്കാറ്റ് മാതിരി പാഞ്ഞു വരും. പപ്പരപ്പുറത്തേക്ക് തിരുവച്ച പറഞ്ഞു, പാച്ചനളിയാ അളിയം മാറിക്കള, അവർ നല്ല തയ്യാറില്ല. പാച്ചൻ വടക്കോട്ട് ചാടി, തിരുവച്ചൻ തെക്കോട്ട് ചാടി, മൂപ്പരന്മാര് കൂടെ ചാടി, കാര്യസ്ഥം കൂടെ ഓടി.
0: എന്താ ഓടി എല്ലാവരും? നായ്ക്കളെ മാടം വിളിക്കാൻ വന്നല്ലടാ.
2: മത്തായി ചെന്ന് മൂപ്പരാന്റെ കെട്ടഴിച്ചു. കണ്ണൻ ഒരു കരിക്കിട്ട് മോടുവെട്ടി മൂപ്പരാനെ പിടിപ്പിച്ചു. മൈലം വിളിച്ചു പറഞ്ഞു, എല്ലാരും നടത്തേ, നോക്കി നിന്ന് വെച്ച് കെട്ടിക്കളയാം. അവമാര് പൊളിച്ച ഭാഗം വെച്ച് കെട്ടിക്കളയാം. പൊളിച്ച ഭാഗം വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ തകർത്ത മഴ, ഒരു തുള്ളിക്കൊരു ഗുണമായിട്ടുള്ള മഴ.
1: വളരെ പെട്ടെന്നാണ് മൈലൻ ആ നാട്ടിൻപുറത്ത് ഒരു ആരാധ്യ പുരുഷനായത്. പുലപ്പെണ്ണുങ്ങൾ നമ്മൾ തമ്മിൽ പറയും, ആണുങ്ങളായ അവനെ പോലെ മൈലനെ പോലെ ആവശ്യമുള്ള പുലക്കിടാന്തന്മാര് പറയുന്നു.
3: ഞാനും മൈലനും കൂട്ടുകാരാ, ഞങ്ങൾ ഒന്നിച്ച് അന്നാൾ സിനിമയ്ക്ക് പോയി.
1: അവർക്കൊക്കെ അതിൽ അഭിമാനം. പക്ഷേ വലിയമാളത്തി കൊച്ചിലാൻ മൈലിനെ കണ്ടു പറഞ്ഞു, മോനെ മൈല നീ ദൂഷിക്കണം, തമ്പ്രാക്കന്മാർക്കൊക്കെ നിന്നോട് വിരോധം, നീ ദൂഷിക്കണം. മോനെ എങ്ങോട്ട് പോയാലും ഒരു കരുതൽ വേണം, ഒരു മടക്ക് വിച്ചാത്തി കൊടുക്കുവെച്ചേക്കണം.
2: അവനൊരു മുടക്ക് വിചാദ്യം കൊടുക്കുവെച്ചില്ല. വളരെ അപകടം പിടിച്ച മേഖലകളിലൂടെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അവൻ ആരഞ്ചു പോലെ കലക്കി കൊടുത്താ കുടിച്ചോളെന്ന് പറയുന്നവർ ആരും അവനെ കണ്ടപ്പോ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല, ഒരു മണ്ണ് തുള്ളിയിട്ടില്ല. ഒരു ദിവസം കോയിക്കത്തറവാട്ടിൽ ഇരുത്തിരുന്ന് കന്നാലി കഴിച്ചു വിടുന്നു. മുംബൈ പോകുന്ന കന്നാലി കണ്ടരുകുളത്തിന്റെ അടുത്ത് ചെന്നിട്ടും എരുത്തിലിൽ നിന്ന് ഇറങ്ങി തീർന്നിട്ടില്ല. ഓരോ കന്നാലിയുടെ മുറവിന് ഓരോ കന്നാലി ചെറുക്കൻ, നിജായുസ് ഒരു കുണകം കൊണ്ട് കഴിച്ചു കൂട്ടും എന്ന് ആശാൻ പാടിയതുണ്ട്. ആശാമ്മാൻ പാട്ടും പാടി തുള്ളി ചാടിക്കൊണ്ട് അവരങ്ങനെ പോകും.

0: എന്തിന്റെ തോട് എന്തോ അവിടെ കിടക്കുന്നത്? പതയാണ്, തുണിക്കട്ടാണ്, തുണിക്കട്ടല്ല. ഡേയ്, ഈ തോട്ടില് മറുതാച്ചി ഉണ്ട്, മറുത മാടന്റെ പെങ്ങള് മറുതാച്ചി. മറുതാച്ചിയുടെ പാവാടയാ പൊതി കിടക്കുന്നു. പിന്നെ പാവാട പോട, അത് ഞാൻ നീന്തിച്ചെന്ന് ആ പാവാട പിടിച്ചയച്ചോണ്ട് വരട്ടോ. കൊണ്ടുവരും. എന്തുണ്ട് വന്തായം? 5 രൂപ. മൂന്നാമത്തം കെട്ട്
1: ഒറ്റഞ്ചാടി നീന്തി തുടിച്ച് വെള്ളം തെറിപ്പിച്ചവൻ പാഞ്ഞു ആ തുണിക്കെട്ടി പിടിച്ച് വെട്ടി പിടിച്ച് എന്തോ പൊന്തി വരുന്നു. നീന്തി കരിക്ക് കയറിയപ്പോ ഇത് അവന് പ്രേതം പൊന്തി കിടക്കുന്നു. നീലിച്ച് നേരത്തൊരു പ്രേതം പൊന്തി കിടക്കുന്നു.
0: അയ്യോ അയ്യോ, ഇതാരായി കിടക്കുന്ന ഞങ്ങളുടെ മയിലെ കൊച്ചാട്ടെ കൊന്നിട്ടേക്കുന്ന മയിലെ കൊച്ചാട്ടെ കൊന്നിട്ടേക്കുന്ന
1: തോട്ടിന്റെ രണ്ടു കരിക്കും ഭയങ്കര ജനക്കൂട്ടം. എന്റെ മാർത്തി കൊച്ചിലാൻ പറഞ്ഞു.
0: ആരെങ്കിലും അകപ്പെടുത്തിയത് അവനെ? ഞാനവനോട് പറഞ്ഞു, മോനെ കരുത് നടക്കണേ, കേട്ടില്ല. ആരെങ്കിലും അകപ്പെടുത്തിയതാ?
1: പിന്നെ അകപ്പെടുത്തുന്നു അവനെ ആരാ അകപ്പെടുത്തുന്നു?
0: അവനങ്ങാണ്ട് ചുഴലി വന്ന് വീണുപോയാണ്.
1: അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു കാര്യത്തിന്. പറഞ്ഞു
0: വിധി വിഹിതമേവനും ലംഘിച്ചു കുടുമോ കുടുമോ. മഹാഭാഗവതം വായിച്ചിട്ടുണ്ടോ? അതിനകത്തെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സർവതാര സിംഗൾ പറയും പരൻപുമാൻ സർവജ്ഞനി വരലോചനൽ നാരായണൻ. അവൻ അവസ്മാരത്തിന് തൂക്കിടുവല്ലോ വന്നിട്ടുണ്ടോ? ഒന്ന് വ്യാരിച്ചു നോക്കിയക്കൊള്ളായിരുന്നു. വ്യാരിപ്പുകാരൊക്കെ ഇവിടെ വേണം കേട്ടാ, വ്യാരിപ്പുകാരൊക്കെ ഇവിടെ വേണം. പോലീസ് വരുന്നുണ്ട്. അത് കേട്ടപ്പോ
1: കാര്യസ്ഥനും തിരുവജ്ജനും പാച്ചനും സ്ഥലം വിട്ടു. പോലീസ് വന്നു, പ്രേതം കരിക്കെടുത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം. കണ്ണമംഗലത്തുകാരി ആകെ കണ്ണീരിലാക്കിയ ഒരു സംഭവം. തന്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ, ആരോഗ്യവാന ചെറുപ്പക്കാരൻ, ആരുടെയും മുഴുക്കു മുമ്പിൽ മുട്ടുമടക്കാത്ത തന്റെ ഇടക്കാരനായ മൈലനെ വെട്ടിക്കീറുന്നു. കൈക്കോടാലിക്ക് വെട്ടിക്കീറുന്നു. കുടമാര വാരി പുറത്തുനിന്ന് വാരി അകത്തു തുന്നിക്കെട്ടുന്നു. ശവമെടുത്ത് വെട്ടിയിലിട്ടു. കണ്ണനും മതായി ലൂക്കോസും ചെലപ്പനും കൂടി ആ ശവപ്പെട്ട് ചോന്നുകൊണ്ട് വരുമ്പോ എല്ലാ മാടത്തിന്റെ മുറ്റത്ത് നിന്ന് പുലപ്പെണ്ണുങ്ങൾ വാവിട്ട് കരയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാതിരാമണലിനെ കുറിച്ച് കേൾക്കാം. വേമ്പനാട് കായലിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും കായൽക്കാറ്റും കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു കൊച്ചു ദ്വീപാണ് പാതിരാമണൽ. ആലപ്പുഴയിലെ മുഹമ്മയ്ക്കും കോട്ടയത്തെ കുമരകത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ദേശാടന പക്ഷികളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കലവറയാണ്. പാതിരാമണൽ എന്ന പേരിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പുരാതന കാലത്ത് ഒരു നമ്പൂതിരി സന്ധ്യാവന്ദനത്തിനായി കായലിൽ ഇറങ്ങിയപ്പോൾ കായൽ രണ്ടായി പിളരുകയും അവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പാതിരാത്രിയിലെ മണൽ എന്ന അർത്ഥത്തിലാണ് ഇതിന് പാതിരാമണൽ എന്ന പേര് ലഭിച്ചത്. ഏകദേശം 10 ഏക്കറോളം വരുന്ന ഈ ദ്വീപ് ഒരു കാലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് കേരള സർക്കാർ ഇത് ഏറ്റെടുക്കുകയും വിനോദസഞ്ചാര പരിസ്ഥിതി പ്രാധാന്യമുള്ള കേന്ദ്രമാക്കി വികസിപ്പിക്കുകയും ചെയ്തു. പാതിരാമണലിനെ ശ്രദ്ധേയമാക്കുന്നത് അവിടുത്തെ സമൃദ്ധമായ പക്ഷിസമ്പത്താണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ദേശാടന പക്ഷികളുടെ പ്രധാന താവളമാണ് ഇവിടം. സൈബീരിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എത്തുന്ന അപൂർവയിനം ദേശാടന പക്ഷികളെ ഇവിടെ കാണാം. നീർക്കാക്കകൾ, കൊക്കുകൾ, ഹൈറോണുകൾ, വിവിധയിനം പാത്തകൾ തുടങ്ങി 100ലധികമിനം പക്ഷികൾ ഈ ദ്വീപിലുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കായൽ ജലത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ കണ്ടൽക്കാടുകളും അപൂർവമായ ഉഷ്ണമേഖലാ സസ്യങ്ങളും സമൃദ്ധമായി വളരുന്നു. കായൽ സംസ്കാരവുമായി അവിഭാജ്യമായ ബന്ധമാണ് പാതിരാമണലിന് ഉള്ളത്. ഹൌസ് ബോട്ടുകളിലും വഞ്ചികളിലുമെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായലിന് നടുവിലെ ഈ പച്ചത്തുരുത്ത് ഒരു വേറിട്ട അനുഭവം നൽകുന്നു. മുഹമ്മയിൽ നിന്നോ കുമരകത്തു നിന്നോ ബോട്ടിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാം. 4 മണിക്കാറ്റ് പോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരത്തിനാണ് ഇവിടെയും മുൻഗണന നൽകുന്നത്. ദ്വീപിനുള്ളിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. തിരക്ക് പിടിച്ച നഗരജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ നിശബ്ദത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണ് പാതിരാമണൽ. കേരളത്തിന്റെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഈ ദ്വീപിനുള്ള പങ്ക് വളരെ വലുതാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട പച്ചപ്പുകളിലൊന്നായി പാതിരാമണൽ നിലകൊള്ളുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ഇത് കരുണാസ്വായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസ്വായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ് ഇഷ്ടഗാനങ്ങളിലൂടെ ഒരു പ്രയാണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും വിളിച്ചോതുന്ന പ്രിയഗാനങ്ങൾ. പാട്ടെപ്പോഴും നമുക്ക് ഒരു സാന്ത്വനവും ഒരു തലോടലുമാണ്. അർത്ഥഗാംഭീര്യവും ഭാവഗരിമയുമുള്ള ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓരോ വ്യക്തിയുടെയും മാനസിക വ്യാപാരങ്ങൾക്കനുസൃതമായ ഗാനങ്ങൾ, ഭാവവും താളവും ലയവും കൊണ്ട് അനുസ്യൂതമൊഴുകുന്ന പാട്ടുകൾ, സ്നേഹവർത്തമാനങ്ങൾ. ജീവിതത്തിൻ്റെ സന്തോഷം പങ്കിടാം, ചിരിക്കാം, വർത്തമാനം പറയാം. തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് സ്നേഹസ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ആരാണ്?
1: ഗുഡ്
0: ആഫ്റ്റർനൂൺ.
1: അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കടത്തുന്ന രാജശേഖരൻ നായർ.
0: ആ പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ?
1: ചിത്ര ചേച്ചിയുടെ കൂടവിടെ എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇന്ദ്രജാലം സിനിമയാണെന്ന് തോന്നുന്നു.
0: പാട്ട് ഏതായിരുന്നു? കൂടവിടെയോ?
1: കുഞ്ഞിക്കിളിയെ കൂടവിടെ.
0: ആ കുഞ്ഞിക്കിളിയെ കൂടവിടെ ഇന്ദ്രജാലം സിനിമയിലെ പാട്ട് തന്നെയാണ്. ഓക്കെ. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കർണാസായിലെ എല്ലാ ശ്രോതാക്കൾക്കും, അവിടുത്തെ സ്റ്റാഫുകൾക്കും, എല്ലാവർക്കും കൂടി, പിന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ആ കടയിലെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ?
1: തുടങ്ങി തുടങ്ങി.
0: ശരി ശരി. അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. അപ്പോ നമുക്ക് ആദ്യത്തെ പാട്ടായിട്ട് ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ഓക്കെ.
1: പിന്നെ 29-ാം തീയതി, 30-ാം തീയതി, 4-ാം തീയതിയുള്ള അടുക്കള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു.
0: ഓ ശരി ശരി, താങ്ക് യു.
1: 2-ാം തീയതിയുള്ള പോക്കുവയിലിൽ ഉടനാട് കെ എൻ ബി കൊച്ചുനാരായണപിള്ള സാറിന്റെ പരിപാടി, കരുണാസാഹിയെ പറ്റിയും ഉള്ളനാടിനെ പറ്റിയും ഉള്ള കവിതകളും എല്ലാം കേട്ടോണ്ടിരുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും പ്രായം ചെന്ന ഒരാള് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. സാറിന് 1000 നന്ദികൾ.
0: ഓക്കെ. സാറ് നല്ല ഒരു കവിയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ വർത്തമാനത്തിനൊന്നും പഞ്ഞമില്ല. ഈ പ്രായത്തിൽ നമ്മളെക്കാളൊക്കെ വളരെ ചുറുചുറുക്കുള്ള ഒരാളാണ് കൊച്ചുനാരായണപിള്ള സാർ.
1: എനിക്ക് നല്ല സുപരിചിതനാണ്, എന്റെ ഒരു ബന്ധുവും കൂടെയാണ്, അടുത്തുള്ള ആളാണ്.
0: ഓക്കെ. അപ്പൊ എല്ലാ അഭിപ്രായങ്ങൾക്കും വളരെ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ശരി.
0: ഓക്കെ. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ രാജശേഖരൻ ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ പ്രോഗ്രാമുകളെക്കുറിച്ച്, അടുക്കളയെക്കുറിച്ചും കഴിഞ്ഞ പൂക്കുവയിലിനെ കുറിച്ചൊക്കെ ഉള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു. ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891-8849-1. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891-7739-1. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ കൊല്ലത്തു നിന്നും മായയാണ്. മാഡത്തിനും മകിതം സാറിനും എന്റെ മറ്റേ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം പറയട്ടെ. ആദ്യം
0: ഹാപ്പി ഓണം. എത്രാത്ത ഓണം ആയി?
1: അല്ല, 28 ഓണം ഉണ്ട്.
0: അല്ല, എന്റെ സംശയം ഇതല്ല, ഇന്ന് എത്രാമത്തെ ഓണമാണ്?
1: ഇന്ന് എത്രാമെന്ന് പറഞ്ഞ ഓണം തിട്ടപ്പെടുന്നില്ല, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും ഓണം കുറച്ച് കഴിഞ്ഞു.
0: ആ ശരി, ഇന്ന് 11-ാം ഓണമാണ്. 11-ാം ഓണം
1: ഉച്ചിട്ടാതി രേവതി അശ്വതി ഭരണി
0: യോഗിനി മകേരം തിരുവാതിര പ്രഭാതം പോയ ആയില്യം.
1: അത്രേ മതി.
0: അല്ല, ഇന്ന് എന്റെ ഒരു ഓർമ്മ പ്രകാരം ഇന്ന് 11-ാമത്തെ ഓണമാണ്.
1: ആയിക്കോട്ടെ, ഞാൻ അതിൽ ചേരുന്നു.
0: ചേർന്നോളൂ. അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ 11-ാം ഓണാശംസകൾ.
1: ആയിക്കോട്ടെ, തിരിച്ചും ഞാൻ ആശംസകൾ നേരുവാണ് എല്ലാവർക്കും.
0: ഓണാശംസ പറയാൻ വേണ്ടി മാത്രം വിളിച്ചാണോ?
1: അല്ല,
0: പിന്നെ
1: പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം?
1: കണ്ണാം തുമ്പി എന്നുള്ള പാട്ട് എന്റെ മോഡ ഓർമ്മയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക്, മലപ്പുറത്തുള്ള അവിടെ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും, മാഡത്തിനും പിന്നെ സാറിനും അവിടുത്തെ വയോജനങ്ങൾക്കും, കേട്ടോണ്ടിരിക്കുന്നവർക്കും വിളിച്ചാൽ കിട്ടാത്തവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേക ഡെഡിക്കേഷൻ നമ്മുടെ ശാന്തമ്മ
0: മഴുവങ്കോട്ടത്തെ
1: ശാന്ത ചേച്ചിക്ക്, പിന്നെ മഴുവങ്കോട്ടത്തെ എന്തോ മാധവൻ ചേട്ടൻ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേട്ടനാണ്
0: മാധവൻ,
1: പിന്നെ മാധവൻ ചേട്ടൻ, പിന്നെ എന്തോ ആലയിലെ രവീന്ദ്രനാചാരി,
0: ആലയിലെ രവീന്ദ്രനാചാരി,
1: കണ്ണേറ്റി രമേശ് ചേച്ചിയും കുടുംബത്തിനും,
0: കണ്ണേറ്റിയുടെ
1: കൃഷ്ണമ്മ, പിന്നെ എല്ലാവർക്കും, എനിക്കും കൂടി വേണ്ടിയാണ് ഈ പാട്ട്.
0: പ്രത്യേകിച്ച് മായ കൊല്ലത്തിനൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: തീർച്ചയായും, ഞാനൊരു കരുണയുള്ള കരുണാസായിയിലെ കാതോർത്ത് കേൾക്കും, കാത്തിരുന്ന് കേൾക്കും.

0: ഇങ്ങനെ ഒഴുകുകയാണ്.
1: ആ സ്നേഹം എന്ന് നശിക്കുന്നവരെ നമ്മുടെ ഈ സ്നേഹം ഒഴുകിക്കൊണ്ടേയിരിക്കും,
0: ഒഴുകിക്കൊണ്ടേ, അനവരതം ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ.
1: അങ്ങനെ ഒരു കരുണയുള്ള കരുണാസായി റെസ്റ്റിലെ ഒരു അംഗമായതിൽ എനിക്ക് അതിയായ ഭാഗ്യമുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരിലും പങ്കു ചേരാനും എനിക്ക് അവിടെ വരാനും ഒക്കെ ഭാഗ്യം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായും അതിനുള്ള ഭാഗ്യം ഉണ്ടാവും.
1: ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വരണം.
1: തീർച്ചയായും വരും, കാണണം, ആഗ്രഹമുണ്ട്, വരും.
0: ശരി, അപ്പൊ എല്ലാവരും അന്വേഷണം പറയൂ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ
0: ഓക്കെ. മായ കൊല്ലത്ത് നിന്ന് മായയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. ഇപ്പം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്. കരുണാസായി റേഡിയോയെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് പെട്ടെന്ന് തന്നെ ഒരു നിമിഷ കവിതയൊക്കെ അങ്ങ് രചിച്ചു കളഞ്ഞു മായ ചേച്ചി. അപ്പോൾ ആവശ്യപ്പെട്ടത് കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ട് മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം പോക്കുവെയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷയാണ്. പാണയത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് രാഹുലിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. രാഹുലിൻ്റെ ജന്മദിനമാണ്. കരുണാസായരയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് സദാനന്ദൻ്റെ സമയം എന്ന ചിത്രത്തിലെ ജന്മനക്ഷത്രമേ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് അടുത്തതായി കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സ്വാഗതം. പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നാലുമുക്കിൽ ശ്രീജയാണേ.
0: ആ, പറഞ്ഞോളൂ ശ്രീജ.
1: ഓണമൊക്കെ തീർന്നാ ചേച്ചി?
0: ഓണം
1: തീർന്നില്ല.
0: ഇന്ന് 11-ാം ഓണം എന്നാണ് പറയുന്നത്. അത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: 10 അല്ലേ?
0: ഞാൻ എന്റെ ഒരു മനക്കണക്കിൽ നോക്കിയപ്പോ അപ്പോഴും 11 ആയിരുന്നു, എങ്കി ഇപ്പൊ 10 ആയിരിക്കും.
1: 11 പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയത്.
0: 7 ആയിരുന്നു അല്ലേ?
1: ഓ,
0: ചൊവ്വാഴ്ച 7-ാം ഓണം ആയിരുന്നില്ലേ?
1: ഞാൻ കണക്ക് നോക്കിയപ്പോ ഇന്ന് 10.
0: ഓക്കെ, നമ്മള് ഭാരതം തർക്കിക്കണ്ടല്ലോ. ഇന്ന് 10 ആണോ 11 ആണോ 12 ആണോ? ഒരു കൺഫ്യൂഷൻ ഉണ്ട്.
1: എന്തായാലും ഇന്ന് ഓണം തന്നെ.
0: ശരി, പറഞ്ഞോ പറഞ്ഞോ.
1: പിന്നെ എനിക്ക് കൊറേ ഒരു ചെറിയ പരാതി പറയാനും കൂടിയാണ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട്.
0: കൊറേ സമയം എടുക്കൂലല്ലോ.
1: കൊറേ സമയം 5 മിനിറ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം.
0: പറഞ്ഞു.
1: അത് ഞാൻ ചെന്ന്, ഞാനും എന്റെ 3 കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു ചതിയില് ചെന്ന് ചാടി.
0: ചതിയ?
1: ചതി എന്ന് വെച്ചാ ഒരു ജോലിക്ക് വേണ്ടിട്ട് ഒരു
0: ചീറ്റിംഗ്.
1: ഒരു ജോലിക്ക് വേണ്ടിട്ട് 1 ലക്ഷം രൂപ വെച്ച് ഞങ്ങളിങ്ങനെ ഒരാൾക്ക് കൊടുത്ത്, മോന് വേണ്ടിട്ട്. അപ്പോഴത് അത് കൊടുത്ത്, പക്ഷെ എന്തെയ്യാ, അത് പിന്നെയാണ് മനസ്സിലായത്, അത് അവൻ പറ്റിപ്പാണെന്ന് മനസ്സിലായി. എന്നുവെച്ചാ അരുവിക്കര അനിൽ ബാബു എന്നാണ് അവന്റെ പേര്.
0: അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നിലൂടെ പങ്കുവെക്കാൻ പാടില്ല.
1: അല്ല, എന്നാലും കുറച്ചൊന്നേ.
0: അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പലരും പറ്റിക്കപ്പെടുന്നതെല്ലാം നമ്മള് റേഡിയോയിലൂടെ റേഡിയോയിലെ നല്ല
1: ചേച്ചി. ഇനിയേ ആരും ചെന്ന് അവന്റെ
0: പേര് ഇൻഫോം ചെയ്യേണ്ട, കാര്യം പറയൂ.
1: അത് പക്ഷെ പത്രവാർത്ത എല്ലാം വന്നു.
0: അത് തന്നെ, പേര് പറയണ്ട, റേഡിയോയിലൂടെ പറയണ്ട, കാര്യം പറഞ്ഞു.
1: അങ്ങനെ ചെന്ന് ചാടി. അവനാണെങ്കി നമ്മള് കേസൊക്കെ കൊടുത്ത് എല്ലാരും എല്ലാന്ന് വെച്ചാൽ SP ഓഫീസ് വരെ പോയി. ഇനി പോവാൻ ഒരു സ്ഥലമില്ല. മലയങ്കര പോലീസ് സ്റ്റേഷനിൽ പോയി, ആര്യനാട് പോയി, അരുവിക്കര പോയി, SP ഓഫീസിൽ പോയി. എന്നിട്ടും ഇതിനിടയ്ക്ക് അവൻ എന്നാ വണ്ടി അടിച്ച് കൊല്ലാനൊക്കെ ശ്രമിച്ച്. അങ്ങനെ നമ്മള് കുറച്ച് അങ്ങനെ ഭയങ്കര പ്രശ്ന വിഷയമൊക്കെ ആയി. പക്ഷെ ഇപ്പൊ വീണ്ടും 3-4 മാസമായിട്ടും ഇതുവരെയും ചേച്ചി ഇതിനൊരു തീരുമാനം ആയിട്ടില്ല. ഞാൻ ഇതിപ്പോ ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇതേപോലെ ആരും ചെന്ന് ചാടാതിരിക്കുക.
0: ഇങ്ങനെ ശ്രീജ, ഇങ്ങനെ ചാടാതിരിക്കാനെന്ന് പറയാം, ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്.
1: കേട്ട് തന്നെ.
0: അപ്പൊ അതിന്റെ ഒരു നിജസ്ഥിതി അറിയാതെ നമ്മളാണ് എടുത്ത് ചാടിയത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള അബദ്ധത്തില് ശ്രീജയും ചെന്ന് പെടരുത്, ആരും ചെന്ന് ചാടരുത്. ഒരാള് വിചാരിച്ചെന്ന് പറഞ്ഞ് ജോലി കിട്ടൂല. നമ്മൾ ടെസ്റ്റ് എഴുതി പഠിച്ച് കഷ്ടപ്പെട്ടൊക്കെ ജോലി കിട്ടൂ.
1: ഗൾഫിലായാലും
0: ഗൾഫിലൊക്കെ ജോലി കിട്ടും, അല്ലാതെ ഒരുപാട് മാർഗങ്ങളുണ്ട്.
1: എനിക്കും എന്റെ കൂട്ടുകാർക്കും പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റരുത്.
0: ശരി, അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ശരി, അപ്പൊ അതിന് ഏത് പാട്ടാ വേണ്ടേ?
1: കണ്ണീർമഴയത്ത്.
0: ആ കണ്ണീർ, അതുകൊണ്ടാണ് കണ്ണീർമഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ശരി, ആ ചിരിയാണ് ഇപ്പൊ കേട്ടത്. ശരി, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ശ്രീജ. ശ്രീജ എന്നല്ല, എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും ആരും അറിഞ്ഞുകൊണ്ട് പോയി ചാടരുത്. കാരണം ഇത് ഒരുപാട് നമ്മൾ പല പല മെസ്സേജുകളിലൂടെ നമ്മളിത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടാ.
1: പരാതി കൊടുത്ത് SP ഓഫീസ് വരെ പോയി.
0: ശരി, എന്തായാലും പരിഹാരം ഉണ്ടാകട്ടെ, പരിഹാരം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഉണ്ടാകും, പാട്ട് കേൾക്കാമോ? ശരി ശരി, ഓക്കെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ശ്രീജയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ ഒരു പറ്റിക്കപ്പെടലിന്റെ കഥയാണ് ഇപ്പൊ നമ്മളോട് പങ്കുവച്ചത്. അപ്പൊ അങ്ങനെ ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ഈ ലോകത്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും റേഡിയോയിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ ശ്രീജ നമ്മളോട് പങ്കുവച്ചത്. അപ്പൊ ആ വിഷമത്തിലാണ് ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ആ പാട്ട് പോക്കുകയിലൂടെ നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ കാതുകളിലേക്ക് സ്നേഹവും ചിരിയും സന്തോഷവും നിറയ്ക്കാൻ നമുക്ക് ഒരുമിക്കാം. ഈ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് കുറച്ച് നിമിഷങ്ങൾ പരസ്പരം വർത്തമാനങ്ങൾ പറയാനായി മാറ്റിവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ സുമാരൻ, വളനാട് കരിങ്കിട്ടി.
0: ആ പറഞ്ഞോളൂ സുമാരൻ ചേട്ടാ.
1: സുഖമാണ്?
0: സുഖമാണ്. എനിക്കും അവിടെ സുഖമാണെന്നാണോ ഇവിടെ സുഖമാണെന്നാണോ? അവിടെയും സുഖമാണ്, ഇവിടെയും സുഖമാണ്. പറഞ്ഞോളൂ.
1: ഓണമൊക്കെ നല്ലതായിട്ടായിരുന്നു. ഓണാഘോഷം കാണാൻ പോയി.
0: ആ എവിടെ പോയി?
1: തിരുവനന്തപുരത്ത് പോയി.
0: അടിപൊളി. ലൈറ്റ് കണ്ട്?
1: എല്ലാം കണ്ട്, എല്ലാം കണ്ട്. മക്കളെ കുഞ്ഞു മക്കളെ എല്ലാരെയും കൊണ്ടുപോയി. ഞാൻ എല്ലാരെയും പോയി കണ്ട്.
0: നമുക്കൊക്കെ അപ്പൂപ്പ ഉണ്ടെങ്കിൽ നമ്മളെയും കൈ പിടിച്ചോണ്ട് പോയാന്. ഇനി എനിക്ക് ഇവിടെ അപ്പൂപ്പ ഉണ്ടാവും. എന്റെ അപ്പൂപ്പന്മാരൊക്കെ പോയില്ലേ? കൊഴപ്പല്ല, ഇതുപോലുള്ള അപ്പൂപ്പന്മാരുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ആത്മാവിനൊരു കുളിരാണ്. അങ്ങനെ പോയി, ലൈറ്റൊക്കെ കണ്ടു, പിള്ളേർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു,
1: എല്ലാം വാങ്ങിച്ചു, അവർ ആവശ്യപ്പെട്ട എല്ലാം വാങ്ങിച്ചു,
0: തട്ടുദോശയൊക്കെ കഴിച്ചു.
1: അതെ, നമുക്ക് കഴിവ് കുറച്ചാണ്ട്, എന്നാലും പിള്ളേരൊക്കെ വലിയ സന്തോഷമായിട്ട് അവര് കൂടെ കൊണ്ടുപോയി. ഞാൻ
0: അതാണ് ഞാൻ പറഞ്ഞ കിടുക്കാച്ച അപ്പൂപ്പനാണ്. വളരെ ചുറുചുറുക്കൂടെ പിള്ളേരെയും കൊണ്ട് പിള്ളേർക്കൊപ്പം ഇങ്ങനെ നടക്കുക, ചിരിക്കുക, കളിക്കുക, ജീവിതം അത് തന്നെ ഒരു സന്തോഷമല്ലേ? അതാണ് അതാണ് ഈ ഓണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ഇങ്ങനെ നിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: അടിപൊളി. ഇപ്പൊ കടയിലാണോ?
1: കടയിലാണ്.
0: ഓണത്തിന് കടയൊക്കെ തുറന്നു?
1: ഓണത്തിന് രണ്ടു ദിവസം ഓണാഘോഷം കാണാനൊക്കെ പോയി അടച്ചാ, ബാക്കിയുള്ള സമയമെല്ലാം തുറന്നു.
0: സുമാരൻ ചേട്ടന്റെ ചായ കുടിക്കാതെ ഉറക്കം വരാത്ത ആൾക്കാരുണ്ടല്ലോ. അതാണ്, എനിക്കറിയാതെ എനിക്കിവിടെ ഇരുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് യാമിനി എന്നുള്ള ചിത്രത്തിൽ സ്വയം വരെ കന്നി എന്നുള്ളൊരു പാട്ടുണ്ട്, അത്
0: രണ്ടുപേരും ഇങ്ങോട്ട് പോരട്ടെ.
1: ഓക്കെ. സ്വയം വര കന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗകവാടം തുറക്കൂ, ശബ്ദസ്വരങ്ങൾ മുഴക്കൂ. സ്വയം വര കന്യകേ സ്വപ്നഗായികേ

0: பயம் வர கல்யகே. എനിക്ക് കണ്ണമ്പള്ളി രവി എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്തിന്, പിന്നെ ഏതൻ മാവെന്നും സന്തോഷമുണ്ട് ഏതൻ മാവിന്റെ, അവർക്കും അവന്റെ സ്റ്റാഫുകൾക്കും. പിന്നെ വേറെ ഒന്നുവരുണ്ട്, വേണു വേണു ഒന്നും
1: പനക്കോട്
0: പനക്കോട് വേണു ഒക്കെ സ്ഥലം പറഞ്ഞതാണ്.
1: പനക്കോട് വേണുവിനെ വിളി കേട്ടിട്ട് ഒരുപാട് നാളായി.
0: കിട്ടുന്നില്ലായിരിക്കും, പല പ്രാവശ്യം ശ്രമിച്ചു
1: കിട്ടുന്നില്ല,
0: ശ്രമിച്ചെങ്കിലും അതെ കിട്ടാൻ. പിന്നെ എനിക്ക് കടയൊക്കെ ആവുന്നത് പെട്ടെന്ന് പിന്നെ അങ്ങ് വെച്ചുകളെ
1: ആയിരിക്കും.
0: അല്ലാതെ പിന്നെ ഞാൻ കത്തൊക്കെ അയക്കും, യേശുത്തി പാട്ടിന് വേണ്ടി കത്തയക്കും. അതുകൊണ്ട്
1: ഏറ്റവും കൂടുതൽ ഇഷ്ടഗാനത്തിന്റെ കാർഡ് അയക്കുന്നത് സുമാരൻ ചേട്ടനാണ്. അതാണ് ആ പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പോണവരെയും കൊടുത്തു വിടണം. അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കാലുകൾ കൊണ്ട് പോകും. ശരി ശരി. അപ്പൊ പാട്ടിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാർഡ് എഴുതിയെങ്കിലും ഇട്ട് ചോദിക്കാൻ തോന്നണത്. അപ്പൊ ഇത് ഇടയ്ക്കൂടെ കേൾപ്പിക്കുന്നുണ്ടോ സുമാരൻ ചേട്ടന്റെ പാട്ടുകൾ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പ്രധാനമായും താങ്കളുടെ ചങ്ക് ഫ്രണ്ട് രവിചേട്ടന് വേണ്ടി. പിന്നെ വേണു പനക്കോടിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം വിവരമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് കൂടെയൊക്കെ വേണ്ടി
0: ഞങ്ങൾ അങ്ങോട്ട് ഫോണിലൊക്കെ സംസാരിക്കും.
1: ഇപ്പഴും വിളിക്കാറുണ്ടോ?
0: ഓ, ഇപ്പോഴൊക്കെ വിളിക്കും, വിളിച്ച് സംസാരിക്കും. കഴിഞ്ഞ ആഴ്ചയിലൊന്നൊക്കെ വിളിച്ചേ.
1: അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് വിളിക്കാൻ പറയൂ. ശരി ശരി,
0: വിളി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പോഴേ.
1: അതെ അതെ. അപ്പൊ ഓക്കെ ചേട്ടാ, പാട്ട് കേൾക്കാം.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് സുമാരൻ ചേട്ടനാണ് കരിങ്കുറ്റി കോളനിയിൽ നിന്ന് ഇപ്പം സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ ഓണം കൊച്ചു കുഞ്ഞുമക്കളോടൊപ്പം ഓണാഘോഷമൊക്കെ കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് വാക്കുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഓണത്തിനായി കാത്തിരിക്കാം. ഇപ്പോൾ സുമാരൻ ചേട്ടൻ ആവശ്യപ്പെട്ട സ്വയംവര ചന്ദ്രികെ, സ്വയംവര കന്യകെ എന്നുള്ള പാട്ട്, പഴയ പാട്ട്, രവിചേട്ടന് വേണ്ടിയിട്ടും പ്രത്യേകിച്ചും പനക്കോട് വേണുവിന് വേണ്ടിയിട്ടുമാണ് പാടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് മനസ്സ് നിറയ്ക്കാം. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ശിശുപാലനാണ്.
0: ആ, പറഞ്ഞോളൂ ശിശുപാലൻ ചേട്ടാ. അപ്പൊ ഓണം ഒരു സന്തോഷായിരുന്നു. ശരി, ഓണം എങ്ങനെയൊക്കെ ആഘോഷിച്ചു?
1: കൊച്ചുമക്കളെ കൂടെ ആശ്രമം മൈതാനം കണ്ടു.
0: ഓ, പറഞ്ഞ ഓണം ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തോട്ടൊക്കെ അങ്ങ് പോയി. കൊല്ലം ആശ്രമ മൈതാനം. ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെ പ്രത്യേക പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? കൊല്ലത്തേക്ക് പോവാൻ ഓണം ആയതുകൊണ്ട് പോയതാണ്. ഓ, മോൻ അവിടെയാണല്ലോ താമസിക്കുന്നത് അല്ലേ? കൊല്ലത്തല്ലേ? ആ, അങ്ങനെയാണ് അവിടെയൊക്കെ കാണാൻ ഇടയായത്. ആ, എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? മൂന്ന് ദിവസം. അങ്ങനെ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ഇനി തിരിച്ചു പോന്നു. വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? പോയി തുടങ്ങി. ഇന്ന് പോയില്ല? ഇന്ന് ലീവ് എടുത്ത്. നേരത്തെ എത്തി. എനിക്ക് ക്ലിയർ ആവുന്നില്ല.
1: ആ,
0: ശരി ശരി ശരി. ജോലിക്ക് പോയിട്ട് നേരത്തെ എത്തി, അങ്ങനെയല്ലേ പറഞ്ഞേ? ശരി. അതിഥി മോൾ അവിടെ ഉണ്ടോ? അതിഥി മോൾക്ക് ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നല്ലോ. ആ, പോണ്ടായിരുന്നു. ഇന്ന് എന്താ പോ? ഇന്ന് ട്യൂഷൻ ഒന്നും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഓ, അപ്പോ പാട്ട് പാടുവോ നമുക്ക് വേണ്ടിട്ട്? നാലു പേര് പാടിത്തരൂ.
2: പിന്നെ

0: മദൻ കൂടിലു ഇങ്കി ബാല്യം.
1: അടിപൊളി പഠിത്തീർന്നാ? ആ നല്ല അടിപൊളിയായിട്ട് പാടി, നല്ല ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോ ഇന്ന് അപ്പൂപ്പനെ ഏത് പാട്ടാ കേൾക്കണ്ടേ? അപ്പൊ ഏതോ പാട്ട് ചോദിച്ചല്ലോ. കുയിലിന്റെ മണിനാഥം കേട്ടു, പത്മ വ്യൂഹം എന്ന ചിത്രത്തിലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ? ഓക്കേ, ശരി. പൊക്കുവിൽ തത്സമയ പരിപാടിയിൽ ശിശുപാലൻ ചേട്ടനാണ് ഇപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ കുയിലിൻ്റെ മണിനാദം കേട്ടു എന്നുള്ള പാട്ട് അതിഥികുട്ടിയും നമുക്ക് വേണ്ടി മനോഹരമായ ഒരു പാട്ട് പാടി തന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പൊക്കുവിലേക്ക് തിരിച്ചു വരാം.

0: പോക്വയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ജീവിതം ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്നു, ചിലപ്പോൾ അത് കലങ്ങി മറിയുന്നു. ആ യാത്രയിൽ സന്തോഷങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാകാം, പ്രതീക്ഷകളുണ്ടാകാം, നിരാശകളുണ്ടാകാം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? ഇതാരാ? മുമ്പൊക്കെ വിളിക്കും പോലെ അല്ലല്ലോ ഷാജിമ. ഇപ്പം അന്ന് ഷാജിമ, ഇന്ന് ഷാജിമ അമ്മായി. അമ്മ പറഞ്ഞു, എല്ലാരും വീട്ടിലുണ്ടാ?
1: എല്ലാരും വീട്ടിലുണ്ട്. മരുമോള് വീട്ടിൽ പോയിക്കുന്നു.
0: എന്ന് പോയി?
1: അവള് ഇന്നലെ പോയത്.
0: ഇന്നലെ പോയി. ഇനി എന്ന് വരും?
1: ഇന്ന് വരും, രാത്രി വരും.
0: ഇന്ന് പോയിട്ട് ഇന്ന് വരും.
1: ഓ, ഇന്നലെ കൊല്ലത്ത് പോയിട്ട് ഇന്നലെ രാത്രി വന്ന്, ഇന്ന് ഇന്ന് പോയി, ഇന്ന് രാത്രി വരും.
0: രാത്രി വരും. അപ്പോ മരുമകളും രാത്രി വരും. എങ്ങനെയുണ്ട് വീട്ടില് പുതിയ അതിഥിയൊക്കെ വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ?
1: ഇന്നൊരു മാറ്റം, പഴയ പോലത്തെ മാറ്റം.
0: അല്ല, പറച്ചില്ല, എന്തോ ഒരു ചെറിയ മാറ്റം ഉള്ളത് പോലെ.
1: എന്തോന്ന് മാറ്റം? അങ്ങനെയൊന്നുമില്ല.
0: അല്ല, ഷാജിമ അമ്മായിയമ്മ ആയില്ലേ, അതൊരു മാറ്റമല്ലേ? പിന്നെ വീട്ടിലൊരു അംഗവും കൂടെ ആയി, അതൊരു മാറ്റം.
1: അതൊരു മാറ്റം.
0: പിന്നെ ഒരു പെൺകുട്ടി വന്നു, അതൊരു മാറ്റം.
1: മൂന്നാണിന്റെ ഇടയിൽ ഒരു
0: മൂന്നാൺമക്കളുടെ ആൺമക്കളല്ല, മൂന്നാണുങ്ങളുടെ ഇടയിൽ ഒരു മോള് വന്നു. മൂന്നാൺമക്കളാണല്ലേ? ഞാൻ വിചാരിച്ചു ഷാജാൻ ചേട്ടനോട് ചേർത്ത് മൂന്നെന്ന് പറഞ്ഞാണ്. അപ്പൊ മൂന്നാൺമക്കൾ ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് പെൺമക്കളും കൂടെ അവിടെ വരും. ഒരാള് വന്നു, രണ്ടും കൂടെ വരണം. അപ്പൊ രണ്ടും കൂടെ വരാറൊക്കെ ആവുന്നേലേ ഉള്ളു. പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് വന്നിട്ട് വേണം ഷാജിമ കുറച്ച് ജോലി കൊടുക്കാൻ. പുതിയ ഒരാള് വരുമ്പോ കുറച്ചുകൂടെ ജോലി ഉണ്ടാവൂലേ വീട്ടില്? അതാ, അവരൂടെ ഹെൽപ്പ് ചെയ്യൂ. എങ്ങനെയാ? ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും?
1: ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും.
0: ഇല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി ചെയ്യും.
1: അവരെ വീട്ടില് അവര് അവളെ പോയി ചെയ്യും, ഞാൻ പോവില്ലല്ലോ.
0: ഞാൻ ഷാജിമാടെ കാര്യം അല്ലല്ലാണ്ട, സ്വഭാവമൊക്കെ മാറി വരണണ്ടാ.
1: മരുമോളെ കാര്യാ?
0: ഓ, മരുമകള് അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യുമല്ലോ. ഇന്ന് ഷാജിമ ഷാജിമയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഇങ്ങനെയൊന്നും? ആകെപ്പാടെ എന്തൊക്കെ പറ്റി.
1: എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്യും.
0: യെസ്, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി.
1: മനസ്സിലായ?
0: അപ്പൊ എനിക്കാണെന്തോ പറ്റിയെന്ന് തോന്നുന്നു. ശരി, ഏത് പാട്ട് വേണം?
1: എനിക്ക് ഇന്ന് കടുവ സിനിമയിലുള്ള ഒരു പാട്ട്. അത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള അല്ലു ആണ് പറഞ്ഞ ഈ പാട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു.
0: അല്ലു കൊച്ചാളാണോ വലിയ ആളാണോ?
1: ഇല്ല, എട്ടിൽ പഠിക്കുന്നു.
0: എട്ടിൽ പഠിക്കുന്ന അല്ലു ഇപ്പൊ അവിടെ ഉണ്ടാ?
1: ഓ, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ.
0: അപ്പൊ അല്ലു ഇത് കേക്കുന്നുണ്ടാ?
1: ആ, കേക്കുന്നുണ്ട്.
0: അപ്പൊ അല്ലുവിന് എന്റെ ഒരു ഹായ്. അല്ലുവിന് വേണ്ടിട്ടാണ് പാലാപ്പള്ളി തിരുപ്പള്ളി ആ പാട്ടായിരിക്കും അല്ലേ? പാട്ട് അപ്പൊ കൊച്ചല്ലുവിന് വേണ്ടിട്ടാണ്.
1: എന്നും പറയും മാമി പറയുമ്പോ എനിക്ക് വേണ്ടി ഒരു പാട്ട് പറ.
0: അതെന്ത് മാമി ഇതുവരെ പറയാത്തേ?
1: അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു തരില്ല, പിന്നെ നമ്മള് ഇഷ്ടമുള്ള പാട്ടല്ലേ നമ്മൾ പറയുള്ളൂ.
0: ഇപ്പൊ അല്ലു പറഞ്ഞ പാട്ട് തന്നെ.
1: ആ, ഇപ്പൊ അല്ലു പറഞ്ഞ പാട്ടാണ്.
0: ശരി ശരി. അപ്പൊ അല്ലു പറഞ്ഞ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേരുണ്ടാക്കുക നാളാണ് ആ പാട്ട് കേൾക്കാം.
1: ഇത് മേടത്തിന്, ആതിരക്ക്, പിന്നെ ചാമ്പള ചാച്ചി, ലില്ലിയമ്മ, ശോഭനമ്മ, പിന്നെ കളിയാട് ചാതിരി ചാച്ചി, പിന്നെ രവിച്ചേട്ടൻ. എവിടെ ഉള്ള
0: രണ്ടൂന്ന് രവിച്ചേട്ടന്മാരുണ്ട്? ആരാ? ആലപ്പുഴ ആണോ വെള്ളനാടാണോ?
1: ആലപ്പുഴ. ആലപ്പുഴ രവിചേട്ടന്.
0: ആ, ശരി. ഏതെങ്കിലും രവിചേട്ടൻ പറഞ്ഞാ ഇപ്പൊ ഇവിടെ വെള്ളനാട്ടിന് ഒരുപാട് രവിചേട്ടന്മാരുണ്ട്. ശരി, പ്രത്യേകിച്ച് അല്ലുവിന്, പിന്നെ വീട്ടിലുള്ള ഷാജിമയുടെ വീട്ടിലുള്ള എല്ലാവർക്കും, ഇപ്പൊ പറഞ്ഞ എല്ലാ
1: ശ്രോതാക്കൾക്കും.
0: ആരും പിണങ്ങണ്ട, അപ്പൊ ആരും കട്ടീസർ ഉണ്ടാ, നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ.
0: ശരി, പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. തിരുവല്ലത്ത് നിന്നും അങ്ങനെ പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ട് അല്ലുവിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടുകളും വർത്തമാനങ്ങളും ഓരോ നിമിഷത്തിലെയും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമുക്കിവിടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ് മാഡം.
0: ഗുഡ് ഈവനിംഗ്. ഇതാരാ?
1: ഷീബയാണ്, കുമരകം.
0: ആ പറയൂ, ഷീബ കുമരകം.
1: നെഹ്റു ട്രോഫി വള്ളംകളി പോയിട്ട് ഇത്തവണ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി.
0: കൊല്ലത്തിനായിരുന്നു അല്ലേ ഫസ്റ്റ്?
1: അല്ലല്ല, കൊല്ലല്ല, നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ.
0: ആലപ്പുഴക്കാണ് ഫസ്റ്റ്.
1: ഇനിയിപ്പം അസംബുടിക്കായില്ലേ, കൊല്ലത്ത് കിടക്കുന്നേ ഉള്ളൂ.
0: നമ്മളേതിനെ പ്രതികരിച്ചാ പോയെ?
1: ഞങ്ങള് നെഹ്റു ട്രോഫി വള്ളംകളി ഞങ്ങളുടെ വനിതകളുടെ ടീമിൽ.
0: വനിതാ ടീം. ഓക്കെ ഓക്കെ,
1: വനിതാ ടീമിൽ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. മറ്റേത് ചുണ്ടൻവള്ളം. അവിടെ നെഹ്റു ട്രോഫി കിട്ടുന്നത് വള്ളം ചുണ്ടനാ, ചുണ്ടൻവള്ളങ്ങൾക്കാ ട്രോഫി കിട്ടുന്നത്. നമുക്ക് വനിതകളുടെ വള്ളത്തിന് സെക്കൻഡ് കിട്ടി.
0: സെക്കൻഡ് കിട്ടി. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു അല്ലേ?
1: കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു. ഇത്തവണ ഒരു ഓളം തല്ലി, ഭയങ്കര കാറ്റും മഴയായിരുന്നു മേഡം.
0: അപ്പം
1: ഓളം ഞങ്ങള് മൂന്നാം ഇതിലാണ് തുഴഞ്ഞു ചെല്ലുന്നത്. ഒന്നാം ട്രാക്ക്, രണ്ടാം ട്രാക്ക്, മൂന്നാം ട്രാക്കിൽ നല്ല, നാലാം ട്രാക്കിലുള്ള വള്ളം പുറകോട്ട് പോയി. അപ്പം ഒന്ന് ഈ മൂന്നാം ട്രാക്കിൽ വരുന്ന വള്ളം കാറ്റ് പിടിച്ച് ഞങ്ങളുടെ വള്ളത്തെ പിന്നെ കുറെ വെള്ളമൊക്കെ കയറി. എന്താ പറയുന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ തുഴഞ്ഞ കുറച്ച് കുറച്ച് പ്രായമുള്ള അമ്മച്ചിമാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 60-65 വയസ്സുള്ള, അവരുടെയൊക്കെ കയ്യിന്ന് തുഴ തോട്ടിലൊക്കെ പോയി. അങ്ങനെ ഒരു ഞങ്ങളൊരു തരിക്ക്, ഒരു ഇത്തിരിക്ക് ഞങ്ങളെ വീഡിയോ ഉണ്ട്, ഇത്തിരിക്ക് ഞങ്ങൾ തോറ്റുപോയി. സാരയില്ല, നാല് വള്ളം ചെന്നതിൽ രണ്ടാം സ്ഥാനം കിട്ടി. ഇനിയിപ്പം നമുക്ക് അടുത്ത അഷ്ടമുടി കയറി പിടിക്കാം.
0: ഒരു പൊടിക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല.
1: ആ ഒരു ഒരു തുഴക്ക് ഞാൻ വീഡിയോ ഇട്ട് തരാം മേഡത്തിന്.
0: എന്ന് പറഞ്ഞാലേ, ഒരു തവണ തോറ്റെന്ന് പറഞ്ഞ് നമ്മള് പിന്മാങ്ങുന്നില്ലല്ലോ.
1: ഇല്ല ഇല്ല, അയ്യോ എന്താ മേഡം, ഇത് ഇത് ഇത്തവണത്തെ പോലെ ഇതുപോലെ ആള് ഇന്ന് വരെ ഞാൻ കണ്ടിട്ട്, ഭയങ്കര ആളായിരുന്നു രണ്ടു കരയിലും. അതുപോലെ ഞങ്ങളെ തുഴഞ്ഞു ചെല്ലുമ്പോ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ഞങ്ങളെ വെള്ളം എല്ലാം തട്ടിയിട്ട്. എന്റെ ചെവി ഇന്നും ശരിയായിട്ടില്ല, ചെവിയല്ല അടഞ്ഞു പോയി, മരുന്ന് ചെയ്തോണ്ടിരിക്കുക, ചെവി വെള്ളം പോയിട്ട്.
0: കാരണം
1: ഇവര് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട്
0: വെള്ളത്തിലോട്ട്,
1: ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്ന ഓരോ കുറ്റിയിലും പിടിച്ചിട്ട് അവരിങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, എളുപ്പം തുഴയാനും ആർത്ത് വിളിക്കുന്നു. അപ്പൊ അവര് തട്ടി ഒഴിക്കുന്ന വെള്ളം നമ്മുടെ ശരീരം മൊത്തം നനയും,
0: കൂടെ
1: നമ്മളെ ചെവിയിലായിട്ട് അടിച്ചു തന്നെ വീഴും. ആ ചെവി അടച്ച് പിന്നെ മരുന്ന് മേടിച്ചു, അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് നിക്കുന്നു. ഇപ്പൊ
0: അടുത്ത
1: ചെവി ഇത്ര ദിവസമായിട്ട് തുറന്നിട്ടില്ല ഒരു ചെവി.
0: മരുന്ന് ഒഴിച്ചോടി, ഒരു ദിവസം പിടയെന്ന് പറഞ്ഞ് ഞങ്ങൾ തുറക്കും.
1: ആ ഒരു വശം മൊത്തം വേദനയാന്നിട്ട്
0: അടച്ചിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും.
1: ആ അത് തന്നെ. അപ്പം എന്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലും ഈ ലോകം മുഴുവൻ കാണുന്ന ഇത്രയും വലിയൊരു മത്സരത്തിൽ പോയി പങ്കെടുക്കുക എന്ന് പറഞ്ഞ
0: നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത ഒരു മഹാവനിതയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അതെ അതെ, അതിനൊരു ഭാഗ്യം ദൈവത്തിന്റെ നമുക്ക് തന്നെ.
0: അതെ, നമുക്ക് തന്നെ അതൊരു ആത്മാഭിമാനമല്ലേ.
1: അത് തന്നെ. ഞാൻ ഒത്തിരി വിളിച്ചു കിട്ടുന്നില്ല, നമുക്ക് ജില്ലക്ക് പുറത്തുള്ളവർക്കൊക്കെ കുറെ കുറവാ കിട്ടുന്നത്.
0: എനിക്കറിയില്ല.
1: ഒരു ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് വയനാട്ടിൽ ഒരു സ്റ്റേഷനുണ്ട്, ഞങ്ങൾ ഇതുപോലെ പരാതി പറഞ്ഞു പറഞ്ഞ് അവരെന്താണെന്നറിയോ, ഒരു മാസത്തിലൊന്ന് അവര് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഇങ്ങോട്ട് വിളിക്കുവോ അല്ലെങ്കിൽ നമ്മളത് പറയും ഇന്ന ഇന്ന സമയത്തിന് അങ്ങോട്ട് വിളിക്കുക, അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കും. അതുപോലെ ഒരു പരിപാടി നമുക്ക് എടുക്കാൻ മേലെ. അതുപോലെ ഇപ്പം കേൾക്കുന്നവര് തന്നെ അവിടെ ഉള്ളവര് തന്നെയാ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മാര പറഞ്ഞ രാഷ്ട്രീയക്കാരെ പാട്ടി
0: നോക്കിയിരിക്കുന്നത്.
1: അപ്പൊ ഞങ്ങൾ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. പക്ഷെ എവിടെയിട്ട് എത്രയോ ദിവസം മേഡത്തിനെയൊക്കെ വിളിച്ചു, അവസാനം ഞാൻ ഇന്നൊരു മെസ്സേജ് വിട്ട്. അത്
0: അല്ല, ഞങ്ങള് മെസ്സേജ് കേൾപ്പിക്കുമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഷീബ കുമരകത്തിന്റെ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താങ്കളുടെ വിളി വരുന്നത്. എങ്കിൽ പിന്നെ താങ്കളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു.
1: നമുക്ക് മെസ്സേജ് ആയിരുന്നപ്പോ ഒത്തിരി ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞ എന്റെ രണ്ടാമത്തെ മോള്, അവളിപ്പം മോള് ഗൾഫിലാണ്, മോളെ ഒരു കൊച്ചു 10 വർഷമായിരുന്നു, വിപുൽ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പിന്നെ അങ്ങ് മെസ്സേജിലൂടെ ആണെങ്കിലും ഒരു പാട്ട് കിട്ടട്ടെ എന്ന് ഓർത്ത് അങ്ങനെ മെസ്സേജ് അയച്ചു.
0: ഇതല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും മെസ്സേജ് കേൾപ്പിക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താങ്കൾ കോളിലേക്ക് വരുന്നത്. പിന്നെ ഈ അവസരത്തിൽ ഷീബായോട് സംസാരിക്കണമല്ലോ.
1: മേഡത്തിനെ ഒന്ന് വിളിക്കാൻ പല പ്രാവശ്യവും ട്രൈ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം ഒക്കെ ട്രൈ ചെയ്ത് കിട്ടിയില്ല.
0: എന്താന്നറിയില്ല, അത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റുന്നില്ല.
1: അതെയല്ലേ, ഞാനൊക്കെ ആയിരുന്നല്ലോ രണ്ടും മൂന്നും മാസം കൂടിയാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കുറെ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കുക, കിട്ടാത്തവർക്ക് കിട്ടാൻ ഒരു അവസരം കൊടുക്കുക.
0: ഈ നീതിമാന്റെ രക്തത്തിൽ നമുക്ക് പങ്കില്ല കേട്ടോ,
1: കേൾക്കുന്നവര് അത് അറിഞ്ഞിരിക്കണം.
0: അതെ കേട്ടോ,
1: ഞങ്ങളിങ്ങനെ ഞങ്ങള് ഈ പുറത്തെ ജില്ലക്കാരെല്ലാരും കൂടെ അങ്ങനെ സംസാരിക്കുവേ. അപ്പം ഞങ്ങൾ അവർക്കും ഒക്കെ കിട്ടുന്നില്ല. പിന്നെ ഈ മുഹമ്മദിക്ക ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ച് അത് തന്നെ വിളിച്ചുകൊണ്ട് മുഹമ്മദിക്കായി
0: കിട്ടും. എന്ത് ചെയ്യാം,
1: ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടേ, നമ്മുടെ ആനന്ദൻ അനിൽ അനിൽ ത്രിമൂർത്തികളും അങ്ങനെ ആനന്ദൻ ദില്ലാനൂര് അങ്ങനെ മുഹമ്മദിക്ക അങ്ങനെ എല്ലാരും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, സൗഹൃദവാണി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം എല്ലാരും കൂടെ കേറും, എല്ലാരും ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ നടത്തും.
0: അതൊക്കെ നല്ല
1: പാട്ടും പിന്നെ അങ്ങനെ എല്ലാ സ്റ്റേഷനെ പറ്റി ഞങ്ങൾ
0: നമ്മളെ റേഡിയോ കുറിച്ചൊക്കെ ചർച്ച ചെയ്യില്ലേ.
1: പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായി മേഡത്തിനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഞാൻ മേഡത്തിന്റെ ഫോട്ടോ ഇവരെയൊക്കെ കാണിച്ചു
0: കൊടുത്തു.
1: ആ വേണ്ട, എന്നാലും ഒരു കാണട്ടായിരുന്നു, നമ്മളെപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു മേഡം
0: ഇതാണ്.
1: സാറിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു?
0: എല്ലാവർക്കും സുഖം.
1: അപ്പം ഡെഡിക്കേഷൻ മോനും പിന്നെ സൗഹൃദവാണിക്കാർക്കും നമ്മളെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും നമ്മളെ വലിയമലയിലെയും മേഡത്തിനും നമ്മുടെ ശാന്തിനിക്കും എന്താ പറഞ്ഞ നമ്മുടെ വിൻസെന്റ് ചേട്ടൻ രവി ചേട്ടൻ അങ്ങനെ
0: എല്ലാവർക്കും
1: അത് ഡേറ്റ് തന്നിട്ടില്ല.
0: അപ്പൊ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം.
1: പ്രാക്ടീസ് ഇനി വേണ്ട, ഈ പ്രാക്ടീസ് മതി, ഇത് ഞങ്ങൾ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടാ പോയതേ.
0: ശരി, ഇനി ജവിക്കാത്തൊന്ന് വെള്ളം കയറ്റി വെക്കരുത്.
1: ആ ഇനി പോകുമ്പോ ചെറുതായിട്ട് നല്ല കരുതിക്കൂട്ടിയേ പോകുള്ളൂ.
0: ശരി, ചെവിയൊക്കെ എത്രയും പെട്ടെന്ന് പടയെ എന്ന് തുറക്കട്ടെ.
1: ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന, കേട്ടിരിക്കുന്ന എല്ലാവരും.
0: പാട്ട് ഏതായിരുന്നു?
1: നമ്മള് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്ന് ആ പാട്ട് മതി.
0: ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും ചെല്ല പൈങ്കിളി
1: പൈങ്കിളി ആ പാട്ട് മതി.
0: ശരി, അപ്പൊ വിപുലിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചു.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും അടുത്ത വള്ളംകളിക്ക് വേണ്ടി നേരുന്നു.
1: ഓക്കെ, താങ്ക് യു.
0: വിപുലിന് കരുണാസായി രേരയുടെ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജന്മദിന ആശംസകളും നേരുന്നു.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ ഷീബ. പോക്കുകൾ തത്സമയ പരിപാടിയിൽ ഷീബ കുമരകമാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. കരുണാസായി റേഡിയോയുടെ ഒരു സ്പെഷ്യൽ ശ്രോതാവാണ്, കാരണം വള്ളംകളി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ധീരവനിതയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ. അപ്പോൾ മകൻ ഈ ഒരു ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്നുള്ള പാട്ട് ചെറുമകൻ വിപുലിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ജന്മദിനത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, കണ്ണമ്മള്ളിയിൽ നിന്ന് രവിയാണ്.
0: ആ പറഞ്ഞോളൂ കണ്ണമ്മള്ളിയിൽ നിന്ന് രവിച്ചേട്ടാ.
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ.
0: ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, തീർച്ചയായും വിശ്വസിക്കാം.
1: അതെ, പിന്നെ ഓണമായിട്ടാണ് അവിടെ പരിപാടിയായിരുന്നത്, പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല.
0: അയ്യോ, എന്ത് പറ്റി?
1: ഇവിടെ കണ്ണമ്പള്ളിയിൽ ഭയങ്കര പരിപാടിയായിരുന്നു.
0: ഓ, എന്റെ ഒരു പ്രോഗ്രാം വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു, ഒന്നും കേട്ടില്ല
1: ടീച്ചറെ. എനിക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓണത്തിന് കടയൊന്നും അടച്ചില്ലായിരുന്നു, ഇതുവരെ അടച്ചില്ല. അപ്പം എനിക്കറിയാം ഓണത്തിന് നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. മുമ്പേ എനിക്കറിയാം ഞാൻ വെള്ളനാട്ടിൽ നിന്നപ്പോഴും ഞാൻ ഒരു ഓണത്തിനും അടയ്ക്കില്ല. ഓണത്തിന് മാത്രമല്ല, ആഴ്ച ഫുള്ളും കച്ചവടമുള്ള ദിവസമാണ്. എന്റെ കടയുടെ ചെവരിന്റെ അവിടെയാണ് ഉണ്ട് രണ്ട് സ്പീക്കർ ഉണ്ട് വെച്ചിരുന്നത്.
0: ശരി.
1: പിന്നെ മതിജൻ സാറിന്റെ പ്രസംഗം

0: ഭംഗിയായിട്ട് കേൾക്കാൻ ഒരു അവസരം കിട്ടി.
1: അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ.
0: അതെ, ആ ഒരു വിഷമം മനസ്സിൽ ആയിട്ട്
1: റേഡിയോയുടെ പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റിയില്ല.
0: ഒന്നും കേൾക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് റേഡിയോ ഇടാൻ പറ്റൂലായിരുന്നു.
1: അയ്യോ,
0: അങ്ങനെ പിന്നെ എന്റെയും ഒരു ചെറിയൊരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു, അതും
1: അത് രണ്ടു വട്ടം അങ്ങനെ കേൾപ്പിച്ചു.
0: അയ്യോ,
1: അന്നേ ദിവസം രണ്ടു പ്രാവശ്യം ഞാൻ കേട്ട്.
0: ശരി,
1: അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴൊക്കെ കേട്ട്. കുഴപ്പമില്ല, നമ്മള് കേട്ടില്ലേ, ഒരുപാട് ശ്രോതാക്കൾ കേട്ടില്ലേ. രവിചേട്ടൻ പറഞ്ഞു പറഞ്ഞാണ് ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത്, പക്ഷെ അത് കേട്ടില്ല.
0: കേൾക്കാൻ പറ്റില്ല, എനിക്കറിയായിരുന്നു അത് കാണുമെന്നുള്ളത്, എനിക്കറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ,
1: കുഴപ്പമില്ല
0: പറ്റിയില്ല.
1: ഓരോരോ ജീവിത പ്രശ്നങ്ങളല്ലേ. ആ തിരക്കിന്റെ ഇടയിൽ നമ്മള് പറഞ്ഞു, നമ്മള് കേട്ടില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ കേട്ടല്ലോ.
0: പിന്നെ നമ്മളെ ഇവിടത്തെ ഒരു അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിട്ട്, എനിക്ക് സമയമില്ലാത്തോണ്ടാണ് വിളിക്കാത്തത്. അവിടെ എല്ലാവർക്കും സുഖം തന്നെ എന്നൊക്കെ ഞാൻ ചോദിച്ചു.
1: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: പിന്നെ എനിക്കിന്ന് ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നൊരു പാട്ട് വേണം. പിന്നെ നമ്മളെ പ്രിയ സുഹൃത്തായ കരിങ്കുറ്റി സുകുമാരൻ,
1: ഇന്ന് സുഹൃത്തു ഒന്ന് വിളിച്ചിരുന്നല്ലോ പറയുമ്പോൾ.
0: ഞാൻ കേട്ടു. നമ്മളെ നമുക്ക് വള്ളംകളിയില് വിജയിച്ച ഷീജ കുമാരത്തിന് അടുത്തേന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട്
1: സമർപ്പിക്കുന്നു. കടയിൽ തിരക്കുണ്ടോ ഇപ്പോഴും?
0: ഇപ്പൊ തിരക്ക് കുറഞ്ഞു, നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കുന്ന ഇടയ്ക്ക് കുറെ പേരൊക്കെ വീണ്ടും വരട്ടെ. ശരി ശരി ശരി. അപ്പോ എന്തായാലും റേഡിയോ പ്രോഗ്രാം കേൾക്കാൻ പറ്റാത്തതിൽ വിഷമമൊന്നും വേണ്ട. പക്ഷെ ഇതിനെ നമുക്ക് റിപ്പീറ്റ് ഇടാൻ പറ്റില്ല, കാരണം ഇത് ഓണ പരിപാടികളായതുകൊണ്ട് ഓണത്തിന് ഇടാൻ
0: തീർച്ചയായിട്ടും.
1: അതെ അതെ, ഓണത്തിന്റെ പരിപാടികളായതുകൊണ്ട് ഓണ ദിവസങ്ങളിൽ മാത്രമേ നമുക്കിത് കേൾപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ആ പോട്ടെ, കുഴപ്പമില്ല, ഒരുപാട് നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ
0: കഴിഞ്ഞ വർഷവും എനിക്ക് അതേപോലെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യവും എനിക്കൊന്നും
1: കേൾക്കാൻ പറ്റില്ല.
0: അതിലും എന്റെ പരിപാടി ഉണ്ടായിരുന്നു.
1: താങ്കൾ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി അല്ലേ. ശരി, അപ്പം എന്തായാലും വളരെ സന്തോഷം ചേട്ടാ, ഇതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അപ്പൊ നമ്മൾ വീണ്ടും ഇതൊക്കെ കേൾക്കും, കാണും. അപ്പൊ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, സുകുമാരൻ ചേട്ടന് വേണ്ടി, ഷീബ കുമരകത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ശരി ചേട്ടാ. അപ്പൊ പോക്കിൽ തത്സമയ പരിപാടിയിൽ രവിചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഓണപരിപാടി, ഓണത്തിന് നല്ല കടയിൽ നല്ല തിരക്കായിരുന്നു, അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമ്മുടെ പ്രോഗ്രാം ഒരുപാട് പേര് കേട്ടു, ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളൊരു നല്ല വെൽവിഷറാണ് രവിചേട്ടൻ, കേൾക്കാത്തതിൽ നമുക്കും ഉണ്ട് വിഷമം, സാരമില്ല. വരും കാലങ്ങളിൽ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ വീണ്ടും ഓണത്തിൻ്റെ അവസരങ്ങളിൽ കേൾക്കാം. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട്

അടങ്ങാത്ത ജന്മദുഃഖം. ദേശാരണ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടാണ്. കരിങ്കുറ്റി കോണലിനെ സുമാനൻ ചേട്ടന് വേണ്ടിയിട്ടും ശിവ കുമരത്തിന് വേണ്ടിയിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഇന്നത്തെ മുഹൂർത്തങ്ങൾ ഓരോരുത്തരുടെയും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. വിളിച്ചവർക്കും സന്ദേശം അയച്ചവർക്കും ഒക്കെ സന്തോഷം പങ്കിടുന്നു. ചിരിയും സന്തോഷവും ഒക്കെയായി മനസ്സുകൾക്ക് സന്തോഷം സമ്മാനിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ കരുതുന്നു. പറഞ്ഞ വാക്കുകളും കേട്ട പാട്ടുകളും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹത്തിൻ്റെ പ്രകാശവും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും നിറഞ്ഞ ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. രവിചേട്ടൻ ആവശ്യപ്പെട്ട കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേൾക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. എല്ലാവർക്കും സ്നേഹ സന്തോഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10 മുതൽ 11 വരെ 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തിരമോ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089319209 8593025639 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘ കൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ്, കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫോം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/9/2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. KAGTECH ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺ കൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ 2026 സെപ്റ്റംബർ 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ശ്രുതി സ്മൃതികളിൽ ഇന്ന് ആദ്യം നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ സംഗീതം പകർന്ന പാട്ടാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം, ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
0: പ്രബോധന ചിന്ത.
2: അവനി വാഴ്വ കിനാവ്. 10 കിട്ടുമ്പോൾ 100 ആഗ്രഹിക്കുന്നു, 100,000 ആകണമെന്ന് മോഹിക്കുന്നു. തിരുവാതിര കഴിഞ്ഞ് ഇനി വിഷു വരാനിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. തനിക്കുണ്ടായ ഉണ്ണിയെ വളർത്തി വേൽപ്പിച്ച് അവന് മറ്റൊരു ഉണ്ണി ഉണ്ടാകണമെന്ന് കൊതിക്കുന്നു. ഇങ്ങനെ ആശയ്ക്കുലകിതിൽ അളവുണ്ടാവാമോ എന്ന മട്ടിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയതുപോലെ യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. അത്രയുള്ളൂ കാര്യം, ഇത്രയുള്ളൂ സത്യം. ഇതിൽ നിന്ന് എങ്ങോട്ടാണ് ഒളിച്ചോടാൻ കഴിയുക? ഈ ജീവിതം സ്ഥിരമല്ല. നാവുകുഴഞ്ഞ് ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. മരണത്തിന് മുഴങ്ങാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ കിട്ടുന്ന ചെറിയ സമയം കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇന്നലെ നമ്മൾ കണ്ട ഒരാളിനെ ഇന്നു കാണുന്നില്ല. കാരണം ഒന്നും പറയാനില്ലാതെ അയാൾ മരണത്തിന്റെ തിരശീലയ്ക്കു പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. അവനവന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ തിട്ടമായി നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അടുത്ത നിമിഷം ജീവൻ ദേഹത്തിൽ തങ്ങി നിൽക്കുമോ അറിയില്ല. ആകെ ഒരു അനിശ്ചിതത്വം. അതിനിടയിലും മനസ്സിന്റെ ആഗ്രഹങ്ങൾ കോടിക്കണക്കിലാണ്. ചിലപ്പോൾ അതിലധികവുമാവാം. എത്ര വിചിത്രവും വൈരുദ്ധ്യാത്മകവുമാണ് അവിവേകികളുടെ ജീവിതം. അവനി വാഴ്വ് കിനാവു കഷ്ടം എന്നറിയുന്നത് തന്നെയല്ലേ അറിവ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 5 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1774 സെപ്റ്റംബർ 5 ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ഫിലാഡൽഫിയ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1788 സെപ്റ്റംബർ 5 തത്വചിന്തകനായ ഭരണത്തലവന് ഒരു രാഷ്ട്രത്തിൽ മാതൃകാപരവും നീതിനിഷ്ഠവുമായ ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്ലേറ്റോയിയൻ ആശയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രത്തലവനായി മാറിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭൂജാതനായിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അധ്യാപക ദിനം. 1972 സെപ്റ്റംബർ 5 മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ വർണ്ണോജ്വലമായ ഉദ്ഘാടനം കഴിഞ്ഞ് 11-ാം ദിവസം. കറുത്ത സെപ്റ്റംബർ എന്നറിയപ്പെട്ടിരുന്ന പാലസ്തീൻ തീവ്രവാദികളുടെ 8-അംഗ സംഘം വേലിചാടി ഗ്രാമത്തിൽ പ്രവേശിച്ചു. കായിക താരങ്ങളുടെ വേഷമണിഞ്ഞിരുന്ന ആ സംഘം അപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശിച്ച് കായിക താരങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്റഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL മൂന്നാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാംഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് സോനം വാങ്ചുക്കിനെ കുറിച്ച് കേൾക്കാം. ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ എല്ലാം അത്യാധുനിക ലബോറട്ടറികളിൽ നിന്നോ കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണ പദ്ധതികളിൽ നിന്നോ മാത്രമല്ല ജനിക്കുന്നത്. ചിലപ്പോൾ ഒരു ഗ്രാമത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ നിന്നുമാണ് വലിയ ആശയങ്ങൾ ജനിക്കുന്നത്. അത്തരമൊരു ചിന്തകനും കണ്ടുപിടുത്തക്കാരനും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ലഡാക്കിലെ സോനം വാങ്ചുക്. 1966 ലഡാക്കിലെ ഉല്ലൈ തോക്പോ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ലഡാക്കിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പോരായ്മകളും ജനങ്ങൾ നേരിടുന്ന ജലക്ഷാമവും അദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും വലിയ കമ്പനികളിലേക്കോ വിദേശ ജോലിയിലേക്കോ പോകുന്നതിന് പകരം സ്വന്തം നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് അദ്ദേഹം ജീവിതം സമർപ്പിച്ചത്. ലഡാക്കിലെ നിരവധി കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിദ്യാഭ്യാസ രീതിയാണ് അതിന് കാരണമെന്നും സോനം വാങ്ചുക് തിരിച്ചറിഞ്ഞു. 1988 അദ്ദേഹം സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. ഇവിടെ പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും ആത്മവിശ്വാസം നൽകുകയും പുസ്തക പഠനത്തോടൊപ്പം ജീവിത നൈപുണികളും ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക അറിവും കൃഷിയും നിർമ്മാണവിദ്യയും സംരംഭകത്വവും പഠിപ്പിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട കുട്ടി എന്ന മുദ്ര മാറ്റി വ്യത്യസ്തമായി പഠിക്കുന്ന കുട്ടി എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനായി അധ്യാപകരും രക്ഷിതാക്കളും പ്രാദേശിക സമൂഹവും ചേർന്നുള്ള മാതൃക വികസിപ്പിച്ചു. ഈ ഇടപെടലുകൾ ലഡാക്കിലെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച

0: ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനും പുതിയ ദിശ നൽകി. പഠിക്കുക മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം എന്ന ആശയമാണ് ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാനം. ഇവിടെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ മാത്രം ഇരിക്കാതെ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന പ്രോജക്റ്റുകളിലാണ് ഏർപ്പെടുന്നത്. സോനം വാങ്ചുക്കിന്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ഐസ് സ്തൂപ. തണുത്ത മരുഭൂമിയായ ലഡാക്കിൽ ശീതകാലത്ത് ധാരാളം വെള്ളമുണ്ടെങ്കിലും കൃഷിക്കാവശ്യമായ വസന്തകാലത്ത് കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നത്തിന് അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം അതിസരളമായിരുന്നു. ശീതകാലത്ത് പാഴാകുന്ന വെള്ളം പൈപ്പുകളിലൂടെ ഉയർത്തി വായുവിലേക്ക് തളിച്ച് വലിയ കോണാകൃതിയിലുള്ള മഞ്ഞു കൂമ്പാരങ്ങളാക്കി മാറ്റുന്നു. ഈ രൂപത്തിലുള്ള മഞ്ഞ് പതുക്കെയാണ് ഉരുകുന്നത്. അതിനാൽ കൃഷി തുടങ്ങുന്ന സമയത്ത് കർഷകർക്കാവശ്യമായ വെള്ളം സ്വാഭാവികമായി ലഭിക്കുന്നു. വൈദ്യുതിയോ വലിയ യന്ത്രങ്ങളോ ഇല്ലാതെ ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും 2016 റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ് അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. ഹിമാലയൻ പ്രദേശങ്ങളിലെ അതിശൈത്യത്തെ മറികടക്കാൻ സോനം വാങ്ചുക് വികസിപ്പിച്ച മറ്റൊരാശയമാണ് സോളാർ ഹീറ്റഡ് മൺ കെട്ടിടങ്ങൾ. മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ സൂര്യപ്രകാശം സംഭരിച്ച് രാത്രിയിലും ചൂട് നിലനിർത്തുന്നു. പുറത്ത് മൈനസ് താപനിലയാണെങ്കിലും കെട്ടിടത്തിനുള്ളിൽ സുഖകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ഇന്ധന ഉപഭോഗവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കുന്ന ഈ മാതൃക സുസ്ഥിര നിർമ്മാണത്തിന്റെ മികച്ച ഉദാഹരണമാണ്. സോനം വാങ്ചുക്കിന്റെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത് എന്നതാണ്. ലബോറട്ടറിയിൽ മാത്രം ഒതുങ്ങുന്ന ശാസ്ത്രമല്ല ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ശാസ്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയും ഐസ് സ്തൂപയും പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ രീതികളും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠന വിഷയങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ഗ്രാമീണ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിരവധി രാജ്യങ്ങൾ മാതൃകയാക്കുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും സാമൂഹിക നവീകരണത്തിനും നൽകിയ സംഭാവനകൾക്ക് 2018 ഏഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബഹുമതികളിലൊന്നായ രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചു. ഇതിനു മുൻപ് റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ്, ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, പത്മശ്രീ തുടങ്ങിയ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. വർഷങ്ങളായി സോനം വാങ്ചുക്കിനെ 3 Idiots എന്ന ചിത്രത്തിലെ ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പ്രചോദനമായി പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ കഥാപാത്രം അദ്ദേഹത്തെ നേരിട്ട് അടിസ്ഥാനമാക്കിയല്ല സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും ജീവിതരീതിയും ആ കഥാപാത്രവുമായി ആളുകൾ ഇന്നും താരതമ്യം ചെയ്യാറുണ്ട്. സോനം വാങ്ചുക് ഒരു എഞ്ചിനീയർ മാത്രമല്ല, ഒരു ചിന്തകനും അധ്യാപകനും സാമൂഹിക നവീകരണനുമാണ്. പ്രശ്നങ്ങളെ പരാതികളായി കാണാതെ പരിഹാരങ്ങളായി മാറ്റിയെടുക്കാൻ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ഒരു നല്ല എഞ്ചിനീയർ യന്ത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ആളല്ല, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആശയങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് ഉയർന്ന സോനം വാങ്ചുക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതുതന്നെയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലൂടെ ഒരു പ്രയാണം, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും വിളിച്ചോതുന്ന പ്രിയഗാനങ്ങൾ. പാട്ടെപ്പോഴും നമുക്ക് ഒരു സാന്ത്വനവും ഒരു തലോടലുമാണ്. അർത്ഥഗാംഭീര്യവും ഭാവഗരിമയുമുള്ള ഗാനങ്ങൾ നമുക്ക് തെരഞ്ഞെടുക്കാം. ഓരോ വ്യക്തിയുടെയും മാനസിക വ്യാപാരങ്ങൾക്കനുസൃതമായ ഗാനങ്ങൾ, ഭാവവും താളവും ലയവും കൊണ്ട് അനുസ്യൂതമൊഴുകുന്ന പാട്ടുകൾ, സ്നേഹവർത്തമാനങ്ങൾ. ജീവിതത്തിന്റെ സന്തോഷം പങ്കിടാം, ചിരിക്കാം, വർത്തമാനം പറയാം. തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് സ്നേഹസ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ആ നമസ്കാരം, ആരാണ്?

0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: അനശ്വര ക്ലബിന്റെ അടുത്ത് തായക്കടത്തുന്ന രാജശേഖരൻ നായർ.
1: പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ?
0: ചിത്രത്തേറ്റിയുടെ കൂടവിടെ എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഇന്ദ്രജാലം സിനിമയാണെന്ന് തോന്നുന്നു.
1: പാട്ട് ഏതായിരുന്നു? കൂടവിടെയോ?
0: കുഞ്ഞിക്കിളിയെ കൂടവിടെ.
1: കുഞ്ഞിക്കിളിയെ കൂടവിടെ ഇന്ദ്രജാലം സിനിമയിലെ പാട്ട് തന്നെയാണ്. ഓക്കെ, പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: കലാസായിലെ എല്ലാ ശ്രോതാക്കൾക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും കൂടി, പിന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: കടയിലെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയോ?
0: തുടങ്ങി തുടങ്ങി.
1: ശരി ശരി, അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. അപ്പോ നമുക്ക് ആദ്യത്തെ പാട്ടായിട്ട് ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ഓക്കെ,
0: പിന്നെ 29-ാം തീയതി 30-ാം തീയതി 4-ാം തീയതി ഉള്ള അടുക്കള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു.
1: ഓ ശരി ശരി, താങ്ക് യു.
0: 2-ാം തീയതിയുള്ള പോക്കോയിലിൽ ഉൾനാട് KNB കൊച്ചുനാരായണപിള്ള സാറിന്റെ പരിപാടി, കരുണാസാഹിയെ പറ്റിയും ഉൾനാടിനെ പറ്റിയും ഉള്ള കവിതകളും എല്ലാം കേട്ടോണ്ടിരുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും പ്രായം ചെന്ന ഒരാള് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. സാറിന് 1000 നന്ദികൾ.
1: ഓക്കെ, സാറ് നല്ല ഒരു കവിയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ വർത്തമാനത്തിനൊന്നും പഞ്ഞമില്ല. ഈ പ്രായത്തിൽ നമ്മളെക്കാളൊക്കെ വളരെ ചുറുചുറുക്കുള്ള ഒരാളാണ് കൊച്ചുനാരായണപിള്ള സാർ.
0: എനിക്ക് നല്ല സുപരിചിതനാണ്, എന്റെ ഒരു ബന്ധുവും കൂടെയാണ്, അടുത്തുള്ള ആളാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാ അഭിപ്രായങ്ങൾക്കും വളരെ സന്തോഷം, നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ശരി,
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ കൊല്ലത്ത് നിന്നും മായയാണ്. മാഡത്തിനും മകിതൻ സാറിന് എന്റെ മറ്റേ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം പറയട്ടാവിയ.
0: ഹാപ്പി ഓണം. അല്ല, എന്റെ സംശയം അതല്ല, ഇന്ന് എത്രാമത്തെ ഓണമാണ്?
1: ഇന്ന് എത്രാമെന്ന് പറഞ്ഞ ഓണം തിട്ടപ്പെടുന്നില്ല, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും ഓണം കുറച്ച് കഴിഞ്ഞു.
0: ആ ശരി, ഇന്ന് പതിനൊന്നാം ഓണമാണ്. പതിനൊന്നാം ഓണം
1: അവിടെ ഉച്ചിട്ടാതി രേവതി അശ്വതി ഭരണി
0: യോഗിനി മകേരം തിരുവാതിര പ്രഭാതം പോയ ആയില്ല. അല്ല, ഇന്ന് എന്റെ ഒരു ഓർമ്മ പ്രകാരം ഇന്ന് പതിനൊന്നാമത്തെ ഓണമാണ്.
1: ആയിക്കോട്ടെ, ഞാൻ അതിൽ ചേരുന്നു.
0: ചേർന്നോളൂ,
1: ചേർന്ന് നിൽക്കുന്നു.
0: അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ പതിനൊന്നാം ഓണാശംസകൾ.
1: ആയിക്കോട്ടെ, തിരിച്ച് ഞാൻ ആശംസകൾ നേരുവാണ് എല്ലാവർക്കും.
0: ഓണാശംസ പറയാൻ വേണ്ടി മാത്രം വിളിച്ചാണോ?
1: അല്ല,
0: പിന്നെ
1: പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം?
1: കണ്ണാന്തുമ്പി എന്നുള്ള പാട്ടിന്റെ മോഡ് ഓർമ്മയാണ് നമ്മുടെ ശ്രോതാക്കൾക്ക്. മരുവങ്കോട്ടുള്ള അവിടെ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും, മാഡത്തിനും പിന്നെ സാറിനും അവിടുത്തെ വയോജനർക്കും കേട്ടോണ്ടിരിക്കുന്നവർക്കും വിളിച്ചാ കിട്ടാത്തവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി. പക്ഷെ പ്രത്യേക ഡെഡിഷൻ ഉണ്ട് നമ്മളെ ശാന്തമ്മ മഴുവങ്കോട്ടത്തെ.
0: മഴുവങ്കോട്ടത്തെ ശാന്തമ്മയ്ക്കാണ്.
1: മഴുവങ്കോട്ട് ശാന്ത ചേച്ചിക്ക്, പിന്നെ മഴുവങ്കോട്ടത്തെ എന്തോ മാധവൻ ചേട്ടൻ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേട്ടനാണ്
0: മാധവൻ.
1: പിന്നെ മാധവൻ ചേട്ടൻ, പിന്നെ എന്തുവാ ആലയിലെ രവീന്ദ്രനാചാരി,
0: ആലയിലെ രവീന്ദ്രനാചാരി.
1: ആ കണ്ണേറ്റി എന്നുള്ള രമേശ് ചേച്ചിയും കുടുംബത്തിനും.
0: ആ കണ്ണേറ്റിയുടെ
1: നമ്മുടെ കൃഷ്ണമ്മ.
0: ആ
1: പിന്നെ എല്ലാവർക്കും, എനിക്കും കൂടി വേണ്ടിയാണ് ഈ പാട്ട്.
0: പ്രത്യേകിച്ച് മായ കൊല്ലത്തിനൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: തീർച്ചയായും, ഞാനൊരു കരുണയുള്ള കരുണാസായിയിലെ കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ എന്ന് പറയുമ്പോ എനിക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർമ്മയുണ്ട്. ഞാൻ ഒരു ചെറിയ ഒരു രണ്ട് വരി പറഞ്ഞോട്ടെ?
0: പറഞ്ഞോളൂ.
1: ലേഖ ടീച്ചറിന്റെ തങ്കമല്ലേ, ഞാൻ ടീച്ചറിന്റെ പൊന്നല്ലേ, അമ്മല്ലേ പിരിയില്ല നാം ഒരു നാളിലും, പിരിയില്ല നാം ഒരു നാളിലും.
0: ഒരു നാളിലും പിരിയില്ല. ആ ഇത് സ്വന്തമായിട്ട് എഴുതിയതാ?
1: സ്വന്തമായിട്ട്
0: എഴുതിയതല്ല, അങ്ങ് പറഞ്ഞു, അങ്ങ് പറഞ്ഞു. അപ്പൊ കറക്റ്റായി
1: പറഞ്ഞു. അത്ര പറഞ്ഞല്ല, സ്നേഹം ഒരുപാട് കൂടിയ ചേർത്ത് പിടിച്ചു.
0: സ്നേഹം ഇങ്ങനെ ഒഴുകുകയാണ്.
1: ആണ്, ആ സ്നേഹം എന്ന് നശിക്കുന്നവരെ നമ്മുടെ ഈ സ്നേഹം ഒഴുകിക്കൊണ്ടേയിരിക്കും.
0: ഒഴുകിക്കൊണ്ടേ, അനവരതം ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ.
1: അങ്ങനെ ഒരു കരുണയുള്ള കരുണാസായി റേഡിയോയിലെ ഒരു അംഗമായതിൽ എനിക്ക് അതിയായ ഭാഗ്യമുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരിലും പങ്കുചേരാനും എനിക്ക് അവിടെ വരാനും ഒക്കെ ഭാഗ്യം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായും അതിനുള്ള ഭാഗ്യം ഉണ്ടാവും.
1: ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വരണം.
1: തീർച്ചയായും വരും, കാണണം, ആഗ്രഹമുണ്ട്, വരും.
0: ശരി, അപ്പൊ എല്ലാവരും അന്വേഷണം പറയൂ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ
0: ഓക്കെ.
2: കണ്ണാന്തുമ്പി പോരാമോ.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷയാണ്, പാണയത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് രാഹുലിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ന് രാഹുലിന്റെ ജന്മദിനമാണ്. കരുണാസായിരയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ജന്മനക്ഷത്രമേ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് അടുത്തതായി കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
1: हम सब देशवासी विकसित भारत के निर्माण के लक्ष्यों की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित न हो.
0: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽസ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ത്യ വാൽവ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടുമുമ്പ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗപാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
4: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
0: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4 നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് സ്വാഗതം. പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, ആരാണ്?
6: നാലുമുക്കിൻ ശ്രീജയാണേ.
5: ആ പറഞ്ഞോളൂ ശ്രീജ.
6: ഓണമൊക്കെ തീർന്നാ ചേച്ചി?
5: ഓണം
6: തീർന്നില്ല.
5: ഇന്ന് 11-ാം ഓണം എന്നാണ് പറയുന്നത്. അത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്.
6: 10
5: ഞാൻ എന്റെ ഒരു മനക്കണക്കിൽ നോക്കിയപ്പോ അപ്പോഴും 11 എങ്കി ഇപ്പൊ 10
6: പറഞ്ഞാണ് ഞാൻ പെട്ടെന്ന് നോക്കി.
5: ചൊവ്വാഴ്ച 7 അല്ലേ? ചൊവ്വാഴ്ച 7 ഓണം ആയിരുന്നില്ലേ?
6: ഞാൻ കണക്ക് നോക്കിയപ്പോ ഇന്ന് 10.
5: ഓക്കെ, നമ്മള് ഭാരതം തർക്കിക്കണ്ടല്ലോ. ഇന്ന് 10 11 12 ഒരു കൺഫ്യൂഷൻ ഉണ്ട്.
6: എന്തായാലും ഇന്ന് ഓണം തന്നെ.
5: ശരി, പറഞ്ഞു പറഞ്ഞു.
6: പിന്നെ എനിക്ക് കൊറേ ഒരു ചെറിയ പരാതി പറയാനും കൂടിയാണ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട്.
5: കൊറേ സമയം എടുക്കൂലല്ലോ.
6: കൊറേ സമയം 5 പെട്ടെന്ന് പറഞ്ഞു തീർക്കാം.
5: പറഞ്ഞു.
6: അത് ഞാൻ ചെന്ന് ഞാനും എന്റെ 3 കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു ചതിയില് ചെന്ന് ചാടി.
5: ചതിയ
6: ചതി എന്ന് വെച്ചാ ഒരു ജോലിക്ക് വേണ്ടിട്ട് ഒരു
5: ചീറ്റിംഗ്
6: ഒരു ജോലിക്ക് വേണ്ടിട്ട് 100,000 വെച്ച് ഞങ്ങളിങ്ങനെ ഒരാൾക്ക് കൊടുത്ത് മോന് വേണ്ടിട്ട്. അപ്പോഴത് അത് കൊടുത്ത് പക്ഷെ എന്ത് ചെയ്യാ, അത് പിന്നെയാണ് മനസ്സിലായത്, അത് അവൻ പറ്റിപ്പാണെന്ന് മനസ്സിലായി. എന്നുവെച്ചാ അരുവിക്കര അനിൽ ബാബു എന്നാണ് അവന്റെ പേര്.
5: ആക്ച്വലി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിലൂടെ പങ്കുവെക്കാൻ പാടില്ല.
6: അല്ല, എന്നാലും കുറച്ചൊന്നേ.
5: അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പലരും പറ്റിക്കപ്പെടുന്നതെല്ലാം നമ്മള് റേഡിയോയിലൂടെ റേഡിയോയിലെ നല്ല
6: ചേച്ചി. ഇനിയേ ആരും ചെന്ന്
5: പേര് ഇൻഫോം ചെയ്യണ്ട, കാര്യം പറയൂ.
6: അത് പക്ഷെ പത്രവാർത്ത എല്ലാം വന്നു.
5: അത് തന്നെ, പേര് പറയണ്ട, റേഡിയോയിലൂടെ പറയണ്ട, കാര്യം പറഞ്ഞു.
6: അങ്ങനെ ചെന്ന് ചാടി. അവനാണെങ്കി നമ്മള് കേസൊക്കെ കൊടുത്ത് എല്ലാവരും എല്ലാം വെച്ചാൽ SP ഓഫീസ് വരെ പോയി. ഇനി പോവാൻ ഒരു സ്ഥലമില്ല. മലയങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി, ആര്യനാട് പോയി, അരുവിക്കര പോയി, SP ഓഫീസിൽ പോയി. എന്നിട്ടും ഇതിനിടയ്ക്ക് അവൻ എന്നാ വണ്ടി അടിച്ച് കൊല്ലാനൊക്കെ ശ്രമിച്ച്. അങ്ങനെ നമ്മള് കുറച്ച് അങ്ങനെ ഭയങ്കര പ്രശ്ന വിഷയമൊക്കെ ആയി. പക്ഷെ ഇപ്പൊ വീണ്ടും 3-4 ഇതുവരെയും ചേച്ചി ഇതിനൊരു തീരുമാനം ആയിട്ടില്ല. ഞാൻ ഇതിപ്പോ ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇതേപോലെ ആരും ചെന്ന് ചാടാതിരിക്കുക.
5: ശ്രീജ, ഇങ്ങനെ ചാടാതിരിക്കാനെന്ന് പറയും, ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്.
6: കേട്ട് തന്നെ.
5: അപ്പൊ അതിന്റെ ഒരു നിജസ്ഥിതി അറിയാതെ നമ്മളാണ് എടുത്ത് ചാടിയത്. ഇനിയെങ്കിലും ഇനിയെങ്കിലും അത്തരത്തിലുള്ള അബദ്ധത്തില് ശ്രീജയും ചെന്ന് പെടരുത്, ആരും ചെന്ന് ചാടരുത്.

0: ഒരാള് വിചാരിച്ചെന്ന് പറഞ്ഞ് ജോലി കിട്ടൂല,
1: കിട്ടൂല.
0: നമ്മൾ ടെസ്റ്റ് എഴുതി പഠിച്ച് കഷ്ടപ്പെട്ടൊക്കെ ജോലി കിട്ടൂ.
1: ഗൾഫിലെന്ന് പറഞ്ഞാണ് ചേച്ചി ചെന്ന് ചാടി.
0: ഗൾഫിലായാലും ഗൾഫിലൊക്കെ ജോലി കിട്ടും, അല്ലാതെ ഒരുപാട് മാർഗങ്ങളുണ്ട്.
1: എനിക്ക് പറ്റിയ, എനിക്കും എന്റെ കൂട്ടുകാർക്കും പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റരുത്.
0: ശരി, അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ശരി, അപ്പൊ അതിന് ഏത് പാട്ടാ വേണ്ടേ?
1: കണ്ണീർ മഴയത്ത്.
0: ആ കണ്ണീർ, അതുകൊണ്ടാണ് കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ശരി, ആ ചിരിയാണ് ഇപ്പൊ കേട്ടത്. ശരി, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ശ്രീജ. ശ്രീജ എന്നല്ല എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും ആരും അറിഞ്ഞുകൊണ്ട് പോയി ചാടരുത്. കാരണം ഇത് ഒരുപാട് നമ്മൾ പല പല മെസ്സേജുകളിലൂടെ നമ്മളിത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടാ.
1: എല്ലാടും പോയി പരാതി കൊടുത്ത് എസ് പി ഓഫീസ് വരെ പോയി.
0: ശരി,
1: ചാനല് ദൃശ്യ ചാനല് എല്ലാ ചാനൽ വീഡിയോ സഹിതം വന്നു.
0: എന്തായാലും പരിഹാരം ഉണ്ടാകട്ടെ, പരിഹാരം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഉണ്ടാകും, പാട്ട് കേൾക്കാമോ?
1: ഓ ശരി
0: ശരി ശരി, ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ കാതുകളിലേക്ക് സ്നേഹവും ചിരിയും സന്തോഷവും നിറയ്ക്കാൻ നമുക്ക് ഒരുമിക്കാം. ഈ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് കുറച്ച് നിമിഷങ്ങൾ പരസ്പരം വർത്തമാനങ്ങൾ പറയാനായി മാറ്റിവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ സുകുമാരൻ, വളനാട് കരിമിറ്റി.
0: ആ, പറഞ്ഞോളൂ സുകുമാരൻ ചേട്ടാ.
1: സുഖമാണ്?
0: സുഖമാണ്. എനിക്കും അവിടെ സുഖമാണെന്നാണോ ഇവിടെ
1: സുഖമാണെന്നാണോ?
0: അവിടെയും സുഖമാണ്, ഇവിടെയും സുഖമാണ്. പറഞ്ഞോളൂ.
1: ഓണമൊക്കെ നല്ലതായിട്ടായിരുന്നു. ഓണാഘോഷം കാണാൻ പോയി.
0: ആ, എവിടെ പോയി?
1: തിരുവനന്തപുരത്ത് പോയി.
0: അടിപൊളി ലൈറ്റ് കണ്ട്.
1: എല്ലാം കണ്ട്, എല്ലാം കണ്ട്. മക്കളെയും കുഞ്ഞുമക്കളെ എല്ലാരെയും കൊണ്ടുപോയി. ഞാൻ എല്ലാരെയും പോയി കണ്ട്.
0: നമുക്ക് അപ്പുപ്പണ്ടെങ്കിൽ നമ്മളെയും കയ്യും പിടിച്ചോണ്ട് പോയാന്. ഇനി എനിക്ക് എവിടെ അപ്പുപ്പ ഉണ്ടാവും? എന്റെ അപ്പുപ്പന്മാരൊക്കെ
1: പോയില്ലേ?
0: കൊഴപ്പല്ലേ, ഇതുപോലുള്ള അപ്പുമാരുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ആത്മാവിനൊരു കുളിരാണ്.
1: ശരി,
0: അങ്ങനെ പോയി. ലൈറ്റ് ഒക്കെ കണ്ടു. പിള്ളേർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു.
1: എല്ലാം വാങ്ങിച്ചോളൂ, അവർ ആവശ്യപ്പെട്ട എല്ലാം വാങ്ങിച്ചോളൂ.
0: തട്ടുദോശയൊക്കെ കഴിച്ചു.
1: കടയടച്ചു. അതെ, നമുക്ക് കഴിവ് കുറച്ച് ചെയ്യാനുണ്ട്. എന്നാലും പിള്ളേരൊക്കെ വലിയ സന്തോഷമായിട്ട് അവര് കൂടെ കൊണ്ടുപോയി.
0: ഞാൻ പറഞ്ഞ കിടുക്കാച്ച അപ്പുപ്പനാണ്. വളരെ ചുറുചുറുക്കൂടെ പിള്ളേരെയും കൊണ്ട് പിള്ളേർക്കൊപ്പം ഇങ്ങനെ നടക്കുക, ചിരിക്കുക, കളിക്കുക, ജീവിതം അത് തന്നെ ഒരു സന്തോഷമല്ലേ? അതാണ് അതാണ് ഈ ഓണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ഇങ്ങനെ നിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: അടിപൊളി. ഇപ്പൊ കടയിലാണോ?
1: കടയിലാണ്.
0: ഓണത്തിന് കടയൊക്കെ തുറന്നു?
1: ഓണത്തിന് രണ്ടു ദിവസം ഓണാഘോഷം കാണാനൊക്കെ പോയി അടച്ചാ. ബാക്കിയുള്ള സമയമെല്ലാം തുറന്നു.
0: സുമാരൻ ചേട്ടന്റെ ചായ കുടിക്കാതെ ഉറക്കം വരാത്ത ആൾക്കാരുണ്ടല്ലോ. അതാണ്, എനിക്കറിയാം. എനിക്കിവിടെ ഇരുന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് യാമിനി എന്നുള്ള ചിത്രത്തിൽ സ്വയം വരെ കല്ലി എന്നുള്ളൊരു പാട്ടുണ്ട്, അത്
0: രണ്ടുപേരും ഇങ്ങോട് പോരട്ടെ.
1: ഓക്കെ. സ്വയം വര കന്യക സ്വപ്നഗായിക സഖി സ്വർഗകവാടം തുറക്കൂ, ശബ്ദസ്വരങ്ങൾ മുഴക്കൂ. സ്വയം വര കന്യക സ്വപ്നഗായിക.

0: എനിക്ക് കണ്ണംപള്ളി രവി എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്തിന് പിന്നെ ഏതൻ മാവ് സന്തോഷമുണ്ട് ഏതൻ മാവിന്റെ അവർക്കും അവന്റെ സ്റ്റാഫുകൾക്കും പിന്നെ വേറെ ഒന്നവരുണ്ട് വേണു വേണു ഒന്നും പനക്കോട് വേണു സ്ഥലം പറഞ്ഞതാണ് ഇവർക്ക് വേണ്ടി മാത്രം
1: പനക്കോട് വേണുവിനെ വിളി കേട്ടിട്ട് ഒരുപാട് നാളായി
0: കിട്ടുന്നില്ലായിരിക്കും മേഡം അവരൊക്കെ വിളിക്കുന്നവരുണ്ട്
1: കിട്ടുന്നില്ല
0: ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു
1: കിട്ടുന്നില്ല
0: ശ്രമിച്ചെങ്കിലും അതെ കിട്ടാൻ പിന്നെ എനിക്ക് കടയൊക്കെ ആവുന്നത് പെട്ടെന്ന് പിന്നെ അങ്ങ് വെച്ചേ
1: സമയം
0: അല്ലാതെ പിന്നെ ഞാൻ കത്തൊക്കെ അയക്കും യേശു പാട്ടിന് വേണ്ടി കത്തയക്കും അതുകൊണ്ട്
1: ഏറ്റവും കൂടുതൽ ഇഷ്ടഗാനത്തിന്റെ കാർഡ് അയക്കുന്നത് സുമാരൻ ചേട്ടനാണ് അതാണ് പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആരെങ്കിലും പോണവരെയും കൊടുത്തു വിടണം അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കാലുകൾ കൊണ്ട് പോവും ശരി ശരി അപ്പൊ പാട്ടിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാർഡ് എഴുതിയെങ്കിലും ഇട്ട് ചോദിക്കാൻ തോന്നണം അപ്പൊ ഇത് ഇടയ്ക്കൂടെ കേൾപ്പിക്കുന്നുണ്ടോ സുമാരൻ ചേട്ടന്റെ പാട്ടുകൾ ഓക്കെ അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം പ്രധാനമായും താങ്കളുടെ ചങ്ക് ഫ്രണ്ട് രവിചേട്ടന് വേണ്ടി പിന്നെ വേണു പനക്കോടിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം വിവരമൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന് കൂടെയൊക്കെ വേണ്ടി
0: ഞങ്ങൾ അങ്ങോട്ടും ഫോണിലൊക്കെ സംസാരിക്കും
1: ഇപ്പഴും വിളിക്കാറുണ്ടോ
0: ഓ ഇപ്പോഴൊക്കെ വിളിക്കും വിളിച്ച് സംസാരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്നൊക്കെ വിളിച്ചേ
1: അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് വിളിക്കാൻ പറയൂ
0: പറയാം
1: ശരി
0: പുള്ളി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പോഴേ
1: അതെ അതെ അപ്പൊ ഓക്കെ ചേട്ടാ പാട്ട് കേൾക്കാം
0: തീർച്ചയായിട്ടും
1: ഓക്കെ ഓക്കെ ശരി ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് മനസ്സ് നിറയ്ക്കാം. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ശിശുപാലനാണ്.
0: ആ, പറഞ്ഞോളൂ ശിശുപാലൻ ചേട്ടാ. അപ്പൊ ഓണം ഒരു സന്തോഷായിരുന്നു. ശരി, ഓണം എങ്ങനെയൊക്കെ ആഘോഷിച്ചു?
1: കൊച്ചുമക്കളെ കൂടെ ആശ്രാമം മൈതാനം പിന്നെ പാർക്കൊക്കെ കണ്ടു.
0: ഓ, എന്ന് പറഞ്ഞ ഓണം ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തോട്ടൊക്കെ അങ്ങ് പോയി. കൊല്ല ആശ്രാമ മൈതാനം. ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെ പ്രത്യേക പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? കൊല്ലത്തേക്ക് പോവാൻ ഓണം ആയതുകൊണ്ട് പോയതാണ്. ഓ, മോൻ അവിടെയാണല്ലോ താമസിക്കുന്നത് അല്ലേ? കൊല്ലത്തല്ലേ? ആ, അങ്ങനെയാണ് അവിടെയൊക്കെ കാണാനിടയായത്. ആ, എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? മൂന്ന് ദിവസം. അങ്ങനെ ഓണമൊക്കെ അടിച്ചു വിളിച്ച് ഇനി തിരിച്ചു പോന്നു. വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ?
1: പോയി
0: തുടങ്ങി. ഇന്ന് പോയില്ല? ഇന്ന് ലീവ് എടുത്ത്. നേരത്തെ എത്തി. എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആ, ശരി ശരി ശരി. ജോലിക്ക് പോയിട്ട് നേരത്തെ എത്തി, അങ്ങനെയല്ലേ പറഞ്ഞേ?
1: ശരി.
0: അതിഥി മോൾ അവിടെ ഉണ്ടോ? അതിഥി മോൾക്ക് ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നല്ലോ. ആ, പോണ്ടായിരുന്നു. ഇന്ന് എന്താ പോ? ഇന്ന് ട്യൂഷൻ ഒന്നും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഓ, അപ്പോ പാട്ട് പാടുവോ നമുക്ക് വേണ്ടിട്ട്? നാലു പേര് പാടിത്തരൂ.
2: നിന്നെ

അടിപൊളി പഠിത്തരുന്നോ? ആ നല്ല അടിപൊളിയായിട്ട് പാടി, നല്ല ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോ ഇന്ന് അപ്പൂപ്പനെ ഏത് പാട്ടാ കേൾക്കണ്ടേ? അപ്പൊ ഏതോ പാട്ട് ചോദിച്ചല്ലോ. കുയിലിന്റെ മണിനാഥം കേട്ടു, പത്മ വ്യൂഹം എന്ന ചിത്രത്തിലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ? ഓക്കേ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ജീവിതം ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്നു, ചിലപ്പോൾ അത് കലങ്ങി മറിയുന്നു. ആ യാത്രയിൽ സന്തോഷങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാകാം, പ്രതീക്ഷകളുണ്ടാകാം, നിരാശകളുമുണ്ടാകാം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? ഇതാരാ? മുമ്പൊക്കെ വിളിക്കുമ്പോലല്ലോ ഷാജിമ. ഇപ്പം അന്ന് ഷാജിമ, ഇന്ന് ഷാജിമ അമ്മായി അമ്മ. പറഞ്ഞു. എല്ലാരും വീട്ടിലുണ്ടോ?
1: എല്ലാരും വീട്ടിലുണ്ട്. മരുമോള് വീട്ടിൽ പോയിരിക്കുന്നു.
0: എന്ന് പോയി?
1: അവള് ഇന്നലെ പോയത്.
0: ഇന്നലെ പോയി. എന്ന് വരും?
1: ഇന്ന് വരും, രാത്രി വരും.
0: മോന്റെ എന്ന് വരും?
1: മോന് രാത്രി ഇന്ന് പോയത്.
0: ഇന്ന് പോയിട്ട് ഇന്ന് വരും.
1: ഓ, ഇന്നലെ കൊല്ലത്ത് പോയിട്ട് ഇന്നലെ രാത്രി വന്ന്, ഇന്ന് ഇന്ന് പോയി, ഇന്ന് രാത്രി വരും.
0: രാത്രി വരും. അപ്പോ മരുമകളും രാത്രി വരും. എങ്ങനെയുണ്ട് വീട്ടില് പുതിയ അതിഥിയൊക്കെ വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ?
1: ഇന്നൊരു മാറ്റം, പഴയ പോലത്തെ മാറ്റം തന്നെ.
0: അല്ല, പറച്ചില്ല, എന്തോ ഒരു ചെറിയ മാറ്റം ഉള്ളത് പോലെ.
1: എന്തോന്ന് മാറ്റം? അങ്ങനെയൊന്നുമില്ല.
0: അല്ല, ഷാജിമ അമ്മായി അമ്മ ആയില്ലേ, അതൊരു മാറ്റമല്ലേ? പിന്നെ വീട്ടിലൊരു അംഗവും കൂടെ ആയി, അതൊരു മാറ്റം.
1: അതൊരു മാറ്റം.
0: പിന്നെ ഒരു പെൺകുട്ടി വന്നു, അതൊരു മാറ്റം.
1: മൂന്നാണിന്റെ ഇടയിൽ ഒരു,
0: മൂന്നാൺമക്കളുടെ, ആൺമക്കളല്ല, മൂന്നാണുങ്ങളുടെ ഇടയിൽ ഒരു മോള് വന്നു. അതാണ് മൂന്നാൺമക്കളാണല്ലേ. ഞാൻ വിചാരിച്ചു ഷാജഹാൻ ചേട്ടനോട് ചേർത്ത് മൂന്നെന്ന് പറഞ്ഞാണ്. അവ മൂന്നാൺമക്കൾ ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് പെൺമക്കളും കൂടെ അവിടെ വരും. ഒരാള് വന്നു,
1: രണ്ടുപേരും കൂടെ വരണം.
0: രണ്ടും കൂടെ വരണം. രണ്ടും കൂടെ വരാറൊക്കെ ആവുന്നേല്ലേ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് വേണം ഷാജിമാ കുറച്ച് ജോലി കൊടുക്കാൻ. പുതിയ ഒരാള് വരുമ്പോ കുറച്ചുകൂടെ ജോലി ഉണ്ടാവൂലേ വീട്ടില്? അതാ, അവരൂടെ ഹെൽപ്പ് ചെയ്യൂ. എങ്ങനെയാ? ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ, ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും?
1: ഇല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പോലെ ഞാൻ ചെയ്യും.
0: ഇല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി ചെയ്യും.
1: അവരെ വീട്ടില് അവര് അവള് പോയി ചെയ്യും, ഞാൻ പോവില്ലല്ലോ.
0: ഞാൻ ഷാജിമാടെ കാര്യമല്ലോ, സ്വഭാവമൊക്കെ മാറി വരണണ്ടാ.
1: മരുമോളെ കാര്യാ?
0: ഓ, മരുമകള് അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യുമല്ലോ ഇന്ന്.
1: ഇന്ന്
0: ഷാജിമ ഷാജിമയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഇങ്ങനെയൊന്നും? ആകെപ്പാടെ എന്തൊക്കെയാ പറ്റി.
1: എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്യും.
0: യെസ്, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി.
1: മനസ്സിലായ?
0: അപ്പൊ എനിക്കാണെന്തോ പറ്റിയെന്ന് തോന്നുന്നു. ശരി, ഏത് പാട്ട് വേണം?
1: എനിക്ക് ഇന്ന് കടുവ സിനിമയിലുള്ള ഒരു പാട്ട്. അത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള അല്ലു ആണ് പറഞ്ഞ ഈ പാട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു.
0: അല്ലു കൊച്ചാളാണോ വലിയ ആളാണോ?
1: ഇല്ല, എട്ടിൽ പഠിക്കുന്നു.
0: എട്ടിൽ പഠിക്കുന്ന അല്ലു ഇപ്പൊ അവിടെ ഉണ്ടാ?
1: ഓ, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ.
0: അപ്പൊ അല്ലു ഇത് കേക്കുന്നുണ്ടോ?
1: ആ, കേക്കുന്നുണ്ട്.
0: അപ്പൊ അല്ലുവിന് എന്റെ ഒരു ഹായ്. അല്ലുവിന് വേണ്ടിട്ടാണ് പാലാപ്പള്ളി തിരുപ്പള്ളി, ആ പാട്ടായിരിക്കും അല്ലേ? പാട്ട് കൊച്ചല്ലുവിന് വേണ്ടിട്ടാണ്.
1: എന്നും പറയും മാമി പറയുമ്പോ എനിക്ക് വേണ്ടി ഒരു പാട്ട് പറ.
0: അതെന്ത് മാമി ഇതുവരെ പറയാത്തേ?
1: അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു തരില്ല, പിന്നെ നമ്മള് ഇഷ്ടമുള്ള പാട്ടല്ലേ നമ്മള് പറയുള്ളൂ.
0: ഇപ്പൊ അല്ലു പറഞ്ഞ പാട്ട് തന്നെ.
1: ആ, ഇപ്പൊ അല്ലു പറഞ്ഞ പാട്ടാണ്.
0: ശരി ശരി. അപ്പൊ അല്ലു പറഞ്ഞ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെരുണ്ടാക്കുക നാളാണ് ആ പാട്ട് കേൾക്കാം.
1: ഇത് മേടത്തിന് ആതിരേക്ക്, പിന്നെ ചാമ്പള ചാച്ചി, ലില്ലിയമ്മ, ശോഭനമ്മ, പിന്നെ കളിയാട് ചാതിരി ചാച്ചി, പിന്നെ രവിച്ചേട്ടൻ. എവിടെ ഉള്ള
0: രണ്ടു മൂന്ന് രവിച്ചേട്ടന്മാരുണ്ട്. ആരാ? ആലപ്പുഴയാണോ വെള്ളനാടാണോ?
1: ആലപ്പുഴ. ആലപ്പുഴ രവിച്ചേട്ടന്.
0: ആ ശരി. ഏതെങ്കിലും രവിച്ചേട്ടൻ പറഞ്ഞാ ഇപ്പൊ ഇവിടെ വെള്ളനാട്ടിന് ഒരുപാട് രവിച്ചേട്ടന്മാരുണ്ട്. ശരി, പ്രത്യേകിച്ച് അല്ലുവിന്, പിന്നെ വീട്ടിലുള്ള ഷാജിമയുടെ വീട്ടിലുള്ള എല്ലാവർക്കും, ഇപ്പൊ പറഞ്ഞ എല്ലാ
1: ശ്രോതാക്കൾക്കും.
0: ആരും കട്ടീസർ ഉണ്ടാ, നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടുകളും വർത്തമാനങ്ങളും ഓരോ നിമിഷത്തിലെയും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമുക്കിവിടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ് മാഡം.
0: ഗുഡ് ഈവനിംഗ്. ഇതാരാ?
1: ഷീബയാണ്, കുമരകം.
0: ആ പറയൂ, ഷീബ കുമരകം.
1: നമ്മളെ നെഹ്റു ട്രോഫി വള്ളംകളി പോയിട്ട് ഇത്തവണ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി.
0: കൊല്ലത്തിനായിരുന്നു അല്ലേ ഫസ്റ്റ്?
1: അല്ലല്ല, കൊല്ലല്ല, നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ.
0: ആലപ്പുഴക്കാണ് ഫസ്റ്റ്.
1: ആ ആലപ്പുഴ. ഇനിയിപ്പം ആശംമുടി കായലി കൊല്ലത്ത് കിടക്കുന്നേ ഉള്ളു.
0: നമ്മളേതിന് പ്രതികരിച്ച പോയേ?
1: ഞങ്ങള് നെഹ്റു ട്രോഫി വള്ളംകളി ഞങ്ങളുടെ വനിതകളുടെ ടീമിൽ.
0: വനിതാ ടീം. ഓക്കെ ഓക്കെ.
1: വനിതാ ടീമിൽ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. മറ്റേത് ചുണ്ടൻവള്ളം. അവിടെ നെഹ്റു ട്രോഫി കിട്ടുന്നത് വള്ളം ചുണ്ടനാ. ചുണ്ടൻവള്ളങ്ങൾക്കാ ട്രോഫി കിട്ടുന്നത്. നമുക്ക് വനിതകളുടെ വള്ളത്തിന് സെക്കൻഡ് കിട്ടി.
0: സെക്കൻഡ് എന്നാലും കാര്യം. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു അല്ലേ?
1: കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു. ഇത്തവണ ഒരു ഓളം തല്ലി, ഭയങ്കര കാറ്റും മഴയായിരുന്നു മാഡം.
0: അപ്പം
1: ഓളം ഞങ്ങള് മൂന്നാം ഇതിലാണ് തുഴഞ്ഞു ചെല്ലുന്നത്. ഒന്നാം ട്രാക്ക്, രണ്ടാം ട്രാക്ക്, മൂന്നാം ട്രാക്കിൽ നല്ല, നാലാം ട്രാക്കിലുള്ള വള്ളം പുറകോട്ട് പോയി. അപ്പം ഒന്ന് ഈ മൂന്നാം ട്രാക്കിൽ വരുന്ന വള്ളം കാറ്റ് പിടിച്ച് ഞങ്ങളുടെ വള്ളത്തെ പിന്നെ കുറെ വെള്ളമൊക്കെ കയറി. എന്താ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ തുഴഞ്ഞ കുറച്ച് കുറച്ച് പ്രായമുള്ള അമ്മച്ചിമാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 60-65 വയസ്സുള്ള അവരുടെ ഒക്കെ കയ്യിൽ നിന്ന് തുഴ തോട്ടിലൊക്കെ പോയി. അങ്ങനെ ഒരു ഞങ്ങളൊരു തരിക്ക്, ഒരു ഇത്തിരിക്ക് ഞങ്ങൾ വീഡിയോ ഉണ്ട്, ഇത്തിരിക്ക് ഞങ്ങൾ തോറ്റുപോയി. ആ സാരയില്ല, നാല് വള്ളം ചെന്നതിൽ രണ്ടാം സ്ഥാനം കിട്ടി. ഇനിയിപ്പം നമുക്ക് അടുത്ത അഷ്ടമുടി കയറി പിടിക്കാം.
0: ഒരു പൊടിക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല.
1: ആ ഒരു ഒരു തുഴക്ക് ഞാൻ വീഡിയോ ഇട്ട് തരാം മാഡത്തിന്.
0: എന്ന് പറഞ്ഞാലേ, ഒരു തവണ തോറ്റെന്ന് പറഞ്ഞ് നമ്മൾ പിന്മാങ്ങുന്നില്ലല്ലോ.
1: ഇല്ല ഇല്ല, അയ്യോ എന്താ മാഡം, ഇത് ഇത് ഇത്തവണത്തെ പോലെ ഇതുപോലെ ആള് ഇന്ന് വരെ ഞാൻ കണ്ടിട്ട്, ഭയങ്കര ആളായിരുന്നു രണ്ടു കരയിലും. അതുപോലെ ഞങ്ങളെ തുഴഞ്ഞു ചെല്ലുമ്പോ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ വെള്ളം എല്ലാം തട്ടിയിട്ട്, എന്റെ ചെവി ഇന്നും ശരിയായിട്ടില്ല, ചെവിയെല്ലാം അടഞ്ഞു പോയി, മരുന്ന് ചെയ്തോണ്ടിരിക്കുക, ചെവി വെള്ളം പോയിട്ട്.
0: കാരണം
1: ഇവര് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട്
0: വെള്ളത്തിലോട്ട്
1: വെള്ളത്തിലോട്ട് ഇറങ്ങി വന്ന ഓരോ കുറ്റിയിലും പിടിച്ചിട്ട് അവരിങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, എളുപ്പം തുഴയാനും ആർത്ത് വിളിക്കുന്നു. അപ്പൊ അവര് തട്ടി ഒഴിക്കുന്ന വെള്ളം നമ്മുടെ ശരീരം മൊത്തം നനയും,
0: കൂടെ
1: നമ്മളെ ചെവിയിലായിട്ട് അടിച്ചു തന്നെ വീഴും. ആ ചെവി അടച്ചു, പിന്നെ മരുന്ന് മേടിച്ചു, അങ്ങനെ മരുന്നൊക്കെ കഴിച്ചു നിക്കുന്നു. ഇപ്പൊ
0: അടുത്ത
1: ചെവി ഇത്ര ദിവസമായിട്ട് തുറന്നിട്ടില്ല ഒരു ചെവി.
0: മരുന്ന് ഒഴിച്ചോടി, ഒരു ദിവസം പിടയെന്ന് പറഞ്ഞു തുറക്കും.
1: ആ ഒരു വശം മൊത്തം വേദനയാന്നിട്ട്
0: അടച്ചിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും.
1: അത് തന്നെ. അപ്പം എന്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലും ഈ ലോകം മുഴുവൻ കാണുന്ന ഇത്രയും വലിയൊരു മത്സരത്തിൽ പോയി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ,
0: നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത ഒരു മഹാവനിതയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അതെ അതെ, അതിനൊരു ഭാഗ്യം ദൈവത്തിന്റെ നമുക്ക് തന്നെ.
0: അതെ, നമുക്ക് തന്നെ അതൊരു ആത്മാഭിമാനമല്ലേ.
1: അത് തന്നെ. ഇന്ന് ഞാൻ ഒത്തിരി വിളിച്ച് കിട്ടുന്നില്ല, നമുക്ക് ജില്ലക്ക് പുറത്തുള്ളവർക്കൊക്കെ കുറെ കുറവാ കിട്ടുന്നത്.
0: എനിക്കറിയില്ല.
1: ഒരു ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് വയനാട്ടിൽ ഒരു സ്റ്റേഷനുണ്ട്, ഞങ്ങൾ ഇതുപോലെ പരാതി പറഞ്ഞു പറഞ്ഞ് അവരെന്നറിയോ, ഒരു മാസത്തിലൊന്ന് അവര് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഇങ്ങോട്ട് വിളിക്കുവോ അല്ലെങ്കിൽ നമ്മളോട് പറയും ഇന്ന ഇന്ന സമയത്തിന് അങ്ങോട്ട് വിളിക്കുക, അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കും. അതുപോലെ ഒരു പരിപാടി നമുക്ക് എടുക്കാൻ മേലെ ഇപ്പം കേൾക്കുന്നവര് തന്നെ അവിടെയുള്ളവര് തന്നെയാ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മാര പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി
0: നോക്കിയിരിക്കുന്നത്.
1: അപ്പൊ ഞങ്ങൾ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. പക്ഷെ എവിടെയിട്ട് എത്രയോ ദിവസം മേഡത്തിനെയൊക്കെ വിളിച്ചു, അവസാനം ഞാൻ ഇന്നൊരു മെസ്സേജ് വിട്ട്. അത്
0: അല്ല, ഞങ്ങള് മെസ്സേജ് കേൾപ്പിക്കുമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഷീബ കുമരകത്തിന്റെ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താങ്കളുടെ വിളി വരുന്നത്. എങ്കിൽ പിന്നെ താങ്കളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു.
1: നമുക്ക് മെസ്സേജ് എഴുതുമ്പോ ഒത്തിരി ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞ എന്റെ രണ്ടാമത്തെ മോള്, അവളിപ്പം മോള് ഗൾഫിലാണ്, മോളെ ഒരു കൊച്ചു വർഷമായിരുന്നു, വിപുൽ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പിന്നെ അങ്ങ് മെസ്സേജിലൂടെ ആണെങ്കിലും ഒരു പാട്ട് കിട്ടട്ടെ എന്ന് ഓർത്ത് അങ്ങനെ മെസ്സേജ് അയച്ചു.
0: ഇതല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും മെസ്സേജ് കേൾപ്പിക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താങ്കൾ കോളിലേക്ക് വരുന്നത്. പിന്നെ ഈ അവസരത്തിൽ ഷീബായോട് സംസാരിക്കണമല്ലോ.
1: മേഡത്തിനെ ഒന്ന് വിളിക്കാൻ പല പ്രാവശ്യവും ട്രൈ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം ഒക്കെ ട്രൈ ചെയ്ത് കിട്ടിയില്ല.
0: എന്താന്ന് അറിയില്ല,
1: അത്
0: സംഭവം ഇങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റുന്നില്ല.
1: അതല്ല, ഞാനൊക്കെ ആയിരുന്നല്ലോ രണ്ടും മൂന്നും മാസം കൂടിയാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കൊറേ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കുക, കിട്ടാത്തവർക്ക് കിട്ടാൻ ഒരു അവസരം കൊടുക്കുക.
0: ഈ നീതിമാന്റെ രക്തത്തിൽ നമുക്ക് പങ്കില്ല കേട്ടോ,
1: കേൾക്കുന്നവര് അത് അറിഞ്ഞിരിക്കണം
0: കേട്ടോ.
1: ഞങ്ങളിങ്ങനെ ഞങ്ങള് ഈ പുറത്തെ ജില്ലക്കാരെല്ലാരും കൂടെ അങ്ങനെ സംസാരിക്കുവേ, അപ്പം ഞങ്ങൾ അവർക്കും ഒക്കെ കിട്ടുന്നില്ല. പിന്നെ ഈ മുഹമ്മദിക്ക ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ച് അത് തന്നെ വിളിച്ച കൊണ്ട് മുഹമ്മദിക്കായിക്ക്
0: കിട്ടും. എന്ത് ചെയ്യാം,
1: ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ആനന്ദൻ അനിൽ അനിൽ ത്രിമൂർത്തികളും അങ്ങനെ ആനന്ദൻ ഇല്ലാനൂരും അങ്ങനെ മുഹമ്മദിക്ക അങ്ങനെ എല്ലാരും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, സൗഹൃദവാണി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം എല്ലാരും കൂടെ കേറും, എല്ലാരും ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ നടത്തും.
0: അതൊക്കെ നല്ല
1: പാട്ടും പിന്നെ അങ്ങനെ എല്ലാ സ്റ്റേഷനെ പറ്റി ഞങ്ങൾ
0: നമ്മളെ റേഡിയോ കുറിച്ചൊക്കെ ചർച്ച ചെയ്യില്ലേ.
1: പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായി മേഡത്തിനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഞാൻ മേഡത്തിന്റെ ഫോട്ടോ ഇവരെയൊക്കെ കാണിച്ചു
0: കൊടുത്തുപോയി.
1: ആ വേണ്ട, എന്നാലും ഒരു കാണട്ടെ, നമ്മളെപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു മേഡം ഇതാണ്. സാറിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു?
0: എല്ലാവർക്കും സുഖം.
1: അപ്പം ഡെഡിക്കേഷൻ മോനും പിന്നെ സൗഹൃദവാണിക്കാർക്കും നമ്മളെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും നമ്മളെ വലിയ മലയിലെയും മേഡത്തിനും നമ്മുടെ ചാന്തിനിക്കും എന്താ പറഞ്ഞ നമ്മുടെ വിൻസെന്റ് ചേട്ടൻ രവിചേട്ടൻ അങ്ങനെ
0: എല്ലാവർക്കും പ്രോഗ്രാം
1: അത് ഡേറ്റ് തന്നിട്ടില്ല.
0: പ്രാക്ടീസ് ചെയ്യണം,
1: പ്രാക്ടീസ് ഇനി വേണ്ട, ഈ പ്രാക്ടീസ് മതി. ഇത് ഞങ്ങൾ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടാ
0: പോയത്.
1: ഇനി പോകുമ്പോ ചെറുതായിട്ട് വല്ല
0: എത്രയും പെട്ടെന്ന് പടയേ എന്ന് തുറക്കട്ടെ.
1: ആ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിരിക്കുന്ന
0: എല്ലാവരും.
1: നമ്മള് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്ന് ആ പാട്ട് മതി.
0: ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും ചെല്ല പൈങ്കിളി
1: ആ പാട്ട് മതി.
0: ശരി, അപ്പൊ വിപുലിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും അടുത്ത വള്ളംകളിക്ക് വേണ്ടി നേരുന്നു.
1: ഓക്കെ, താങ്ക് യു.
0: വിപുലിന് കരുണാസായി രേരയുടെ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജന്മദിന ആശംസകളും നേരുന്നു.
1: താങ്ക് യു.
0: ഓക്കെ ഷീബ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, കണ്ണമ്മള്ളി രവിയാണ്.
0: ആ, പറഞ്ഞോളൂ കണ്ണമ്മള്ളി രവിച്ചേട്ടാ.
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ.
0: ഇവിടെ എല്ലാവരും സുഖമായിരിക്കും, തീർച്ചയായും വിശ്വസിക്കാം.
1: അതെ, പിന്നെ
0: ആ
1: ഓണമായിട്ട് എന്തൊക്കെയാണ് അവിടെ പരിപാടിയായിരുന്നത്? പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല.
0: അയ്യോ, എന്തു പറ്റി?
1: ഇവിടെ കണ്ണമ്പള്ളിയില് ഭയങ്കര പരിപാടിയായിരുന്നു.
0: ഓ, എന്റെ ഒരു പ്രോഗ്രാം വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചൊന്നും കേട്ടില്ല.
1: ടീച്ചറെ, എനിക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല. കാരണം എന്റെ ഞാൻ ഓണത്തിന് കടയൊന്നും അടച്ചില്ലായിരുന്നു, ഇതുവരെ അടച്ചില്ല. അപ്പം എനിക്കറിയാം ഓണത്തിന് നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. മുമ്പേ എനിക്കറിയാം ഞാൻ വെള്ളനാട്ടിൽ നിന്നപ്പോഴും ഞാൻ ഒരു ഓണത്തിനും അടയ്ക്കില്ല. ഓണത്തിന് മാത്രമല്ല, ആഴ്ച ഫുള്ളും കച്ചവടമുള്ള ദിവസമാണ്. എന്റെ കടയുടെ ചെവരിന്റെ അവിടെയാണ് കൊണ്ട് രണ്ട് സ്പീക്കറുണ്ട് വെച്ചിരുന്നത്.
0: ശരി.
1: പിന്നെ മധുജൻ സാറിന്റെ പ്രസംഗം ഭംഗിയായിട്ട് കേൾക്കാൻ ഒരു അവസരം
0: കിട്ടി. അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ.
1: അതെ, ഒരു വിഷമം മനസ്സിൽ ആയിട്ട്
0: റേഡിയോയുടെ പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റിയില്ല.
1: കാരണം നമുക്ക് റേഡിയോ ഇടാൻ പറ്റൂല.
0: അയ്യോ.
1: അങ്ങനെ പിന്നെ എന്റെയും ഒരു ചെറിയൊരു

0: അവിടെ ഉണ്ടായിരുന്നു. അതും
1: അത് രണ്ട് വട്ടം അങ്ങോട്ട് കേൾപ്പിച്ചു.
0: അയ്യോ,
1: അന്നേ ദിവസം രണ്ടു പ്രാവശ്യം, രണ്ടു പ്രാവശ്യം ഞാൻ കേട്ട്.
0: ശരി,
1: അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴൊക്കെ കേട്ട്. കുഴപ്പമില്ല, നമ്മൾ കേട്ടില്ലേ, ഒരുപാട് ശ്രോതാക്കൾ കേട്ടില്ലേ. രവിചേട്ടൻ പറഞ്ഞു പറഞ്ഞാണ് ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിച്ച, പക്ഷെ അത് കേട്ടില്ല.
0: കേൾക്കാൻ പറ്റില്ല, എനിക്കറിയായിരുന്നു അത് കാണുമെന്നുള്ളത്, എനിക്കറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ,
1: കുഴപ്പമില്ല, കുഴപ്പമില്ല,
0: പറ്റിയില്ല.
1: ഓരോരോ ജീവിത പ്രശ്നങ്ങളല്ലേ. ആ തിരക്കിന്റെ ഇടയില് നമ്മള് നമ്മള് കേട്ടില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ കേട്ടല്ലോ.
0: പിന്നെ നമ്മള് ഇവിടത്തെ ഒരു അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു, എനിക്ക് സമയമില്ലാത്തോണ്ടാണ് വിളിക്കാത്തത്. അവിടെ എല്ലാവർക്കും സുഖം തന്നെ എന്നൊക്കെ ഞാൻ ചോദിച്ചു.
1: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: പിന്നെ എനിക്കിന്ന് ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നൊരു പാട്ട് വേണം. പിന്നെ നമ്മളെ പ്രിയ സുഹൃത്തായ കരിങ്കുറ്റി സുകുമാരൻ,
1: ഇന്ന് സുഹൃത്ത് ഒന്ന് വിളിച്ചിരുന്നല്ലോ പറയുമ്പോ.
0: ഞാൻ കേട്ട്, ഞാൻ കേട്ട്.
1: നമ്മളെ
0: നമുക്ക് വള്ളംകളിയില് ജയിച്ച ഷീജ കുമാരകത്തിന് അടുത്തേനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട്
1: സമർപ്പിക്കുന്നു. കടയിൽ തിരക്കുണ്ടോ ഇപ്പോഴും?
0: ഇപ്പൊ തിരക്ക് കുറഞ്ഞു, നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കുന്ന ഇടയ്ക്ക് കുറെ പേരൊക്കെ വീണ്ടും വരട്ടെ.
0: അതെ, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന.
1: ശരി ശരി ശരി. അപ്പോ എന്തായാലും റേഡിയോ പ്രോഗ്രാം കേൾക്കാൻ പറ്റാത്തതിൽ വിഷമമൊന്നും വേണ്ട. പക്ഷെ ഇതിനെ നമുക്ക് റിപ്പീറ്റ് ഇടാൻ പറ്റില്ല, കാരണം ഇത് ഓണ പരിപാടികളായതുകൊണ്ട് ഓണത്തിന്
0: തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ടു.
1: അതെ അതെ, ഓണത്തിന്റെ പരിപാടികളായതുകൊണ്ട് ഓണ ദിവസങ്ങളിൽ മാത്രമേ നമുക്കിത് കേൾപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ആ പോട്ടെ, കുഴപ്പമില്ല, ഒരുപാട് നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ
0: കഴിഞ്ഞ വർഷവും എനിക്ക് അതേപോലെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യവും എനിക്കൊന്നും
1: കേൾക്കാൻ പറ്റില്ല,
0: അതിലും എന്റെ പരിപാടി ഉണ്ടായിരുന്നു.
1: താങ്കൾ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി അല്ലേ. ശരി, അപ്പം എന്തായാലും വളരെ സന്തോഷം ചേട്ടാ, ഇതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അപ്പൊ നമ്മൾ വീണ്ടും ഇതൊക്കെ കേൾക്കും, കാണും. അപ്പൊ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, സുകുമാരൻ ചേട്ടന് വേണ്ടി, ഷീബ കുമരകത്തിന് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ശരി ചേട്ടാ. ഇപ്പൊ പോക്കുകൾ തത്സമയ പരിപാടിയിൽ രവിചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഓണ പരിപാടി, ഓണത്തിന് നല്ല കടയിൽ നല്ല തിരക്കായിരുന്നു, അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമ്മുടെ പ്രോഗ്രാം ഒരുപാട് പേര് കേട്ടു, ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു നല്ല വെൽവിഷറാണ് രവിചേട്ടൻ, കേൾക്കാത്തതിൽ നമുക്കും ഉണ്ട് വിഷമം, സാരമില്ല, വരും കാലങ്ങളിൽ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ വീണ്ടും ഓണത്തിന്റെ അവസരങ്ങളിൽ കേൾക്കാം. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട്

അടങ്ങാത്ത ജന്മ ദുഃഖം. ദേശാടൻ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടാണ്. കരിങ്കുറ്റി കോണലിനെ സുമാനൻ ചേട്ടന് വേണ്ടിയിട്ടും ശിവ കുമരകത്തിന് വേണ്ടിയിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഇന്നത്തെ മുഹൂർത്തങ്ങൾ ഓരോരുത്തരുടെയും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. വിളിച്ചവർക്കും സന്ദേശം അയച്ചവർക്കും ഒക്കെ സന്തോഷം പങ്കിടുന്നു. ചിരിയും സന്തോഷവും ഒക്കെയായി മനസ്സുകൾക്ക് സന്തോഷം സമ്മാനിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ കരുതുന്നു. പറഞ്ഞ വാക്കുകളും കേട്ട പാട്ടുകളും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹത്തിന്റെ പ്രകാശവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും നിറഞ്ഞ ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. രവിചേട്ടൻ ആവശ്യപ്പെട്ട കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേൾക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. എല്ലാവർക്കും സ്നേഹ സന്തോഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് നെയ്യാറ്റിൻകര കോമളത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രത്തിലെ നായിക, പ്രേം നസീറിന്റെ ആദ്യ നായിക, കാട് പശ്ചാത്തലമായ ആദ്യ മലയാള ചിത്രമായ വനമാലയിലെ നായിക എന്നീ നിലകളിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആദ്യകാല നടി നെയ്യാറ്റിൻകര കോമളം. അന്നത്തെ കാലത്ത് വനമാല എന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം വനം പ്രമേയമായി ആദ്യമായി ഒരു ചിത്രം മലയാളത്തിൽ ഉണ്ടാവുകയായിരുന്നു. കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ജി വിശ്വനാഥനായിരുന്നു. ജമീന്ദാരുടെ മകളായിട്ടാണ് ജനിക്കുന്നതെങ്കിലും മാലയെ ബാബു എന്നൊരാൾ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ കാട്ടിലെ ദമ്പതികൾ കണ്ടെത്തി വളർത്തുന്ന മാലയുടെ കഥയാണ് വനമാല. മാല എന്ന കഥാപാത്രമായി നെയ്യാറ്റിൻകര കോമളം തിരശീലയിൽ തിളങ്ങി. 70 വർഷങ്ങൾക്ക് മുൻപാണെന്നോർക്കണം. ഇന്ന് തിരശീലയിൽ കാണുന്ന നായികാ കഥാപാത്രങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തത തോന്നാത്ത വിധം അഭിനയ ചാതുരി കാഴ്ചവെക്കാൻ കോമളത്തിന് കഴിഞ്ഞു. എന്നാലാകട്ടെ, ഒരു ചലച്ചിത്രം എന്ന നിലയിൽ നീതി പുലർത്താൻ കഴിഞ്ഞ ചിത്രമായിരുന്നില്ല വനമാല. ശരാശരിക്കും താഴെയായിരുന്നു അതിന്റെ നിലവാരമെന്ന് അന്നത്തെ നിരൂപകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആകെയുള്ള ഒരേ ഒരു സവിശേഷത മലയാളത്തിലെ ആദ്യ വനചിത്രം എന്നത് മാത്രമാണ്. എസ് പി പിള്ള ഒഴികെയുള്ളവരെല്ലാം പുതുമുഖങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, മിക്കവർക്കും അഭിനയം തീരെ വശമില്ലായിരുന്നുവെന്നും നിരൂപകൻ സിനിക് അഭിപ്രായപ്പെടുന്നു.

വനമാല എന്ന ചിത്രത്തെ തുടർന്ന് നെയ്യാറ്റിൻകര കോമളത്തെ തേടിയെത്തിയ അടുത്ത ചിത്രമായിരുന്നു ആത്മശാന്തി. എൻ ബി ചെല്ലപ്പൻ നായർ കഥയും സംഭാഷണവും എഴുതിയ ആത്മശാന്തിയിൽ വനമാലയിലേതിനേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കോമളത്തിന് കഴിഞ്ഞു. ആത്മശാന്തി എന്ന ചിത്രത്തിൽ ശാരദ എന്ന കഥാപാത്രമായിട്ടാണ് നെയ്യാറ്റിൻകര കോമളം തിരശീലയിലെത്തിയത്. ആത്മശാന്തിയിൽ കോമളത്തിന് ലഭിച്ചത് നായികാ കഥാപാത്രം തന്നെയായിരുന്നു. ജോസഫ് തള്ളിയത്ത് ജൂനിയറാണ് ആത്മശാന്തി സംവിധാനം ചെയ്തത്. 50കളിലെ സിനിമകളുടെ സ്ഥിരം ചട്ടക്കൂട് തന്നെയായിരുന്നു ആത്മശാന്തിക്കുമുണ്ടായിരുന്നത്. നാടകരംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സംഭാഷണങ്ങളും ഫ്രെയിമുകളുമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ഒരു നല്ല മലയാള സിനിമ എന്ന് പറയാൻ വേണ്ടുന്നതായ ഒന്നും ആത്മശാന്തി എന്ന ചിത്രത്തിലുണ്ടായിരുന്നില്ല. എങ്കിലും വികാരവായ്പ് പ്രതിഫലിപ്പിക്കാൻ ശാരദയുടെ ഭാഗം അഭിനയിച്ച കോമളത്തിന്റെ മുഖത്തിന് കഴിഞ്ഞുവെന്ന് അന്നത്തെ നിരൂപകർ എഴുതിയിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകര കോമളം എന്ന നടിക്ക് ലഭിച്ച വലിയ അംഗീകാരം തന്നെയായിരുന്നു.

പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മേക്കപ്പിട്ട ചിത്രം ത്യാഗസീമയാണെങ്കിലും ആദ്യം ഷൂട്ടിംഗ് ആരംഭിച്ചത് മരുമകൾ എന്ന ചിത്രമായിരുന്നു. മരുമകളിലെ നായിക നെയ്യാറ്റിൻകര കോമളവും വനമാല ആത്മശാന്തി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കോമളത്തിന് ലഭിച്ച ചിത്രമായിരുന്നു അത്. ആദ്യത്തെ രണ്ടു ചിത്രങ്ങളെക്കാൾ സ്വാഭാവികമായ അഭിനയം കാഴ്ചവെക്കാൻ മരുമകൾ എന്ന ചിത്രത്തിലൂടെ നെയ്യാറ്റിൻകര കോമളത്തിന് കഴിഞ്ഞു. അതേക്കുറിച്ച് ചലച്ചിത്ര നിരൂപകൻ സിനിക്ക് ഇങ്ങനെ എഴുതുന്നു, മരുമകളിലെ നായികയായ കോമളം ചില ഷോട്ടുകളിൽ, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രംഗത്തിൽ, അഴകുള്ളവളായി തോന്നി. എന്നാൽ അമ്മായിയമ്മ തൊടുമ്പോഴേക്കുള്ള മറിഞ്ഞുവീഴലും ഉള്ളിൽ തട്ടാത്ത ശോകാഭിനയവും അവരൊരു നല്ല നടിയായി തീരാൻ അഭിനയത്തിൽ ഇനിയും അത്യധികം ശ്രദ്ധ പതിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിളിച്ചോതുന്നുണ്ട്. ഹൃദയഹാരിയായ ഒരു കുടുംബ ചിത്രം എന്ന നിലയിലാണ് മരുമകൾ എന്ന ചിത്രത്തെ അതിന്റെ അണിയറ പ്രവർത്തകർ കണ്ടതെങ്കിലും അതൊരു നല്ല ചിത്രമേ ആയിരുന്നില്ല എന്നാണ് നായകനായി അഭിനയിച്ച പ്രേംനസീർ തന്നെ പറയുന്നത്.

മരുമകൾ എന്ന ചിത്രത്തിന് ശേഷം നെയ്യാറ്റിൻകര കോമളം അഭിനയിച്ചത് സന്ദേഹി അഥവാ ഗൃഹദേവത എന്ന ചിത്രത്തിലായിരുന്നു. എം ജി ആറിന്റെ സഹോദരൻ എം ജി ചക്രപാണി അഭിനയിച്ച ചിത്രമായിരുന്നു സന്ദേഹി എന്നതിനപ്പുറം മറ്റു സവിശേഷതകളൊന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിലെ നായികാ കഥാപാത്രമായ രാധയെ അവതരിപ്പിച്ചത് നെയ്യാറ്റിൻകര കോമളമായിരുന്നു. അഭിനയിച്ച ചലച്ചിത്രങ്ങളെല്ലാം സാമ്പത്തികമായും കലാപരമായും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും നെയ്യാറ്റിൻകര കോമളം എന്ന നടി ഓരോ ചലച്ചിത്രം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ മെച്ചമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു കഥാപാത്രങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെട്ടപ്പോഴും രാധ എന്ന കഥാപാത്രം ഒരുവിധം തിരശീലയിൽ മിഴിവാർന്നു നിന്നത്.

0: ഒരേ ഒരു താരം.
1: മലയാളത്തിലെ പ്രഥമ നിയോ റിയലിസ്റ്റിക് ചലച്ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ സമുന്നതമായ സ്ഥാനം ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനുണ്ട്. ആദർശ് കലാമന്ദിറിന്റെ ബാനറിൽ ന്യൂസ് പേപ്പർ ബോയിയുടെ സംവിധാനം നിർവഹിച്ചത് പി രാമദാസ് ആയിരുന്നു. രാമദാസിന്റെ തന്നെ കമ്പോസിറ്റർ എന്ന കഥയെ ആധാരമാക്കിയാണ് ചിത്രമൊരുക്കിയത്. ചിത്രത്തിലെ നായിക നെയ്യാറ്റിൻകര കോമളമായിരുന്നു. അതേക്കുറിച്ച് കോമളം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ അഞ്ചാമത്തെ ചലച്ചിത്രമായ ന്യൂസ് പേപ്പർ ബോയിൽ കല്യാണിയമ്മ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. നാഗവള്ളി ആർ എസ് ഗ്രൂപ്പിന്റെ നായികാവേഷമായിരുന്നു. സംവിധായകനായ രാമദാസ് കോളേജ് വിദ്യാർത്ഥി ആയിരുന്നെങ്കിലും മിടുക്കനായിരുന്നു. സിനിമയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അന്ന് ആ സിനിമയെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ ധാരണയുണ്ടായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളുടേതായ ഒരു ബുദ്ധിജീവി തലം ആ ചലച്ചിത്രത്തിനുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ബോയ്ക്ക് പെർഫെക്ഷൻ ഉണ്ടാകണമെന്ന നിർബന്ധം രാമദാസിനുണ്ടായിരുന്നു. അതുകൊണ്ട് റീടേക്കുകൾ എടുക്കാൻ രാമദാസിന് മടിയേതുമില്ലായിരുന്നു. അക്കാലത്ത് അങ്ങനെ ആരും റീടേക്ക് എടുക്കില്ലായിരുന്നു. ന്യൂസ് പേപ്പർ ബോയിയുടെ ചിത്രീകരണ വിശേഷങ്ങൾ തികച്ചും പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത് സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയായി. പക്ഷേ സാധാരണ ജനം സ്വീകരിച്ചുമില്ല. അതങ്ങനെയാണ്, സാംസ്കാരികമായി ഉയർന്ന ചലച്ചിത്രങ്ങൾ ജനകീയമായി സ്വീകരിക്കപ്പെടാൻ വലിയ പാടായിരുന്നു.

സിനിമയിൽ സ്ത്രീകൾ സജീവമല്ലാതിരുന്ന കാലത്താണ് കോമളം സിനിമയിൽ അഭിനയിക്കുന്നത്. 5 വർഷക്കാലം മാത്രമാണ് അവർ സജീവമായി നിന്നത്. അതിനുശേഷം എത്രയോ സ്ത്രീകൾ സിനിമയിലേക്ക് കടന്നുവന്നു, സിനിമയുടെ ഭാഗമായി. പുതിയ തലമുറയിലുള്ള പലർക്കും കോമളത്തെപ്പോലുള്ള അഭിനേത്രികളെ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ചില വേദികളിൽ ചെന്ന് നിന്ന് ഞാനാണ് നെയ്യാറ്റിൻകര കോമളമെന്ന് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു. അവയുടെ സുഗന്ധം ഏതോ മണലാരണ്യത്തിൽ അലിഞ്ഞു ചേരുന്നു.

സെല്ലുലോയിഡിൽ നിന്നും ഡിജിറ്റലിലേക്കുള്ള പരിണാമങ്ങൾ, ചലച്ചിത്രത്തിന്റെ അനന്ത സാധ്യതകളിലേക്കുള്ള സഞ്ചാരങ്ങൾ, സെല്ലുലോയിഡിൽ പിറവിയെടുത്ത ചലച്ചിത്രങ്ങളിൽ എത്രയോ പേർ രാജാക്കന്മാരായി, സിനിമ മോഹിച്ചെത്തിയവരിൽ ചിലർ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പരാജയങ്ങളിൽ വീണുടഞ്ഞു, ചിലരൊക്കെ ആരോടും പറയാതെ പോയി മറഞ്ഞു, മറ്റു ചിലരാകട്ടെ ചതിയുടെ കെണികൾ വെച്ച് ഇരകളെ പിടിക്കാൻ കാത്തിരുന്നു. സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ സാങ്കേതിക രംഗത്തേക്ക് വന്നുകൂടിയവർ വെള്ളിത്തിരയിൽ തങ്ങളുടെ ചിത്രം തെളിയുന്നതിനുള്ള അവസരങ്ങൾ തേടി. സിനിമ എന്ന മായാജാലം, ചിലർ എക്കാലവും സുഗന്ധവാഹികളായിരിക്കും, ചിലർ ആരുമറിയാതെ കൊഴിഞ്ഞുപോകും. അതൊരു മായാജാലമാണ്.

അൻപതുകളിലെ നായികയായിരുന്നു കോമളം, നെയ്യാറ്റിൻകര കോമളം. ഒപ്പം നായകനായ ആൾ നാല് പതിറ്റാണ്ട് നായകനായി. കോമളം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ തിരശീലയിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നിട്ടും അവർക്കതിൽ ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല. പിന്നിട്ട വഴികളെക്കുറിച്ച് നല്ലതു മാത്രം പറഞ്ഞ വ്യക്തി. 2024 ഒക്ടോബർ 17 കോമളം വിട പറഞ്ഞു. ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിന്റെ അവസാനം കൂടിയായിരുന്നു അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിന്റെ പ്രതിനിധി, പ്രേംനസീറിന്റെ ആദ്യ നായിക, ആദ്യ വനചിത്രത്തിലെ നായിക, ആദ്യ ന്യൂ റിയലിസ്റ്റിക് ചിത്രത്തിലെ നായിക. വിശേഷണങ്ങളേറെ എങ്കിലും നിശബ്ദമായിരുന്ന ജീവിതം, ധന്യമായ ജീവിതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. സ്നേഹം എന്നത് ഒരു ഒളിച്ചുകളിയല്ല, അതായത് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമല്ല. യഥാർത്ഥ സ്നേഹത്തിൽ സ്നേഹിക്കുന്നവർ പരസ്പരം അന്വേഷിക്കുന്നു. സ്നേഹവും ബന്ധവും മനുഷ്യൻ്റെ ജീവിത ആരംഭം മുതലേ ഉള്ളതാണ്. സത്യത്തിൽ അതാണ് നമ്മുടെ അസ്തിത്വവും അല്ലേ? ബന്ധം എന്നത് സൗഹൃദം, മാനസികവും വൈകാരികവുമായ അടുപ്പം, ആകർഷണം എന്നിവയെല്ലാം ചേർന്നതാണ്. അമ്മയുടെ ആർദ്രമായ സ്പർശത്തിൽ, അച്ഛൻ്റെ സഹായഹസ്തത്തിൽ, സഹോദരങ്ങളുടെ വാത്സല്യത്തിൽ, ഇണയുടെ ആലിംഗനത്തിൽ, സുഹൃത്തിൻ്റെ കരുണാർദ്രമായ പിന്തുണയിൽ, എല്ലായിടത്തും സ്നേഹം സർവവ്യാപിയായിരിക്കുന്നു. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചനയ്ക്കിടയിൽ ഒരു പാട്ട് കേൾക്കാം.

അതെ, സ്നേഹം മഹത്തായ ഒരു അനുഭവമാണ്. ഊഷ്മളത വേണം, പരിചരണം വേണം, സംരക്ഷണം വേണം. ഇതെല്ലാം ചേർന്നാണ് സ്നേഹം സുദൃഢമായിരിക്കുന്നത്. സ്നേഹം എന്നാൽ എന്താണെന്ന് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലുണ്ടാവുമോ? കഴിയില്ല അതിനൊരു നിർവചനം കൊടുക്കാൻ. അഥവാ കൊടുത്താൽ തന്നെ ഓരോരുത്തർക്കും ഓരോ നിർവചനമാവും, ഓരോ നാട്ടിലും ഓരോ നിർവചനമാവും അല്ലേ? സ്നേഹത്തെ നിർവചിക്കാനാവില്ല, അനുഭവിക്കാനേ കഴിയൂ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഒന്ന് ഓർത്തു നോക്കൂ, ജീവിതത്തിൽ ആദ്യമായി കാണുന്നവർ, അവർ ദാമ്പത്യം തുടങ്ങുന്നു, ആരൊക്കെയോ ആയിത്തീരുന്നു. സ്വന്തം ജീവിതത്തെക്കാൾ പങ്കാളിയുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകുന്നു. സ്നേഹം നിരുപാധികമായ ഒരു പ്രവാഹമാണ് അല്ലേ? യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ പരസ്പര ബഹുമാനം സൃഷ്ടിക്കാനാവൂ. ദേഷ്യം വരുമ്പോൾ പങ്കാളി എന്തെങ്കിലും വിളിച്ചു പറയുന്നവരുണ്ട്, ജീവിതത്തിലെ കണക്കുകൾ വിളിച്ചു പറയുന്നവരുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നവർ വരെയുണ്ട്, ഭർത്താവിനോട് ഒരു ബഹുമാനവും ഇല്ലാത്തവരുണ്ട് തിരിച്ചും. എന്നിട്ട് അവർ സ്നേഹമുള്ളവരാണെന്ന് പറയുന്നുവെങ്കിൽ അത് കപടമല്ലേ, കള്ളമല്ലേ? ആലോചിച്ച് നോക്കൂ, പരസ്പര ബഹുമാനമുണ്ടെങ്കിൽ അവിടെ സ്നേഹവുമുണ്ട്, അതല്ലേ അർത്ഥം? അതെ, ഇതെല്ലാം നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആലോചിച്ച് അത് കിട്ടിയാലേ ഈ ജീവിതം അതൊരു സുഖകരമായ അനുഭവമായിരിക്കും, സംശയം വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

അവസരം കിട്ടുന്നിടത്തൊക്കെ ഭർത്താവിന് തേജോവധം ചെയ്യുന്ന പങ്കാളികളുണ്ട്. ഭാര്യയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഭർത്താക്കന്മാരുമുണ്ട്. എന്നിട്ട് അവർ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? ആത്മാർത്ഥതയുണ്ടാകുമോ? അറിഞ്ഞുകൂടാ. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് തന്നെ ചോദിക്കണം അല്ലേ? ഒരു പാട്ടുകൂടെ ആവാം.

യഥാർത്ഥ സ്നേഹം സ്വാർത്ഥത ഇല്ലാതാക്കും. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനെ തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഒന്നായി ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ, കൂടെയുള്ള ഒരാളെ നന്നായി പരിഗണിക്കുന്ന അവസ്ഥ, സ്നേഹത്തിൻ്റെ ഉച്ചസ്ഥായിയാണത് അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

വിശ്വസ്തതയും സത്യസന്ധതയും ഊടും പാവും പോലെ ഇഴചേർത്തെടുക്കാൻ സ്നേഹത്തിന് കഴിയും. കാര്യമൊന്നുമില്ലാതെ നിങ്ങൾക്ക് പങ്കാളിയോട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങൾ സ്വാർത്ഥതയുള്ള ആളാണ്. നിങ്ങൾ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. കാലം എന്ന നോവൽ ഓർമ്മ വരുന്നു. സേതുവേട്ടൻ ഒരാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അത് സേതുവേട്ടനെയാണ്. സേതുവേട്ടന് ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് സേതുവേട്ടനെയാണ്. കേൾക്കുമ്പോൾ ആർക്കൊക്കെയോ തോന്നുന്നുവല്ലേ ഈ സേതുവേട്ടൻ നമ്മളാണെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു പാട്ട് കേട്ടാലോ?

സ്നേഹത്തിന് നമ്മളെ അജയനാക്കാൻ കഴിയും. സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന തോന്നൽ ജീവിതത്തോടുള്ള സമീപനത്തെ തന്നെ മാറ്റിക്കളയും. അത് ജീവിതത്തെ ശോഭയുള്ളതും സന്തോഷകരവുമാക്കും. വല്ലാത്തൊരു ധൈര്യം നമുക്ക് കിട്ടും. എന്നാൽ ചിലർക്ക് എത്ര സ്നേഹം കിട്ടിയാലും അവസരം കിട്ടിയാൽ അവർ പറയും, ആരും തന്നെ സ്നേഹിക്കുന്നില്ല, താൻ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന്. സ്വാർത്ഥത കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 24 മണിക്കൂറും പങ്കാളിയോടൊപ്പമാണെങ്കിലും ഒരു കൊച്ചു കാര്യത്തിന് അവരൊന്നും ചെയ്യാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. എന്ത് കാര്യത്തിനാണ് നിങ്ങളെക്കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു കളയും. അങ്ങനെയൊന്നും ചോദിക്കണ്ടെന്നേ, അതൊക്കെ നല്ല ദാമ്പത്യത്തെ മുക്കിക്കളയില്ലേ? ഇല്ലേ? ഒരു പാട്ട് കേൾക്കാം.

ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സ്നേഹം നമ്മളെ സഹായിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ സ്നേഹത്തിനുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. അത്തരം സന്ദർഭങ്ങളിൽ സ്നേഹമെന്നതേ ഒരു പിന്തുണയായി മാറും. ആ പിന്തുണ നമുക്കിരട്ടി അധ്വാനം ചെയ്യാനുള്ള ആവേശമുണ്ടാക്കിത്തരും. കാരണം നമ്മൾ വിജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ അരികിലുണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മളിൽ ആവേശമുണ്ടാക്കും, പ്രചോദനമുണ്ടാക്കും, വലിയ വിജയങ്ങൾക്ക് കാരണമായിത്തീരും. എന്നാൽ ചിലരെങ്കിലും പങ്കാളിയുടെ കഠിനാധ്വാനത്തെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കഷ്ടമാണത്. അങ്ങനെയൊക്കെ വേണോ? വേണ്ട കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ?

സ്വയം സ്നേഹിക്കരുത് എന്ന് ഈ പറഞ്ഞു വന്നതിനർത്ഥമില്ല. സ്വയം സ്നേഹിക്കുക തന്നെ വേണം. സ്നേഹം സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരു പാത നെയ്യുന്നു അല്ലേ? യഥാർത്ഥ സ്നേഹം നമ്മളെ ശുഭാപ്തി വിശ്വാസികളാക്കുന്നു. പ്രതീക്ഷയും വിശ്വാസവും അസ്ഥാനത്താവില്ലെന്ന് ഉറപ്പുവരുത്താനും ആത്മവിശ്വാസം പ്രദാനം ചെയ്തു തരാനും സത്യത്തിൽ സ്നേഹം നമ്മളെ സഹായിക്കും. അങ്ങനെ സഹായിക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുമുള്ളൂ. ഒരു പാട്ടുകൂടിയാവാം.

സ്നേഹം പൂക്കുന്നിടത്തു മാത്രമേ ദീർഘദൂര ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ഏറെക്കാലം ഒരുമിച്ച് ജീവിക്കാനാവൂ എന്നർത്ഥം. അതുപോലെ എത്ര ദൂരെയായിരുന്നാലും നമ്മളുടെ സമരസയാത്രകൾക്ക് ഒരു കോട്ടവും ഉണ്ടാകാതെ നോക്കാൻ സ്നേഹത്തിന് കഴിയും. കാരണം കർണികാര ശോഭയോടെ സ്നേഹം നിങ്ങൾക്കിടയിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, കർണികാര ശോഭ എന്ന് പറഞ്ഞാലേ കണിക്കൊന്നയുടെ ശോഭ. രണ്ടുപേർക്കിടയിൽ സ്നേഹം കണിക്കൊന്ന പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഒരു വസന്തമാണത് അല്ലേ? ദാമ്പത്യത്തിൻ്റെ വസന്തം. അതൊക്കെ അനുഭവിക്കാൻ കഴിയുക പഴയ ആളുകൾ പറയുന്നത് പോലെ ഒരു യോഗമാണ്. പക്ഷേ ആ യോഗം ആരാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ തന്നെയല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ബന്ധം കാലത്തിൻ്റെ പരീക്ഷണമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിന് നിലനിൽക്കാൻ കഴിയുന്ന ഒരടിസ്ഥാന പോയിന്റ് ഉണ്ടായിരിക്കണം. സിദ്ധാന്തമായി പോയോ? ഏയ്, അതെ. കാലങ്ങളോളം ഒരു ബന്ധം നിൽക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാന പോയിന്റ് ഉണ്ടാവണം, അത്രേ പറഞ്ഞുള്ളൂ. ആ അടിസ്ഥാന പോയിന്റിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹം ഒരടിസ്ഥാന പോയിന്റാണ്. ചില ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം, ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരാവശ്യകത അല്ലെങ്കിൽ ഒരു കാരണം അവർ കാണുന്നില്ല എന്നതാണ്. അടിസ്ഥാനപരമായ ആ പോയിന്റ് ഉണ്ടല്ലോ, സ്നേഹം, അതവിടെ ഇല്ല എന്നതാണ്. അവർക്കൊരു തരത്തിലും പരസ്പരം സ്വാധീനം അനുഭവപ്പെടില്ല. അയാൾ വേണം, അല്ലെങ്കിൽ അവൾ വേണം. അതുപക്ഷേ സ്നേഹിക്കാനോ സ്നേഹമുണ്ടായിട്ടോ അല്ല കാര്യങ്ങൾ നോക്കാനുള്ള ആൾ. അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ ദമ്പതികളായിരുന്നിട്ട് എന്തർത്ഥമാണുള്ളത് അല്ലേ? ആലോചിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേർ മനസ്സിരുത്തി ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

ദാമ്പത്യം എന്നത് പാരസ്പര്യമാണ്, അല്ലാതെ അതൊരു ഷോ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ദാമ്പത്യത്തിലും വഴക്കുകൾ ഉണ്ടാകുന്നത് ബന്ധുക്കളെ ചൊല്ലിയാണ്. അയാളുടെ ബന്ധുക്കളെ അവൾ പരിഗണിക്കുന്നില്ല എന്ന പരാതി അയാൾക്ക്, അവളുടെ ബന്ധുക്കളെ അയാൾ പരിഗണിക്കുന്നില്ല എന്ന പരാതി അവൾക്ക്. അതിന് വളം വെച്ച് കൊടുക്കാൻ മറ്റു കുറേ ബന്ധുക്കളും. നിത്യേന കാണുന്ന കാര്യങ്ങളാണ് വെറുതെ ജീവിതം കളയുന്നവർ. ബന്ധുക്കളോ, അവർ നന്നായി ജീവിക്കുമായിരിക്കും, പക്ഷെ നമ്മളോ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പരിചയമില്ലാത്ത രണ്ടാളുകൾ അവരൊരുമിക്കുകയാണ്, ദമ്പതികളാവുകയാണ്, ആരൊക്കെയോ ആയി മാറുകയാണ്, ദീർഘദൂരം ദീർഘദൂരം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഒരടിസ്ഥാന പോയിന്റ് വേണ്ടേ? അങ്ങനെ ഒരു അടിസ്ഥാന പോയിന്റ് ആകാൻ സ്നേഹത്തിന് മാത്രമല്ലേ കഴിയൂ, മറ്റൊന്നിനും കഴിയില്ല. നിങ്ങൾ എത്ര കണക്ക് കൂട്ടിയാലും പണത്തിന് കഴിയില്ല, വസ്തുവിന്